ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 8. മലയാള വർഷം 1201, മിഥുനം 15. 2026 ജൂൺ 29 തിങ്കളാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹിറ്റ്സിലും FM 101.1 മെഗാഹിറ്റ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 58 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി ആർ രവിനമ്പ്യാർ, കുമരനല്ലൂർ.
1: ലളിത ജീവിതം നയിക്കുന്നവനും പ്രജാതൽപരനും ആയിരുന്നു രാജാവ്. രാജപദവി ഏറ്റെടുത്തതിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാജാവിനെ വഹിച്ചുകൊണ്ട് പ്രജകൾ നഗരത്തിൽ ഒരു ഘോഷയാത്ര നടത്തി. തൊട്ടടുത്ത ദിവസം രാജഗുരു രാജാവിനോട് ആ ഘോഷയാത്രയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അങ്ങയെ തോളത്തേറ്റി പ്രജകൾ നടന്നപ്പോൾ ഞാൻ അങ്ങ് മരിച്ചുപോയതായി സങ്കൽപ്പിച്ചു. വീരാരാധനകളിലേക്ക് ജീവിതം വഴിമാറിയാൽ അതിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് സ്വന്തം കർമ്മശേഷി ഇല്ലാതാക്കും. ഞാനെന്ന ഭാവം അങ്കുരിക്കുന്നതോടെ മറ്റെന്തിനെയും അവഗണിക്കും. തന്നെ തോളിലേറ്റുന്നവർക്ക് ചില സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ടാവും. അത് സാധിക്കുന്നതുവരെയേ ഇക്കൂട്ടർ ഒപ്പമുണ്ടാവും. അതിനായി അവർ എന്തിനും തയ്യാറാവും. സ്തുതിപാഠകരെ വരെ സൃഷ്ടിക്കും. അവരുടെ ലക്ഷ്യം

0: സാക്ഷാത്കരിച്ചാൽ വഴിയിൽ ഉപേക്ഷിക്കും. വാഴ്ത്തുപാട്ടുകാരുടെ ഇരയാവുന്നതിൽ ആസ്വാദ്യത കണ്ടെത്തുന്നവരാണ് അധികവും. അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള പ്രവൃത്തിയും പെരുമാറ്റവും വരെ. സ്വന്തം വ്യക്തിത്വവും തൻ്റെ യഥാർത്ഥ വഴികളും വരെ മറന്നുപോകും. ആരാധകർ സൃഷ്ടിക്കുന്ന വഴികളിലൂടെയുള്ള സഞ്ചാരം അവരുടെ സ്ഥാപിത നേട്ടങ്ങൾക്കു വേണ്ടിയാവും. അതൊരിക്കലും പുരോഗമനപരമാവില്ല. സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെട്ടു പോകുന്നതും ആവണമെന്നില്ല. സിനിമാ രംഗത്താണ് നാം ഫാൻസ് അസോസിയേഷൻ എന്ന് കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് മറ്റു പല രംഗത്തും ഈ സ്വഭാവത്തിൽ പുലരുന്നവരുണ്ട്. പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും വരെ ഇന്ന് ഫാൻസ് അസോസിയേഷനുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവ ഈ പേരിൽ അറിയപ്പെടുന്നില്ലെങ്കിലും ഫാൻസ് അസോസിയേഷനുകളുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനം ഒരു വ്യക്തിയിലൂടെ ഒരു സംവിധാനത്തെ വരെ നശിപ്പിക്കുന്നു. ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത് തെറ്റല്ല, ആൾക്കൂട്ടത്തിൽ പുലരുന്നതും തെറ്റല്ല. എന്നാൽ ഇങ്ങനെ ഉണ്ടാവുന്ന ആൾക്കൂട്ടത്തിൽ ഒരാൾ അഭിരമിക്കുന്നതാണ് അപകടകരം. ഇവരുടെ മുഖസ്തുതിയിൽ വീണുപോയാൽ ഇല്ലാതാവുന്നത് തൻ്റെ വ്യക്തിത്വമാണെന്ന് ഓർമ്മ വേണം. ജനക്കൂട്ടത്തിൻ്റെ അംഗീകാരമല്ല, പ്രീണനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതൊരവസ്ഥയിൽ കഴിയുമ്പോഴും ഒരാൾ ഓർത്തിരിക്കേണ്ട ചില സംഗതികളുണ്ട്. സ്തുതിപാഠകരെ വർജിക്കണം, അവരെ അറിഞ്ഞ് അകറ്റി നിർത്തണം. അവരുടെ ചൊൽപ്പടിയിൽപ്പെട്ടാൽ താൻ എന്നും എല്ലാവരാലും ബഹുമാനിതനാവേണ്ടതാണെന്നുള്ള ചിന്ത വരും. എല്ലാവരിൽ നിന്നും ആദരവ് ആഗ്രഹിക്കും. അർഹരായവരെ അറിയാനോ അംഗീകരിക്കാനോ ഉള്ള മനസ്സുണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. നമുക്ക് ലഭിക്കുന്നതൊന്നും ശാശ്വതമല്ല. അത് ധനമായാലും പദവിയായാലും സ്ഥാനമാനങ്ങളായാലും മറ്റെന്തു തന്നെയായാലും. ഇതെല്ലാം ഇന്നലെ വരെ മറ്റാരുടേതോ ആയിരുന്നു. അവരുടെ കാലം കഴിഞ്ഞതുകൊണ്ടോ ഉപേക്ഷിച്ചതുകൊണ്ടോ നമുക്ക് ഇപ്പോൾ വന്നു ചേർന്നു എന്നു മാത്രം. എത്ര ഉന്നതിയിലാണെങ്കിലും അതെല്ലാം നാളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നമ്മേക്കാൾ നല്ല പകരക്കാരനും നാളെ സാധ്യമായിരിക്കാം. അനുചരവൃന്ദത്തിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അനർഹമായ ബഹുമതികൾക്ക് നാം ഒരിക്കലും നിന്നുകൊടുക്കരുത്. വ്യക്തിപൂജയ്ക്ക് വശംവദരായാൽ പിന്നെ സ്വയം മറക്കലായിരിക്കും സംഭവിക്കുക. അത് ഈഗോ വളർത്താനേ സഹായിക്കൂ. ഒരിക്കൽ ആരാധിക്കപ്പെട്ടാൽ പിന്നീടുള്ള അവഗണന പോലും സഹിക്കാൻ കഴിയില്ല. സ്തുതിപാഠനം ചെയ്യുന്നവർക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. അവർ കാര്യസാധ്യത്തിനായി മുന്നിൽ നിന്ന് സ്തുതിക്കും, അസാന്നിധ്യത്തിൽ അവഹേളിക്കുകയും ചെയ്യും. സ്തുതിപാഠകരുടെ വലയത്തിൽ പുലരുമ്പോൾ മറ്റൊരു അവസ്ഥ കൂടി സൃഷ്ടിക്കപ്പെടുന്നു. താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും അത് മറ്റുള്ളവർ അംഗീകരിച്ചുകൊള്ളുമെന്നുള്ള അബദ്ധധാരണയാണിത്. ഇനി ആരെങ്കിലും തനിക്കെതിരെ ശബ്ദമുയർത്തിയാൽ അവരെ അടിച്ചമർത്തി സ്വന്തം ഇഷ്ടങ്ങൾ സാക്ഷാത്കരിക്കാൻ തൻ്റെ വാഴ്ത്തുകാരിലൂടെ ഇവർ ശ്രമിക്കുന്നു. സ്വന്തം അറിവില്ലായ്മയും ആത്മവിശ്വാസവുമാണിതിന് ഇക്കൂട്ടർക്ക് കൂട്ടായുണ്ടാവുക. എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെ കഴിവുകൾക്കൊപ്പം ചാബല്യങ്ങളും ഉണ്ടാവും. അത് തിരിച്ചറിയുന്നത് ഒപ്പമുള്ളവരിലൂടെയായിരിക്കും പലപ്പോഴും. അതിന് കഴിവും മികവുമുള്ളവരായിരിക്കണം ഒപ്പമുണ്ടാവേണ്ടത്. അതത് സമയത്ത് പ്രസക്തമായ യുക്തികളും വിവേചന ബുദ്ധിയോടെ വിഷയങ്ങളെ കാണുന്നവരുമായവരെ ഒപ്പം ചേർത്താൽ സ്വന്തം കുറവുകളെ ഒരു പരിധിവരെ മറികടക്കാം. അതിന് പുകഴ്ത്തുന്നവരുടെ തോളിലേറാതെ അറിഞ്ഞു പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം സഞ്ചരിക്കാൻ മനസ്സുവയ്ക്കണം.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ദീപാർച്ചന എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് എസ് ജയ.

AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. കാവ്യാഞ്ജലി. കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിത. ആലാപനം സ്മിത പി മേനോൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച. പ്രായമായവരിലെ കാഴ്ച രോഗങ്ങൾ. ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു. രണ്ടാം ഭാഗം. 9:30 ഡോക്ടർ പത്മായ സ്തംഭനാൻ്റെ വീണകച്ചേരി. കിള്ളിക്കുറിശിമംഗലം രാമമോഹൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 വില്ലുപാട്ട്. പള്ളുരുത്തി MA വിശ്വംഭരനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതിലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിൻ്റെ ശബ്ദരൂപം. 58 ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 രജു നാരായണൻ്റെ സംഗീത കച്ചേരി. തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ. ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം. ഷിനു ഗോപിനാഥ് കോട്ടയം ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോൺ ഇൻ പ്രോഗ്രാം. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്.

0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. ഇന്നത്തെ പ്രഭാതവന്ദനത്തിൽ പൂർണ്ണത്രയീശ സുപ്രഭാതം കേൾക്കാം. സുഭദ്ര തമ്പുരാൻ ആലപിച്ചത്.

0: സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണത്രയീശ സുപ്രഭാതമാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
7: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഞായറാഴ്ച സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 16.97 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകി. 88.53% കുട്ടികളാണ് ബൂത്തുകളിലെത്തി മരുന്ന് സ്വീകരിച്ചത്. ആരോഗ്യപ്രവർത്തകരും വളണ്ടിയർമാരും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകൾ സന്ദർശിച്ച് ബാക്കിയുള്ള കുട്ടികൾക്കുകൂടി മരുന്ന് നൽകും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചൊവ്വാഴ്ച ചുമതലയേൽക്കും. ദർബാർ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിരമിക്കുന്ന ഡോക്ടർ എ ജയതിലകിൽ നിന്ന് 51-ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റുവാങ്ങും. ബീഹാർ സ്വദേശിയായ സിൻഹയ്ക്ക് 2028 സെപ്റ്റംബർ വരെ കാലാവധിയുണ്ട്. ജസ്റ്റിസ് കെ ജെ മഹേശ്വരി വിരമിച്ച ഒഴിവിൽ ജസ്റ്റിസ് പി എസ് നരസിംഹ സുപ്രീംകോടതി കൊളീജിയത്തിൽ അംഗമായി. 2028 മെയ് 2 വരെയാണ് കാലാവധി.

0: വെനസ്വേലയിലുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1430. നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സാണ് ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവിട്ടത്. ഭൂചലനത്തിൽ 3230 പേർക്ക് പരിക്കേൽക്കുകയും 50,000 ആളുകളെ കണ്ടെത്താനുമുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഏഷ്യാകപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് വെങ്കലം. ലൂസേഴ്സ് ഫൈനലിൽ ബഹ്റൈനെ 1-3 തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ജയം. വനിതാ 2020 ലോകകപ്പിന്റെ 1 ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 6 തോറ്റ ഇന്ത്യ സെമി കാണാതെ പുറത്തായി. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
10: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ആകാശവാണി തൃശൂർ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
8: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
7: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
7: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

ഒരറിയിപ്പ്. 2027 സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ നാളെ വരെ നടക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്നതിന് മുൻപ് തന്നെ പൗരന്മാർക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. കേരളത്തിൽ 2027 സെൻസസ് രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 1st ഘട്ടം July 1 മുതൽ 30 വരെ നടക്കും. ഇതിന് മുന്നോടിയായാണ് ഈ മാസം 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ അനുവദിച്ചത്. 2nd ഘട്ടം 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ ആദ്യമായി സെൻസസിൻ്റെ ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. കുടുംബനാഥിൻ്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുക. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വേരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. പോർട്ടലിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ വീടിൻ്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. വിവരങ്ങൾ രേഖപ്പെടുത്തി, വീടിൻ്റെ നിർമ്മാണ രീതി, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുക. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഈ ID മാത്രം കാണിച്ചാൽ മതിയാകും.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? ഉത്തരം കേൾക്കാം രാവിലെ 7:55.

ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ്

0: ശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകൂലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോക്ടർ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി JP നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CK ഗോവിന്ദൻ നായർ AC ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC ഷൺമുഖദാസ് പഠന കേന്ദ്രവും NCPS ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹല നോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുൻപ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി സെഷൽസ് ദേശസ്യ രാഷ്ട്രീയ ദിവസസ്യ സ്വർണജയന്തി സമാരോഹേ മുഖ്യ അതിഥിരൂപേണ ഭാഗം ഗൃഹീതവാൻ. ഭാരതീയ സൈനികബലസ്യ അഥ നൌസേനാബലസ്യ ദലാനി അപ്പി അസ്മിൻ പഥസഞ്ചലന കാര്യക്രമേ ഭാഗം ഗൃഹീതവന്തഃ. അസ്മിന്നവസരെ ശ്രീമോദി സെഷൽസ് ദേശസ്യ നാഗരികേഭ്യഃ ഭാരതപരം വർദ്ധാപനം പ്രകടിതവാൻ. വിക്ടോറിയ ഇത്യത്ര രാഷ്ട്രപതിനാ പാട്രിക് ഹെർമനി ഇത്യനേന സഹ ദ്വിപക്ഷീയ വാർത്താനന്തരം ശ്രീമോദി ഉക്തവാൻ യത് ഭാരതം താദൃശീം ഹിന്ദ് മഹാസാഗരസ്യ കൽപ്പനാം കരോതി യത്ര സമുദ്രീയ സുരക്ഷയാ സഹ ആർത്ഥിക സമൃദ്ധിരപി സുനിശ്ചിതാ സ്യാത്.
3: മേരി സെഷൽ കി യാത്ര കാ സന്ദേശ് സ്പഷ്ട ഹൈ. ഭാരത് ഐസേ ഹിന്ദ് മഹാസാഗർ കി കൽപ്പന കർത്ത ഹൈ ജഹാ സമുദ്രീയ സുരക്ഷ കെ സാത്ത് ആർത്ഥിക സമൃദ്ധി ഭീ ബഡേ, ജഹാ ഹമാരി സാജേദാരി ആകാർ നഹീ ആപസി സമ്മാൻ ഓർ വിശ്വാസ് പർ ആധാരിത ഹോ, ഓർ ജഹാ ഹം ഹർ ദേശ് കെ പാസ് പാസ് നഹീ സാത്ത് സാത്ത് ചലേ. അവർ വിജൻ ഈസ് ടു മേക് ഇന്ത്യൻ ഓഷൻ ഇൻ ടു എൻ ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി.
2: പര്യാവരണ സംരക്ഷണസ്യ സതത വികാസസ്യ ച നേതൃത്വായ സെഷൽസ് ദേശേന പ്രധാനമന്ത്രിണേ ശ്രീ നരേന്ദ്രമോദിനെ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബിവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പീസിലോമൈസസ് തുടങ്ങിയവയും ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ

0: നിങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയാം. 04872692 9087 മൊബൈൽ നമ്പർ, 9747238532 ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. ലാൻഡ് ലൈൻ നമ്പർ 04872692 9087 മൊബൈൽ നമ്പർ 9747238532. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് 2026-27 വർഷത്തെ അപേക്ഷകൾ ജൂലൈ 1 രാവിലെ 11 മണി മുതൽ ഓൺലൈനായി സമർപ്പിക്കാം. 3 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി കാർഷിക യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വിളവെടുപ്പാനന്തര സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ യന്ത്രങ്ങൾ എന്നിവയ്ക്ക് വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായക സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവർക്ക് കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കാൻ പരമാവധി 24 ലക്ഷം രൂപ വരെ സഹായവും ലഭിക്കും. വനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പട്ടയമുള്ള ഗുണഭോക്താക്കൾക്ക് 90% വരെ ആനുകൂല്യം ലഭിക്കും. വ്യക്തിഗത ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുതലായാൽ agrimissionary.nic.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈൻ നറുക്കെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ, ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ച മൂലധന സബ്സിഡി മാതൃകയിലായിരിക്കും നടപ്പാക്കുക. അപേക്ഷകൾ agrimissionary.nic.in എന്ന പോർട്ടലിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട കൃഷിഭവനിലോ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസുകളിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 7736920699. മറ്റൊരു നമ്പർ 04872325208.
1: സൈമർ ഡവിമൺസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ഡവിമൺസ് ഹോസ്പിറ്റൽ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: മ്യൂസിക് പാർക്ക്, MG Road, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG Road, തൃശൂർ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: മാഡം, ഞാനൊരാഴ്ച ലീവ് ആയിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
6: അല്ല, അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പരിസ്ഥിതി സൗഹൃദമാകുമ്പോൾ. പ്രിയ ശ്രോതാക്കളെ, കായികമേളകൾ ഇന്ന് മത്സരങ്ങളുടെ വേദി മാത്രമല്ല, സാമൂഹികവും പാരിസ്ഥിതികവുമായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്ന വേദികളായി മാറിയിരിക്കുന്നു. 2026 അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റും ഈ നിലയിൽ ശ്രദ്ധേയമാണ്. പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര വികസനവും മുൻനിർത്തിയുള്ള നിരവധി പദ്ധതികളാണ് ഈ ലോകകപ്പിനോടനുബന്ധിച്ച് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഫിഫ ലോകകപ്പ് 2026 സസ്റ്റൈനബിലിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് സ്ട്രാറ്റജി എന്ന പ്രത്യേക നയരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലോകകപ്പിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്ന്, നിലവിലുള്ള സ്റ്റേഡിയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ്. പുതിയ നിർമ്മാണങ്ങൾ കുറയ്ക്കുന്നതിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിക്കും. നിരവധി വേദികൾ ഊർജ്ജക്ഷമത, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം എന്നിവയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിസ്ഥിതി സർട്ടിഫിക്കേഷനുകൾ നേടിയിട്ടുണ്ട്. പൊതുഗതാഗത ഉപയോഗം

0: വർദ്ധിപ്പിക്കാനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനുമുള്ള പദ്ധതികളും വിവിധ ആതിഥേയ നഗരങ്ങൾ നടപ്പാക്കുന്നുണ്ട്. റെയിൽ, ബസ്, സൈക്കിൾ പാതകൾ, നടപ്പാതകൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ട് ആരാധകരെ പരിസ്ഥിതി സൗഹൃദ യാത്രാ മാർഗങ്ങളിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാലിന്യ നിർമാർജനവും പുനരുപയോഗവും ലോകകപ്പിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യമാലിന്യങ്ങൾ കുറയ്ക്കുക, റീസൈക്ലിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ വിവിധ വേദികളിൽ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകകപ്പിനെ സംബന്ധിച്ച് ചില പരിസ്ഥിതി ആശങ്കകളും ഉയരുന്നുണ്ട്. 48 ടീമുകളും 104 മത്സരങ്ങളും ഉൾപ്പെടുന്ന വിപുലമായ ടൂർണമെന്റ് 3 രാജ്യങ്ങളിലായി 16 നഗരങ്ങളിൽ നടക്കുന്നതിനാൽ വിമാനയാത്രകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കും. ഇതുമൂലം കാർബൺ പുറന്തള്ളൽ മുൻ ലോകകപ്പുകളെ അപേക്ഷിച്ച് കൂടുതലാകും എന്ന വിമർശനം കൂടി പരിസ്ഥിതി വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. ഇത്തരം വെല്ലുവിളികൾക്കിടയിലും വലിയ കായികമേളകൾ കൂടുതൽ സുസ്ഥിരമാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള അവസരമായാണ് ഫിഫ ലോകകപ്പ് 2026 വിലയിരുത്തപ്പെടുന്നത്. പുതുക്കാവുന്ന ഊർജ ഉപയോഗം, ഹരിതഗതാഗതം, മാലിന്യ നിയന്ത്രണം, ജലസംരക്ഷണം, പരിസ്ഥിതി ബോധവൽക്കരണം എന്നിവയിൽ ഈ ലോകകപ്പ് പുതിയ മാതൃകകൾ സൃഷ്ടിക്കും എന്നു തന്നെയാണ് പ്രതീക്ഷ. 16 നഗരങ്ങൾ, 104 മത്സരങ്ങൾ, 40 മത്സര ദിവസങ്ങൾ. കളികളുടെ എണ്ണത്താലും മത്സര ദിവസങ്ങളുടെ വ്യാപ്തിയാലും ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ ഫുട്ബോൾ ലോകകപ്പാണ് ഇക്കുറി നടക്കുന്നത്. ലോകകപ്പിന്റെ ഭാഗമായി 90 ലക്ഷം ടൺ കാർബൺ ബഹിർഗമനം ഉണ്ടാകും എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലോകകപ്പിന്റെ പാരിസ്ഥിതിക ആഘാതം പരമാവധി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഫിഫ. ഇതിനായി നേരത്തെ തന്നെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ലോകകപ്പ് നടക്കുന്ന 16 നഗരങ്ങളിലും സാമൂഹിക വനവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഫിഫ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വർഷം ഭൗമദിനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മത്സരവേദികളിലും പരിസരങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. മഴവെള്ളം സംഭരിക്കാനും LED ലൈറ്റുകൾ കൂടുതലായി ഉപയോഗിക്കാനും തീരുമാനമുണ്ട്. സ്റ്റേഡിയത്തിലേക്ക് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ കൊണ്ടുവരുന്നതിനെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതി സൗഹൃദ നടപടികളുണ്ട്. ഉദാഹരണമായി, ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ 100% പുനരുപയോഗിക്കാവുന്ന ഊർജ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ 4000 സോളാർ പാനലുകൾ വഴിയാണ് വൈദ്യുതി കണ്ടെത്തുന്നത്. പ്രിയരെ, കായികരംഗവും പരിസ്ഥിതി സംരക്ഷണവും പരസ്പരം വിരുദ്ധങ്ങളല്ല, മറിച്ച് ഉത്തരവാദിത്തത്തോടെയും ദീർഘവീക്ഷണത്തോടെയും പ്രവർത്തിച്ചാൽ കായികമേളയ്ക്കും പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശവാഹകരാകാം. ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ ആഘോഷം മാത്രമല്ല, സുസ്ഥിരമായ ഭാവിക്കായുള്ള ഒരു സന്ദേശവും കൂടിയാകട്ടെ.
1: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
3: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
7: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
8: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
9: ഫോൺ 9387168444.
10: എയിംസ് ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
9: കേരളത്തിലുടനീളം സെന്ററുകൾ.
8: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
9: ഫോൺ 9387168444.
11: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
12: ജാഗ്രതയിലേക്ക് സ്വാഗതം. ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമായി വിവരസാങ്കേതിക വിദ്യ മാറിയിരിക്കുന്നു. ഉപയോഗം കൂടുന്നതിനനുസരിച്ച് തന്നെ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഏറി വരികയാണ്. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
13: ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ ഇത്തരം തട്ടിപ്പുകൾ ഏറി വരികയാണ്. എങ്ങനെയാണ് സുരക്ഷിതമായി ബാങ്കിംഗ് ഇടപാടുകൾ നടത്തേണ്ടത്?
12: ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് സൈബർ വിദഗ്ധൻ ഡോക്ടർ അനിലക്കാട് ജയകൃഷ്ണൻ.
14: ഇന്ന് നമ്മൾ ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഇപ്പോൾ

0: എല്ലാ ട്രാൻസാക്ഷൻസും ഓൺലൈൻ വഴിയോ അതല്ലെങ്കിൽ മൊബൈൽ ഡിവൈസ് വഴിയോ സ്കാൻ ചെയ്ത് നടത്തപ്പെടുന്നു. അതിലൂടെ ബാങ്കിംഗ് ഫ്രോഡും ധാരാളമായി നടക്കുന്നുണ്ട്. കൂടുതലും കണ്ടുവരുന്നത് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു തരം അറ്റാക്കാണ്. ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അറിയപ്പെടാത്ത ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ഒരു ലിങ്ക്, അതും അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് അയച്ചിട്ട് ഇത് തുറന്ന് നിങ്ങൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള മെസ്സേജ്, അതും അല്ലെങ്കിൽ കാർഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് തുറക്കാനുള്ള എല്ലാ അടവുകളും ചെയ്യുന്ന ഒരു തരം ഫ്രോഡാണ്. ഇത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ വൈറസ് സോഫ്റ്റ്വെയർ നമ്മുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ആവുന്നു, അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് പലതും അവർ സ്റ്റീൽ ചെയ്യുന്നു. അടുത്തതായി കണ്ടുവരുന്നത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. ഇത് അൺഓത്തറൈസ്ഡ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് സ്റ്റീൽ ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്ന ഒരു രീതിയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, അതിൽ കാണുന്ന CVV നമ്പർ, ഇതെല്ലാം ബാങ്കിങ് ഫ്രോഡ് ചെയ്യുന്ന വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ സ്റ്റീൽ ചെയ്തതിന് ശേഷം ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അവർ ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുന്നു. ഈ ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് OTP വരുമ്പോൾ നിങ്ങളെ ഫോണിൽ വിളിച്ച് OTP ആവശ്യപ്പെടുകയും നിങ്ങൾ OTP കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. ലോൺ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാം, നിങ്ങൾക്ക് ഒരു ഫേക്ക് ആയിട്ട് ഒരു ലോൺ ഓഫർ തരുന്നു. ഈ ഓഫർ അവെയിൽ ചെയ്യാനായിട്ട് അതായത് ആദ്യമേ തന്നെ ഒരു പ്രോസസ്സിംഗ് ഫീ ആവശ്യപ്പെടുകയും ഈ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ലോൺ അവെയിൽ ചെയ്യാമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പൊതുവേ ജനങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സിംഗ് ഫീ കൊടുക്കുകയും അതിനുശേഷം ലോൺ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവരതിനെക്കുറിച്ച് പിന്നെ വറി ചെയ്യുന്നതും ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുന്നതും. അടുത്ത സ്കാമാണ് ലോട്ടറി അല്ലെങ്കിൽ പ്രൈസ് സ്കാം. കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു രീതിയാണിത്. അതായത് ഒരു പ്രൈസ് വിൻ ചെയ്തു എന്ന് പറയുന്ന രീതി, അതിനുശേഷം പ്രൈസ് മണി അവെയിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ടാക്സ് പേ ചെയ്യാനും അതല്ലെങ്കിൽ അതിനൊരു ക്ലിയറൻസ് പ്രോസസ്സ് ഫോളോ ചെയ്യണം എന്ന് പറയുകയും നിങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ പൈസ സ്റ്റീൽ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതിന് എങ്ങനെ നമ്മൾ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരിക്കലും നമ്മൾ OTP അല്ലെങ്കിൽ പിൻ നമ്പർ ഒരാൾക്കും ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ് ഒരു അണ്ടർലൈയിങ് ഫാക്ടർ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ് എപ്പോഴും സ്ട്രോങ് പാസ്വേഡായി യൂസ് ചെയ്യുക. അതായത് ഒരാൾക്കും അത് ഗസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആധാർ, പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇത്തരം ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫോണിൽ വിളിച്ച് ഒരു അർജൻസി എപ്പോഴും കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ ഫ്രോഡ്സ്റ്റേഴ്സിന്. അവർ നിങ്ങളോട് അർജൻറ്റായിട്ട് അയച്ചു തരൂ, അർജൻറ്റായിട്ട് പാസ്വേഡ് തരൂ. ഇത്തരം അർജൻസി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും അൺനോൺ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഒരു തരത്തിലുള്ള ലിങ്കുകളും ആക്സസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളിൽ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുക. അത് നെറ്റ്വർക്കിംഗ് സൈറ്റ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലുള്ള അപ്ലിക്കേഷനുകളായിക്കോട്ടെ, അത് അല്ലെങ്കിൽ ബാങ്കിങ് അപ്ലിക്കേഷനുകളായിക്കോട്ടെ, അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ വരുന്ന സമയത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിലൂടെ ഫ്രോഡ്സ്റ്റേഴ്സിന് കടന്നു കയറാനായിട്ടുള്ള പഴുത് അടയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പബ്ലിക് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുക. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടായിരിക്കണം. അതായത് അക്കൗണ്ട്സ് എപ്പോഴും റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. ഇനി അഥവാ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ ഫ്രോഡിൽ അകപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് ബാങ്ക് അധികൃതരെ അറിയിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 1930 എന്ന നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പർ. ഇത് സൈബർ സെക്യൂരിറ്റി ഹെൽപ്പ് ലൈനാണ്. ഈ 1930 വിളിച്ചു കഴിഞ്ഞാൽ വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ബന്ധപ്പെട്ട അധികൃതർക്ക് അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഓൾവേസ് ബി കെയർഫുൾ, ABC, ഇതാണ് ഇതിൻ്റെ ഷോർട്ട് വേർഡ്. എപ്പോഴും കെയർഫുള്ളായിരിക്കുക, വിജിലൻ്റ് ആയിരിക്കുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക.
1: സൈബർ സുരക്ഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈബർ വിദഗ്ധനായ ഡോക്ടർ അനിലക്കാട് ജയകൃഷ്ണൻ.
2: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം JR.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG Road, തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
4: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: പുലരിപ്പൂക്കളിൽ ഇനി
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
11: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്.

0: കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: കുറ്റിപ്പുറത്തു കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഒരു ഭാഗം ചൊല്ലുന്നത് സ്മിത പി മേനോൻ.
4: പ്രദോഷ ദീപാവലി കണ്ടുകൊണ്ട് പാശ്ചാത്യ ഭൂഭാഗമണഞ്ഞ സൂര്യൻ, പ്രഭാത ദീപാവലി കണ്ടുകൊണ്ട് പൗരസ്ത്യദേശത്തെ അണഞ്ഞു വീണ്ടും. കള്ളന്റെ കണ്ണിന് അമലാഞ്ജനത്വം കൈക്കൊ

കാലികളെ തെളിക്കും അവന്റെ താരസ്വരമുണ്ടു കേൾപ്പൂ. നിശാന്ത സങ്കീർത്തന ഗീതി കൊണ്ട് നിർധാര്യമായി തീർന്ന നികേതനങ്ങൾ കാണായി ബാലാരുണരഞ്ജിതങ്ങൾ വൃക്ഷാന്തരാളം വഴിയങ്ങുമിങ്ങും. നിശേഷ വിശ്രാമവശാൽ വിശുദ്ധ ചൈതന്യമൊന്നേറിയ പോലെ വീണ്ടും ഇരമ്പവും കമ്പവും ഒന്നുമില്ലാതുണർന്ന നാട്ടിൻ പുറം എത്ര രമ്യം. മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങുമിളം കവുങ്ങും നിറഞ്ഞ ഹോ സസ്യലതാഢ്യമായ വീടൊന്നിതാ മുന്നിൽ വിളങ്ങിടുന്നു. കടിഞ്ഞിൽ കാച്ചി

ും വൃക്ഷച്ഛദച്ഛായയിൽ നിന്നിടുന്നു. നോക്കും നിടത്തൊക്കെയുമുണ്ടു കായ്ക്കൾ, മൂത്തും പഴുത്തും കദളീ കദമ്പം. അതിനടുക്കി ചെറുതായ വീട് കണ്ണിന്നനായാസ സുഖം തരുന്നു. മുറ്റത്തൊരറ്റത്തൊരു പൂവെരിഞ്ഞി മുറ്റിത്തഴച്ചങ്ങനെ നിന്നിടുന്നു. അധ്യാത്മചിന്താപരനായി ഗൃഹസ്ഥനന്ദിക്കതിൻ ചോട്ടിൽ ഇരിപ്പതുണ്ടാം. പാൽപാത്രവും കൊണ്ട് പുറത്തുപറ്റി ഷാഢ്യം പിടിക്കുന്ന കിടാവു തന്നെ ഇടയ്ക്കു ശാസിച്ചു ഗൃഹ

0: ഒരു വിലോകനത്താൽ സംഭാവനം ചെയ്തു നടന്നിടുന്നു. നീണ്ടുള്ള കൈ നീരുജലോഹകായം ഉദ്ഗാഢമായുദ്ധതമായ നോട്ടം അത്യന്ത സാധാരണമായ വേഷം അഹോ ഗൃഹസ്ഥൻ ബഹുധീരശാന്തൻ പുറം കഠോരം പരിശുഷ്കം ഒട്ടുക്ക് ഉള്ളോ മൃദുസ്വാദുരസാനുവിദ്ധം നാടൻ കൃഷിക്കാരൊരു നാളികേര പാകത്തിലാണിങ്ങനെ മിക്ക പേരും.
1: കുറ്റിപ്പുറത്തു കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഒരു ഭാഗം ചൊല്ലിയത് സ്മിത പി മേനോൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
1: പുലരിപ്പൂക്കളിൽ അവസാനമായി
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ
1: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി ഫോൺ 0487299329
4: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
5: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
4: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി
3: ഫോൺ 0487299329.
6: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
7: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
8: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
7: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
6: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
1: ചേർപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിലെ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. എൻ സി വി ടി അംഗീകാരമുള്ള 2 മെട്രിക് ട്രേഡുകളായ സർവെയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ DET.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. നാളെ വൈകിട്ട് 5 അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷാകർത്താവോ നേരിട്ടെത്തി 3 വൈകിട്ട് 5 അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITIയിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITIകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ITI ഹെൽപ്പ് ഡെസ്കിലും ലഭ്യമാണ്. ഫോൺ നമ്പർ 0487-296-6601. മൊബൈൽ നമ്പർ 9633-44-7243.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി ഫോൺ 0487299329.
6: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
9: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
11: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 എക്സാം പ്രാക്ടീസും.
12: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
13: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
1: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.
14: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൗൺസിലിന്റെ 16 സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയ്ഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയ്ഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ

0: INS തർക്കശ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്രമേഖലയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സേഷൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
1: ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സേഷൽ കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സേഷൽ മേ ലാഗു കർനെ കെ ലിയെ MOU കിയാ ജാ റഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സേഷൽസിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൗറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൗറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 4-ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി

0: 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. ജൂലൈ 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3-ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ.

0: അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
4: ഗാന സന്ദേശം.
3: പ്രായോജകർ
5: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചി കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
3: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇന്നലെ June 28 ജന്മദിനം ആഘോഷിച്ച രഞ്ജിത്തിന് എല്ലാവിധ ആശംസകളും നേർന്നിരിക്കുന്നു. ഇളന്തുരുത്തിയിൽ നിന്നും MG ഗോപി, അംബുജം, ഗീതു, സുരേന്ദ്രമോഹൻ, സ്വരൂപ്, സർവേഷ്, നിരഞ്ജന എന്നിവർ. മറ്റൊരു സന്ദേശം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ശ്രീജിത്ത് എന്ന അപ്പുവിന് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. പട്ടാമ്പിയിൽ നിന്നും അമ്മ ശ്രീജ, അച്ഛൻ രാജഗോപാൽ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. രഞ്ജിത്തിനും ശ്രീജിത്തിനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇനി ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, ഷാൻ റഹ്മാൻ സംഗീതം നൽകി, വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനം. ചിത്രം കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയിലോ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി രണ്ടൊഴിവുകളാണുള്ളത്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൗൺസിലിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലേതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ 1 വൈകിട്ട് 5 ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8943354045. ഫോൺ നമ്പർ ആവർത്തിക്കാം. 8943354045. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചാവക്കാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വെറ്ററിനറി സർജൻ 1 ഡോഗ് ക്യാച്ചർ വിത്ത് 1 മൃഗപരിപാലകർ 4 ഓപ്പറേഷൻ തിയേറ്റർ സഹായി 1 ശുചീകരണ സഹായി 1 എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. പരമാവധി 89 ദിവസത്തെ

വ്യക്തിക്കായിരിക്കും നിയമനം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഇന്ന് ചാവക്കാട് നഗരസഭയിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04872361216 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ആവർത്തിക്കാം: 04872361216. ഇന്ത്യൻ നേവിയിൽ 1/2027, 2/2027 ബാച്ചുകളിലേക്കുള്ള അഗ്നിവീർ അപ്രന്റീസ് തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമക്കാർക്കാണ് അവസരം. 4 വർഷമാണ് സർവീസ്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. 2 ബാച്ചിലേക്കുള്ള അപേക്ഷകരും 2026 ഓഗസ്റ്റിൽ നടക്കുന്ന ആദ്യഘട്ട പരീക്ഷയായ INET 2026 എഴുതണം. 1/2027 ബാച്ചിൻ്റെ പരിശീലനം 2026 ഡിസംബറിലും 2/2027 ബാച്ചിൻ്റെ പരിശീലനം 2027 മെയ്യിലും ചിൽക്കയിൽ ആരംഭിക്കും. 50% മാർക്കോടെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ AICTE അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും 50% മാർക്കോടെ ഡിപ്ലോമ നേടിയിരിക്കണം. വിഷയങ്ങൾ മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റംസ്, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, മെഷീൻ മാനുഫാക്ചറിംഗ് ടെക്നോളജി, മെക്കാട്രോണിക്സ്, മെറ്റലർജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. വിശദ വിവരങ്ങൾക്ക് joinindianarmy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഇന്ന് വൈകിട്ട് 5 മണി വരെ. വെബ്സൈറ്റ് വിലാസം joinindianarmy.gov.in. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആകാശമിട്ടായി എന്ന ചിത്രത്തിൽ ഗോപു കൃഷ്ണ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, മൻസൂർ അഹമ്മദിന്റെ സംഗീതം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും
4: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
8: ഫോൺ 7025131119.
9: ആരോഗ്യക്കുറിപ്പുകൾ. എല്ലാ വർഷവും ജൂൺ മാസം അൽഷിമേഴ്സിനെ കുറിച്ച് അവബോധം വളർത്തുന്നതിനും മസ്തിഷ്ക രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അൽഷിമേഴ്സ് മസ്തിഷ്ക അവബോധ മാസമായി ആചരിക്കുന്നു. ഈ അവസരത്തിൽ അൽഷിമേഴ്സ് രോഗത്തിനെക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ.
10: എന്താണ് അൽഷൈമേഴ്സ് രോഗം, എന്താണ് ഡിമെൻഷ്യ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓർമ്മശക്തി, ചിന്ത, പെരുമാറ്റം, വൈകാരിക അവസ്ഥ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന വ്യത്യസ്ത മസ്തിഷ്ക വൈകല്യങ്ങളെ ഒരുമിച്ച് വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഡിമെൻഷ്യ. ഡിമെൻഷ്യയുടെ ആദ്യ ലക്ഷണങ്ങളിൽ ഓർമ്മശക്തിയുടെ നഷ്ടം, പരിചിതമായ ജോലികൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്, ഭാഷയിലെ പ്രശ്നങ്ങൾ, വ്യക്തിത്വത്തിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടാം. ചോദ്യങ്ങളും മറ്റും വീണ്ടും വീണ്ടും ആവർത്തിക്കുക, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ മറക്കുക, സ്വന്തം വസ്തുക്കൾ സൂക്ഷിക്കാൻ സാധിക്കാതെ വരിക, തെറ്റായ സ്ഥലത്ത് കൊണ്ട് സാധനങ്ങൾ വയ്ക്കുക, ഉദാഹരണത്തിന് ടൂത്ത് ബ്രഷ് അരിപാത്രത്തിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ബാഗ് ടോയ്ലറ്റിലോ മറ്റോ കൊണ്ടുവയ്ക്കുക, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അർത്ഥമില്ലാത്ത ചില വർത്തമാനങ്ങളോ പ്രയോഗങ്ങളോ നടത്തുക, മറന്നുപോയ സാധനങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പോയി തപ്പി നടക്കുക, അവിടെ വെച്ചിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക എന്നിങ്ങനെയുള്ള ഓർമ്മ നഷ്ടപ്പെടുമ്പോഴുള്ള ലക്ഷണങ്ങൾ രോഗികൾ കാണിക്കാറുണ്ട്. ചിലപ്പോൾ രോഗികൾക്ക് അവർക്ക് തന്നെ നന്നായി അറിയാവുന്ന സ്ഥലങ്ങളിൽ വഴിയറിയാതെ തെറ്റിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. ഒടുവിൽ കുടുംബാംഗങ്ങളെയും നിത്യോപയോഗ സാധനങ്ങളെയും മറന്നുപോകുന്ന സ്ഥിതിയും ഉണ്ടാവാം. സാധനങ്ങളുടെ ശരിയായ പേരുകൾ കണ്ടെത്തുന്നതിനോ ചിലപ്പോൾ ചിന്തകൾ പ്രകടിപ്പിക്കുന്നതിനോ സംഭാഷണങ്ങൾ പങ്കെടുക്കുന്നതിനോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ക്രമേണ രോഗം മൂർച്ഛിച്ചു വരുന്ന രീതിയാണ് ഡിമെൻഷ്യ രോഗങ്ങളിൽ കാണാറുള്ളത്. ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണമായ കാരണം

0: ഷെയ്മേഴ്സ് രോഗമാണ്. വാസ്കുലർ ഡിമെൻഷ്യ, ലൂയി ബോഡി ഡിമെൻഷ്യ, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്നിവയാണ് മറ്റു കാരണങ്ങളായി ചൂണ്ടിക്കാട്ടാനുള്ളത്. വികസ്വര ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിലാണ് ഡിമെൻഷ്യ രോഗികൾ ഏറ്റവും വലിയ വർധനവ് കാണിക്കാൻ പോകുന്നത്. 2050 ആണ്ടോടുകൂടി ഡിമെൻഷ്യ ബാധിച്ച ആളുകളുടെ എണ്ണം 139 ദശലക്ഷമായി വർദ്ധിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡിമെൻഷ്യ പ്രായമായവരെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. 65 വയസ്സുവരെ ഉള്ളവരിൽ ഡിമെൻഷ്യ 1000ൽ ഒരാൾക്ക് മാത്രമേ ഉണ്ടാകൂ. എന്നാൽ 65 വയസ്സിന് മുകളിലുള്ളവരിൽ 20 പേരിൽ ഒരാൾക്ക് എന്ന നിലയിൽ ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കുത്തനെ വർദ്ധിക്കുന്നു. 80 വയസ്സിന് മുകളിൽ 5ൽ ഒരാൾക്ക് ഈ അസുഖം ബാധിക്കും. നിർഭാഗ്യവശാൽ അൽഷൈമേഴ്സ് രോഗത്തിന് പൂർണ്ണമായി കാരണം എന്താണെന്ന് നമുക്ക് വേണ്ടത്ര അറിവില്ല. പ്രായമാകും തോറും അൽഷൈമേഴ്സ് രോഗം കൂടുതലായി കാണപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. മിക്ക വ്യക്തികളിലും ജനിതക കാരണങ്ങൾ ഒരു പങ്കുവഹിച്ചേക്കാം. രോഗിയുടെ തലച്ചോറിലെ വിവിധ ഭാഗങ്ങളിലുള്ള നാഡീകോശങ്ങൾക്ക് ചുറ്റും ചില അബ്നോർമൽ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ടും കൂടിയാണ് അൽഷൈമേഴ്സ് രോഗം ഉണ്ടാകുന്നത്. ടാവോ പ്രോട്ടീൻസ്, എമൈലോയിഡ് പ്ലാക്സ് എന്നിങ്ങനെയുള്ള ഇത്തരം പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ആ നാഡീകോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ഈ രോഗങ്ങൾക്ക് ആരോഗ്യകരമായ ജീവിതശൈലിയാണ് ഉത്തമ പ്രതിരോധം. ഓർമ്മ മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്നതിലൂടെയും തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഒരു പരിധിവരെ രോഗത്തിന് ശമനമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. തുടക്ക ദിശയിൽ തന്നെ ചികിത്സിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാതെ സൂക്ഷിക്കാനും സാധിക്കും. എന്നാൽ പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കില്ല. ശാസ്ത്രം വളരെ വേഗം തന്നെയാണ് പുരോഗമിക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ ഡിമെൻഷ്യ രോഗങ്ങൾക്കുള്ള മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകും എന്ന് തന്നെയാണ് സൂചനകൾ.
1: അൽഷൈമേഴ്സ് രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.

0: ത്രിശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആകാശവാണി തൃശൂർ.
0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
6: പ്രായോജികർ
7: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
6: വിസിറ്റ് www.accountantsacademy.in.
8: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
9: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
10: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? ഉത്തരം: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങളടങ്ങിയ പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങളടങ്ങിയ പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താ വിഷയം: പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. തോമസ് ആൽവ എഡിസൺ. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. തോമസ് ആൽവ എഡിസൺ.
0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
7: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 7025 37 77 33.
11: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
6: തിങ്കൾ, ബുധൻ, ശനി രാവിലെ 7:15.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.

FM 101.1 MHz-ൽ രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോണിംഗ് പ്രോഗ്രാം, വൈകിട്ട് 4 കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ FM 101.1 MHz-ൽ.

0: Minister's visit, PM Modi creates history with twin firsts, writes the Times of India. The first Indian PM to address Seychelles' National Assembly and the first to be honoured with the country's highest environmental honour. Lauding the support to austerity called by citizens, Prime Minister Modi backs self-reliance in aviation and defence sectors. Quoting the Prime Minister in his monthly radio programme Mann Ki Baat, the Asian Age writes, "From seas to skies, India is becoming secure." In a significant transformation, Army set to establish operationalize first integrated battle groups next month, headlines the Indian Express. Government to amend rules for speedy approvals for medical services, states Hindustan Times. The statesman says Northern Railway adds 2.2 megawatt rooftop solar capacity in April-May, accelerating green energy transition. The Economic Times headlines cites foreign outflows thin down on healthier cues as cooling crude. RBI's rupee support and easing rallies at Asian rivals boost confidence in Indian markets. The dailies have also noted the missing monsoon at the heat wave back in the national capital after 40 days, with the nights and days warmest in 2 years, feeling a 50 degree Celsius. And finally, in a first instance, Sanskrit University introduces BTech in AI and data science, providing opportunities to apply modern computational techniques to traditional domains such as Ayurveda, Yoga, Jyotish, Nyaya and other classical disciplines, states the Hindu. And with that, it's back to you, Anuja.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi attends Seychelles National Day celebrations as guest of honour, also holds talks with his Mauritius counterpart Naveen Chandra Ramgoolam. United States and Iran agree to halt counter-strikes and resume talks in Qatar's capital Doha tomorrow. President Draupadi Murmu to present gallantry awards at Defence Investiture Ceremony at Rashtrapati Bhavan today. IMD issues red alert for very heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in hockey, India beat England 3-2 in penalty shootout to finish FIH Pro League campaign on a winning note. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സമർപ്പിക്കുന്നു
4: കാഴ്ച.
3: പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
3: ഫോൺ 8129110887.
5: കണ്ണട വെച്ചും എടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
7: കാഴ്ച.
8: പ്രായമായവരിലെ കാഴ്ച രോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മിനു ദത്തുമായി വൈ എസ് പൗർണമി സംസാരിച്ചതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ചയിലെ കാഴ്ച പരിപാടിയിൽ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
9: പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 60% കാർബ്സ് ആയിരിക്കണം, 30% പ്രോട്ടീൻ. നേരെ തിരിച്ചാണ് ശരിക്കും വേണ്ടത്, 60% ഷുഡ് ബി പ്രോട്ടീൻ. കാർബ്സ് വളരെ കുറയ്ക്കുക, ഫാറ്റും അതിനനുസരിച്ച് ക്രമേകരമായിട്ട് കഴിക്കുക. പ്രോട്ടീൻ ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ്, കാരണം നമ്മുടെ ഫുൾ ബോഡി മസിൽ മാസ് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഏജ് ആവും തോറും, ഈ പറഞ്ഞ ഏജ് റിലേറ്റഡ് ഇഷ്യൂ ആണല്ലോ നമ്മൾ പറയുന്നത്, ഏജ് ആവും തോറും നമുക്ക് വരണ ഒരു സാധനം സാർക്കോപീനിയാണ്, മസിൽ ലോസ്. അത് 5% ലോസ് വരും എന്നാണ് പറയുന്നത് ഓരോ കൊല്ലം. ഈവൻ 35 കഴിഞ്ഞാൽ വരെ വരുന്നൊരു സാധനമാണ് മസിൽ, അത് വരെ കുഴപ്പമുണ്ടാവില്ല, മസിൽ മസിൽ ബി പ്രിസർവ്ഡ്. 35 ഏജ് കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേറ്റ് പ്രോട്ടീൻ എടുത്തില്ലെങ്കിൽ 5% ലോസ് എവറി ഇയർ വന്നാൽ നമ്മൾ ആലോചിക്കുമല്ലോ, നമുക്കൊരു 60 വയസ്സാകുമ്പോഴേക്കും കസാരയിൽനിന്ന് എനിക്കാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? അത് ഈ മസിൽ ലോസ് കൊണ്ടാണ്. ഈ മസിലാണ് നമ്മുടെ ജോയിൻറ്റിനെയും എല്ലാത്തിനെയും, നമ്മുടെ കണ്ണിനെല്ലാം വിഷയമാണ് പറഞ്ഞു വരുന്നത്, എന്നാലും എല്ലാ ശരീര അവയവങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യണത് മസിൽ മാസാണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോട്ടീൻ എന്നുള്ളൊരു ഘടകം, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 100 gram മിനിമം. പണ്ടത്തെ ഇതിൽ നമ്മൾ പറയാം 1 gram പെർ ബോഡി വെയിറ്റ് എന്നാണ്, പക്ഷേ വളരെ കുറവാണ്. 1 gram ബോഡി വെയിറ്റ് 50-60 ഒരു സാധാരണ വെയിറ്റ് ഉള്ളവർ, അതല്ല മിനിമം ഒരു 100 gram. നന്നായി വ്യായാമമുള്ള ഒരാൾ ഒരു 150-200 gram വരെ പ്രോട്ടീൻ കഴിക്കണം എന്നാണ്.
10: പക്ഷേ ഒരു മുട്ടയിൽ 60 gram അല്ലെങ്കിൽ 7 gram പ്രോട്ടീനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും
9: എങ്ങനെ നമ്മൾ
10: അത് കിട്ടും എന്നുള്ളതൊരു സാധാരണക്കാരൻ്റെ മുന്നിലുള്ള ചോദ്യം കൂടെയാണ്.

അപ്പം യൂഷ്വലി ഞാൻ പറയാന്ന് വെച്ചാൽ മുട്ട ശരിക്കൊരു നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മുട്ടയുടെ വെള്ള വേണമെങ്കിൽ എടുക്കാം. പക്ഷെ മുഴുവൻ ഒരു മുട്ട എടുത്താൽ അതിൽ ഏകദേശം ഒരു 70 കലോറി 6 ഗ്രാം പ്രോട്ടീൻ എന്നാ പറയാം. അപ്പോൾ അതിന് പകരം വെള്ള മാത്രം കഴിക്കുക, ഒരു 4 മുട്ടയുടെ വെള്ള കഴിച്ചാൽ ഒരു 20 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അത് ഒരു മീല്. അതിൻ്റെ കൂടെ യൂഷ്വലി ഞാൻ നോൺ വെജ് മീൽസ് ആണ് പ്രിഫർ ചെയ്യുക, കാരണം പ്രോട്ടീൻ അവൈലബിലിറ്റി കൂടുതൽ അതിനാണ്. എന്നാലും വെജിറ്റേറിയൻസും ഭൂരിപക്ഷം ഉള്ള നമ്മുടെ നാടാണ്, അവരുടെയും മനസ്സിൽ കണക്കിലെടുത്ത് പറയണം. പനീർ, സോയ ചങ്ക്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു 100 ഗ്രാം പനീറിൽ ഏകദേശം ഒരു 20 മുട്ട 30 ഗ്രാം പ്രോട്ടീൻ കിട്ടും. നമ്മൾ ഇങ്ങനെ

0: കാരണം പ്രോട്ടീൻ അവൈലബിലിറ്റി കൂടുതലും അതിനാണ്. എന്നാലും വെജിറ്റേറിയൻസും ഭൂരിപക്ഷം ഉള്ള നമ്മുടെ നാടാണ്, അവരുടെയും മനസ്സിൽ കണക്കിലെടുത്ത് പറയണം. പനീർ, സോയ ചങ്ക്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു 100 ഗ്രാം പനീറിൽ ഏകദേശം ഒരു 20-30 ഗ്രാം പ്രോട്ടീൻ കിട്ടും. നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, ഒരു മീലിൽ ഒരു 30 ഗ്രാം എങ്കിലും ചേർക്കാൻ പറ്റുക. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 4 മുട്ടയുടെ വെള്ളം അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ചിക്കൻ ഒരു 100 ഗ്രാം, കുക്ക്ഡ് ചിക്കൻ 100 ഗ്രാമിൽ ഒരു 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കുക. ഈ മീറ്റിലെല്ലാത്തിലും ഇപ്പോൾ ഫിഷ് ആയാലോ ചിക്കൻ ആയാലോ ഒരു 100 ഗ്രാം ചിക്കനിൽ ഒരു 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും, അല്ലെങ്കിൽ മീറ്റിൽ. അതേപോലെ പനീറിൽ. പിന്നെ നമുക്ക് വെജിറ്റേറിയൻസിന് പോകേണ്ട കടല, പയറുവർഗ്ഗങ്ങൾ, അതിലും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. കപ്പലണ്ടി, കപ്പലണ്ടി ചീപ്പസ്റ്റ് സോഴ്സ്, പുവർ മാൻസ് പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കപ്പലണ്ടി മിഠായിയും കപ്പലണ്ടി നല്ലതാണ്. കപ്പലണ്ടി നമുക്ക് ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും, 100 ഗ്രാമിൽ നല്ലോണം പ്രോട്ടീൻ ഉണ്ടാവും, പക്ഷെ കലോറി കുറച്ച് കൂടി നിൽക്കും, എന്നാലും യു വിൽ ഗെറ്റ് ദ പ്രോട്ടീൻ. അപ്പം അങ്ങനെ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഈട്ട് ചെയ്താൽ മതി. 3 മീലിൽ നമ്മൾ ഒരു മീലിൽ 30 ഗ്രാം എങ്കിലും കയറ്റാൻ നോക്കുക, അപ്പോൾ ഒരു 90-100ൽ എത്തും.
1: അങ്ങനെ ആ പ്രോട്ടീൻ കഴിക്കുന്നത് വഴി മസിൽ മാസ് കൂട്ടാം.
0: മസിൽ മാസ് കൂടുന്നതനുസരിച്ച് ഡയബറ്റീസ് ലെവൽ കുറയും. പിന്നെ വ്യായാമം, ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മൾ വ്യായാമം ചെയ്ത് മസിൽ മാസ് റീറ്റെയിൻ ചെയ്താലും പ്രമേഹം കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് കണ്ണു ഡോക്ടർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്.
1: പ്രമേഹ രോഗികൾ പ്രമേഹം കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് കണ്ണുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങൾ,
0: വളരെ ഗുണങ്ങളുണ്ട്.
1: വ്യായാമവും അതുപോലെ തന്നെ പ്രായം, പ്രത്യേകിച്ച് ഏജ് റിലേറ്റഡ് ഐ ഡിസീസസ് എന്ന് പറയുമ്പോൾ വ്യായാമം പലപ്പോഴും പ്രായത്തുമ്പോൾ ഇനി അതൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറുന്നതാണ്.
0: ശരിക്കും നമ്മൊരു 40 വയസ്സ് കഴിഞ്ഞ് എന്തായാലും അത് വരെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സത്യം പറയാൻ നമ്മൾ ആക്റ്റീവ് ആണ് അതൊതുവെ നടക്കലും അല്ല. പക്ഷെ 40 കഴിഞ്ഞ് നമ്മളൊരു ലേസിനെസ് ഇരിക്കുക, പിന്നെ ടി വി കാണുന്ന എപ്പോഴും ഈ
1: സ്ലോ ഡൗൺ
0: ചെയ്യേണ്ട ഒരു ഭാഗമായിട്ട്. പക്ഷെ അപ്പോഴാണ് നമ്മൾ ആക്റ്റീവ് ആവേണ്ടത്, നടക്കാൻ പോവുക, ജിമ്മിലൊന്നും പോകണമെന്നില്ല. നമുക്ക് ചെറിയ രീതിയിലുള്ള വർക്കൗട്ട്സ് ഇപ്പം പലർക്കും അറിയാം, എല്ലാം അറിയുന്നതാണ് ആൾക്കാർക്ക്, ചെയ്യില്ലാന്നേ ഉള്ളു. ഇപ്പം സ്ക്വാറ്റ്സ്, ലഞ്ചസ്, അതൊക്കെ നമുക്ക് മസിൽ ബിൽഡിങ് കാഫ് റേസസ് ഇതൊരു 15 വെച്ച് 3 സെറ്റ് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. സ്ക്വാറ്റ്സും ലഞ്ചസും കാഫ് റേസസും, അല്ലെങ്കിൽ നമുക്ക് വാൾ പുഷപ്സ് അങ്ങനെ കുറെ സെറ്റുണ്ട്.
1: നവമാധ്യമങ്ങളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന തരത്തിൽ
0: 10-20 മിനിറ്റ് കാലത്ത് എന്നിട്ട് ആ റുട്ടീൻ ഒന്ന് ഫോം ചെയ്താൽ മതി. ശരിക്കും നമ്മൾ നമ്മുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യണം, നമ്മള് ഇത്ര നാൾ കൊണ്ടുനടക്കണ ഒരു ഇതല്ലേ,
1: അതിനോട് സ്നേഹം കാണിച്ചാൽ.
0: അല്ലെങ്കിൽ അവസാനം ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ തന്നെ എല്ലാവരെയും ആശ്രയിക്കേണ്ടി വരിക എല്ലാ കാര്യങ്ങളിലും.
1: ഇപ്പോ ഈ പ്രമേഹ സംബന്ധിയായ അസുഖങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു.
0: പിന്നെ പറഞ്ഞത് നമ്മള് ഗ്ലോക്കോമ, ഗ്ലോക്കോമ ഈ പറഞ്ഞ പോലെ 40 വയസ്സിന് ശേഷമാണ് അതിന്റെ പ്രിവലൻസ് കൂടുതൽ, അതുവരെ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഈ ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം എന്താ വെച്ചാല് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലൊരു ലിക്വിഡ് ഉണ്ട്, ഒരു ദ്രാവകം ഉണ്ട്, ആ ദ്രാവകം ഉള്ളിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് തന്നെ അത് പുറത്തേക്കും പോകുന്നുണ്ട്. ഉള്ളിന്ന് ഒരു ക്ലീനിങ് പ്രോസസ്സ് പോലെയാണ് ആ ദ്രാവകം, ഒരു എക്വസ്യൂമർ എന്ന് പറയും അത്. അപ്പൊ ഇതിലെന്താണെന്ന് വെച്ചാൽ ഏജ് ആകുമ്പോൾ ചിലപ്പോൾ ആ പുറത്തേക്കുള്ള ഔട്ട് ഫ്ലോയിലുള്ള ആ ഒരു ചാനലുണ്ട്, ആ ചാനലിൽ ബ്ലോക്കുകൾ വരും. ട്രബക്കുലർ മെഷർ എന്നൊരു സാധനമാണ്, അതിൽ കൂടെയാണ് ഈ വിധാവും പുറത്തേക്ക് പോകേണ്ടത്. അവിടെ ബ്ലോക്കുകൾ വരും, അപ്പോൾ എന്ത് ചെയ്യും, ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പുറത്തേക്ക് പോകുന്നില്ല, അപ്പോൾ ഉള്ളിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യും. അങ്ങനെയാണ് കണ്ണിലെ പ്രഷർ ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഇളക്കി പോകുന്ന ചെറിയ ന്യൂറോൺസ് ഉണ്ട്, നെർവ്സ്, അതിന് ഒപ്റ്റിക് നെർവ് എന്നൊരു ബണ്ടിലാണത്. ആ ബണ്ടിലേക്ക് ചെറിയ ചെറിയ കണ്ണിൽ കൂടെ കാണാൻ പറ്റാത്ത തരത്തിൽ ചെറിയ രക്തക്കോയിലുകളാണ്. പ്രഷർ കൂടുമ്പോൾ എന്തുണ്ടാവുന്നു, ഇതൊക്കെ അടഞ്ഞു പോകും. അപ്പോൾ ഈ രക്തക്കോലുകൾ അടഞ്ഞു പോകുന്ന വഴി ഒപ്റ്റിക് നെർവിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും, അങ്ങനെ ന്യൂറോൺസ് നശിച്ചു പോകും. നമുക്കൊരു 9 മില്യൺ തൊട്ടുള്ള ന്യൂറോണിൻ്റെ ബണ്ടിലുണ്ട്, അതിൽ കുറേയൊക്കെ നശിച്ച് നമ്മളറിയില്ല. അതിലൊരു 60-70% നശിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മുടെ കാഴ്ച ഇത്രയും ചുരുങ്ങിപ്പോയോ എന്നുള്ളത്. കാരണം ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് എല്ലാവർക്കും കുറേ ഇപ്പോൾ അറിയാം, ആൾക്കാർക്ക് നേർക്കാഴ്ച അല്ല, അതായത് പുറത്തത്തെ കാഴ്ചയാണ്, പെരിഫറൽ കാഴ്ചയാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. അവിടുത്തെ ന്യൂറോൺസുകൾ ആദ്യം ഡൈ ഔട്ട് ചെയ്യുക, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നടുക്ക് ടണൽ വിഷൻ ആകുമ്പോഴായിരിക്കും ആൾക്കാർ റിയലായോ എനിക്ക് ഇപ്പോൾ തട്ടണു, പെട്ടെന്ന് സേസ് ഇറങ്ങുമ്പോൾ കാണുന്നില്ല, അങ്ങനത്തെ രീതികളിലേക്ക് പോകും. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവരാണ് സൈഡിൽ നിന്ന് വരുന്നത് കാണില്ല, ആ പെരിഫറൽ വിഷൻ വളരെ കുറയും. അപ്പോൾ അതും ഏജ് റിലേറ്റഡ് ആണ്, കാരണം ഏജ് ആകുമ്പോഴാണ് ഇത് ബിൽഡ് ചെയ്ത് ഇത് അടഞ്ഞു പോകുന്നത്. ഇത് നമുക്ക് അറിയാത്തൊരവസ്ഥ, കാരണം ഇത് ഗ്ലോക്കോമ ഒരിക്കലും ഒരു സിംപ്റ്റമാറ്റിക് അല്ല. നമ്മൾ പ്രഷർ കൂടുമ്പോൾ നമുക്ക് തലവേദന വരും, അങ്ങനെയൊന്നുമില്ല, തലവേദനയൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല.
1: അത് രക്തസമ്മർദ്ദമായിട്ട് എന്തെങ്കിലും
0: ഇല്ല, അല്ല, ബ്ലഡ് പ്രഷറായിട്ട് യാതൊരു റിലേറ്റഡ് അല്ല. ബ്ലഡ് പ്രഷർ കൂടുന്നവർക്ക് ഗ്ലോക്കോമ വരണം, ഗ്ലോക്കോമ ഉള്ളവർക്ക് അങ്ങനെ ഇല്ല, ഒട്ടുമില്ല.
1: അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ട്? അല്ലെങ്കിൽ
0: ഒന്ന് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ജനതികാണ് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ആണെങ്കിൽ എന്തായാലും ഗ്ലോക്കോമയ്ക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ് നമുക്ക് വെള്ളമെഴുത്ത് വരുന്നതാണല്ലോ കണ്ണ്, അപ്പോൾ എന്തായാലും ഒരു ഡോക്ടറെടുത്ത് പോയി കണ്ണ് ചെക്ക് ചെയ്ത് കണ്ണട വെക്കുകയാണ് ഒരു പ്രായമാണ്. അപ്പോൾ

0: അപ്പോൾ ഒന്ന് പോയിട്ട് കണ്ണിലെ പ്രഷറും ബാക്കിയുള്ള ചെക്കപ്പൊക്കെ ഒന്ന് നടത്തിയാൽ തന്നെ ഗ്ലോക്കോമയുടെ ചാൻസ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. അത്ര തന്നെ മതി, മിക്കതൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പ്രഷറും ഇതൊക്കെ നോക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
3: കാഴ്ച.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: ഫോൺ 8129110087.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.
5: ഇപ്പോൾ ഈ മൂന്ന് പ്രധാന രോഗങ്ങൾക്കപ്പുറത്ത് ഇപ്പൊ കൺപോളകൾക്ക്,
0: ഞാൻ പറഞ്ഞ സർഫസ് ഡിസോർഡർ, ഈ സർഫസ് ഡിസോർഡർ എന്ന് പറയുന്നത് കൺപോളയല്ല, കണ്ണിന്റെ കൃഷ്ണമണിയുടെ ചുറ്റുമുള്ള സർഫസ്. യൂഷ്വലി നമ്മൾ ഡ്രൈനെസ് എന്ന് പറഞ്ഞ, നമ്മൾ ഒരു മുമ്പ് ആ ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ ആവുന്നത് കണ്ണിന്റെ ലാക്രിമൽ ഗ്ലാൻഡ്, കണ്ണിന്റെ ഗ്രന്ഥി ഉണ്ട്, കണ്ണുനീര് ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥി, അതിന്റെ ക്ഷമത കുറയാ, അത് വർക്കിംഗ് കുറയാ. പിന്നെ കണ്ണിലെ മീബോമെ ഓയിൽ പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ഉണ്ട്, അതിന്റെ ക്ഷമത കുറയാ. ഇതൊക്കെ കൂടിയിട്ടാണ് ഏജ് ആകുമ്പോൾ ഡ്രൈനെസ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പൊള്യൂഷനും അതൊക്കെ കൂടി. ഇതിലും ന്യൂട്രീഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ഗ്ലാൻഡുകളുടെ ഇത് കുറയാനായിട്ട് ന്യൂട്രീഷൻ്റെ റോള് വളരെ അധികമാണ്. നമ്മൾ സ്വതവേ കേൾക്കുക നമുക്ക് വൈറ്റമിൻ എ എന്നാണ് എപ്പോഴും കേൾക്കുക, പക്ഷേ വൈറ്റമിൻ എ അല്ല, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒമേഗ ത്രീ ആണ്. ഒമേഗ ത്രീ ആണ് ഇപ്പോൾ നമ്മുടെ സൂപ്പർ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിനും നല്ലതാണ്, ഡ്രൈ സ്കിൻ, ഡ്രൈ ഐസ്, ജോയിൻറ്റ് പെയിൻസ്, തൈറോയിഡ്, അപ്പോൾ എല്ലാവരും എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. 40 വയസ്സ് കഴിഞ്ഞാൽ ഒമേഗ ത്രീ സപ്ലിമെൻറ്റ് എടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളിത് ഈ ഗുളിക കഴിച്ച് നാളേക്ക് പിറ്റത്തേക്ക് അങ്ങനെയല്ല മാറുക, ഒരു 3 മാസമൊക്കെ എടുക്കും അതിൻ്റെ ഒരു എഫക്റ്റ് വരാനായിട്ട്. ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും വേണം.
5: ഇതല്ലാതെ പിന്നെ എന്തൊക്കെയാണ് പ്രായാധിക്യം?
0: പിന്നെ ഞാൻ പറഞ്ഞ കണ്ണിന് ചുറ്റുമുള്ള, ഈ നേരത്തെ പറഞ്ഞു കൺപോളകളുടെ ചുറ്റും, ഇപ്പം എന്താണ്ടാവുക വെച്ചാൽ കുറേ ആൾക്കൊക്കെ സാഗിങ് വരും, നമ്മുടെ ചുറ്റുമുള്ള മസിൽസൊക്കെ വീക്കാവുമ്പോൾ കണ്ണ് സാഗിയ, ഡ്രൂപ്പി ഐലിഡ്, നമ്മുടെ ഈ ബ്രോ വരെ ഇങ്ങനെ ഇടിയും. ഇടിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ണ് തുറക്കാൻ ആ ഒരു എക്സ്ട്രാ എഫേർട്ട്, അതൊക്കെ ഇതിൻ്റെ കൂടെ വരും. ഇതൊക്കെ ഒരു പരിധി വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഏജ് റിലേറ്റഡ് ആണ്, അത് നമുക്ക് നമ്മളങ്ങനെയാണ്. പക്ഷെ ഇത് കുറേയൊക്കെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൺപോളകളുടെ കുറേ പ്രശ്നങ്ങൾ, ഉള്ളിലേക്ക് മടങ്ങി നിൽക്കുന്ന കൺപോളകളുണ്ട് പ്രായമാകുമ്പോൾ, ഇൻവല്യൂഷണൽ എന്നൊക്കെ പറയും നമ്മൾ, അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് കൺപോള ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കും, അതിനെ എൻഡ്രോപ്പിയോൺ എന്ന് പറയും, പുറത്തേക്ക് ഇങ്ങനെ പൊളിഞ്ഞിരിക്കണതിന് എക്ട്രോപ്പിയോൺ എന്ന് പറയും. അതുകൊണ്ടൊക്കെ കണ്ണിൻ്റെ ഡിസോർഡേഴ്സ് കൂടും, കാരണം ഇൻഫെക്ഷൻസ് വരും. ഈ ലിഡൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവ് സാധനങ്ങളല്ല, അത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഐ ലാഷ് നമ്മുടെ കണ്ണിലുള്ള റബ് ചെയ്യും ഈ തിരിഞ്ഞിരുന്നിട്ടും. അപ്പം ഇതൊക്കെ നേരത്തെ നോക്കി അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ്. അത് കുറേ പേർക്ക് അറിയില്ല, ഇത് കറക്റ്റ് ചെയ്യാൻ, ഇത് വെച്ച് തന്നെ കൊണ്ട് നടക്കും, ഇതിങ്ങനെ ഒരു സർജറി ഉണ്ട്, ഇത് ചെയ്താൽ മാറാവുന്നതാണെന്നുള്ളത് പലർക്കും അറിയില്ല. അതങ്ങനെയാണ്, ആ ഡിഫോമിറ്റി ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കണവരുണ്ട്. ഇത് പക്ഷേ സിമ്പിൾ സർജറിയാണ്, വലിയൊരു സർജറി ഒന്നുമല്ല, ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു സർജറി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ശരിയാക്കാൻ പറ്റും. ഈ ഡ്രൂപ്പി ആയിലിടും അതേപോലെയാണ്, വീണ് കിടക്കുന്ന കൺപോള തുറക്കാൻ പറ്റാതെ കാഴ്ച പോകണവരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ പോള ഒരു മസിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് തുറക്കണത്, ആ മസിൽ അവിടെ ഡിസ്ഇൻസേർട്ട് ചെയ്യും ഏജ് ആകുമ്പോൾ ചിലപ്പോൾ, അതായത് അവിടെ നിന്ന് വിട്ടുപോരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കട്ട് ചെയ്ത് അതുമ്പോൾ തുന്നി കൊടുക്കും, അപ്പോൾ ആ ഫങ്ഷൻ റീഗെയിൻ ചെയ്യും. അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആക്ച്വലി
5: പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നേത്രരോഗ വിദഗ്ധനെ കാണുക,
0: അതിനൊരു പരിഹാരം ഇല്ലാന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല.
5: അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യം, ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചും വയോജനങ്ങൾ ഒറ്റയ്ക്കാവുന്ന ഒരവസ്ഥ, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറവി ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധക്കുറവ് ഉണ്ടാവാം, കണ്ണിനൊഴിക്കുന്ന മരുന്നുകൾ മാറി ഒഴിച്ചു അതുകൊണ്ട് പ്രശ്നം വന്നു എന്നൊക്കെ പറഞ്ഞു
0: കേട്ടിട്ടുണ്ട്. അത് കണ്ണിലൊഴിക്കുന്ന മരുന്നാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങോട്ട് കൊണ്ട് മാറില്ല, അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ചിലരെന്തെന്നറിയാം, നമ്മുടെ ഈ പാലുണ്ണിയൊക്കെ കരിക്കാനുള്ള മരുന്ന്, അത് കുപ്പിയിൽ ശരിക്കും കണ്ണുനീരിൻ്റെ കുപ്പിയെ പോലത്തെ കുപ്പിയിലാണ് വരും, അത് കണ്ണിലൊക്കെ ഒഴിച്ചിട്ട് വരും, ആസിഡ് പോലത്തെ സാധനമാണ്, അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് ശരിക്കും മാർക്ക് ചെയ്ത് മാറ്റി വെക്കണം. മക്കളുണ്ടെങ്കിൽ തന്നെ പിന്നെ ഓർമ്മക്കുറവുള്ളവരും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരുടെ അടുത്ത് ഈ സാധനങ്ങൾ മാറ്റി വെക്കുക തന്നെ വേണം. അതാണ് കണ്ണിലല്ല മരുന്നുകൾ ഇപ്പം അങ്ങോട്ട് കണ്ട് തെറ്റി വെച്ചാൽ അത്ര വലിയ ഡേഞ്ചറസ് അല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ ഇങ്ങനത്തെ മരുന്നുകൾ അങ്ങനത്തെ ഒഴിച്ചു വരുമ്പോൾ ഫുള്ളി നമ്മൾ ടോക്സിനാണ്. കൃഷ്ണമണിമ്മ തൊലിയൊക്കെ പോയിട്ട് വന്നിട്ട് കണ്ടിട്ടുണ്ട്, അത് മക്കളെന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇവരെന്നെ ശ്രദ്ധിച്ച് മാറ്റി തന്നെ വെക്കണം, കള്ളൊഴിക്കാനേ പാടില്ല. അത്
5: വാർദ്ധക്യത്തിനെ സഹായിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ മരുന്നുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൂടെയുള്ളവർ ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ നേത്ര രോഗങ്ങൾ

0: വന്നു എന്ന് വിചാരിച്ച് വളരെയധികം പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആധുനിക രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ
1: അതാണ് അവൈൽ ചെയ്യണം. നമ്മൾ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വന്ന് ചെയ്തില്ലെങ്കിൽ അത് കാര്യമില്ലാതെയാവില്ലേ. പലരും എനിക്ക് ഇത് എടുത്തു പറയാൻ തോന്നുന്ന കാര്യം ഇതാണ് കേട്ടോ. ഈ ഡൈബറ്റ് റെറ്റിനോപ്പതിയുടെ കാര്യത്തിൽ ട്രീറ്റ്മെന്റ് ചിലർ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ലേസറോ ഇഞ്ചക്ഷനൊക്കെ ചെയ്യും. ഞാൻ ഇന്ന് വരെ ഒരു പേഷ്യന്റ് കണ്ടു, 2024 ചെയ്തു പോയതാ. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പിന്നെ വരുന്നേയില്ല കാണിക്കാനായിട്ട്. പിന്നെ കാഴ്ച കുറയുമ്പോഴാണ് 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നത്. 3 മാസം കൂടുമ്പോൾ വന്ന് കാണിക്കണം. അതൊരു പ്രോട്ടോക്കോളാണ്. റെറ്റിനോപ്പതി കണ്ണിൽ ഉണ്ടായി സംഭവിച്ച ഒരു ഇഞ്ചക്ഷനോ ലേസറോ ചെയ്ത് നമ്മൾ വീട്ടിലിരിക്കരുത്. 3 മാസം കൂടുമ്പോൾ അത് നിർബന്ധമായും ഫോളോ. അതേപോലെ ഗ്ലോക്കോമ, ഗ്ലോക്കോമ ഡയഗ്നോസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ മരുന്ന് ഒഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ആ മരുന്നിൻ്റെ ഇഫക്റ്റ് മാറും, ചിലപ്പോൾ ആ മരുന്ന് പിന്നെ അത് ടോളറേറ്റ് ആയി പോകും, പിന്നെ ആ മരുന്നുകൊണ്ട് പ്രഷർ കുറയുന്നുണ്ടാവില്ല, അത് നമുക്കറിയില്ല. നമ്മളത് ഒഴിക്കേണ്ടെന്ന് വിചാരിച്ച് പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അങ്ങനെയല്ല. 3 മാസം കൂടുമ്പോൾ നമ്മൾ റീ എവാലുവേറ്റ് ചെയ്യും. ഈ മരുന്ന് ഒഴിച്ചിട്ടും ഗ്ലോക്കോമ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മരുന്ന് മതിയോ, ഇനി പ്രഷർ കൂടണമെങ്കിൽ 2nd ഡ്രഗ് വേണോ. അപ്പോൾ ഗ്ലോക്കോമ ഡയബറ്റീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുത്തെടുത്ത് പറയേണ്ട കാര്യം റെഗുലർ ഫോളോ അപ്സ്. വൺസ് ഡയഗ്നോസ്ഡ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 to 6 months കാണിക്കണം. ഇതാണ് എൻ്റെ ഒരു മെസ്സേജ് കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ടുള്ളത്.
0: അപ്പോൾ തീർച്ചയായിട്ടും പ്രായമാകുന്നവർ, പ്രായമായിക്കൊണ്ടിരിക്കുന്നവർ ഒക്കെ ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുമെന്ന് കരുതാം.
2: പ്രായമായവരിലെ കാഴ്ച രോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇതിൻ്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
3: കാഴ്ച.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
7: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബിച്ചു തിരുമല എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ആദ്യം. ചിത്രം ചമ്പക്കുളം തച്ചൻ.

എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം. ചിത്രം ജലോത്സവം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ. അൽഫോൺസ് ജോസഫിൻ്റെ സംഗീതം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാർ, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: മധു വാസുദേവ് എഴുതി, എം ജെ ചന്ദ്രൻ സംഗീതം നൽകി, ജിതിൻ രാജ് പാടിയ ഗാനം. ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ.

0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആർ കെ ദാമോദരൻ എഴുതി, ഇളയരാജ സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഫ്രണ്ട്സ്.

അശ്വതി ശ്രീകാന്തിൻ്റെ വരികൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം, ലിബിൻസ് കറിയ കീർത്തന എന്നിവർ പാടിയ ഗാനം. ചിത്രം കുഞ്ഞൽദോ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: മോളെ,
3: ആമ്മ,
2: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
3: എന്ന് വെച്ചാൽ
2: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
3: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
2: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
3: ഓ,
2: എന്ന് വെച്ചാൽ UPIയിലൂടെ.
3: അതെയോ?
2: ആ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
3: അതെന്താ അമ്മേ?
2: കൈനീട്ടം നൽകുന്നതും UPI വഴിയാ.
3: ഈ അമ്മയുടെ ഒരു കാര്യം.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: ആനന്ദ് മധുസൂദനൻ എഴുതി, സംഗീതം നിർവഹിച്ച ഗാനം, ചിത്രം വിശേഷം, ഗായകർ മിഥുൻ ജയരാജ് ആൻഡ് ആമി.

ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം സെറിൻ ഫ്രാൻസിസ്, ഗായകൻ ഹരിചരൺ, ചിത്രം അബ്രഹാമിൻ്റെ സന്തതികൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഡോക്ടർ പത്മ എസ് തമ്പുരാന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കിള്ളിക്കുരിശിമംഗലം രാംമോഹൻ മൃദംഗം. പഞ്ചമാതംഗമുഖ മലഹരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രൂപകതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ പത്മ എസ് തമ്പുരാന്റെ വീണ കച്ചേരി, ശ്രീ കിള്ളിക്കുരിശിമംഗലം രാംമോഹൻ മൃദംഗം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:00.

0: 11:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവമന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയ ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെയുള്ള വാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിലോട്ടും ജോയിൻറ്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റൊക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷേ ഇതുകൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മൾ

0: ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നു പോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിൻ്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പം അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഴുന്നത് കാരണം ഈ ബോണിൻ്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായം അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്നൊരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിനുണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പോൾ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും ബോൺസ് പെട്ടെന്ന് വീക്കാവാനുള്ളൊരിതുമുണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ്, പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക. കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിൻ്റെ രീതിയിട്ടുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
0: ബോണിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയുന്നൊരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥയുടെ തേയ്മാനം കാരണം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്നൊരവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിന് 65 വയസ്സും ഇപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും, സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിന് മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞാൽ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപോറോസിസ്, ബോണിൻ്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപോറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ, മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ്, അപ്പോൾ അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം, അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം, ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിൻ്റെ ലെവലുകൾ അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡ്രഗ്സ് ആണെങ്കിലിരിക്കട്ടെ മദ്യപാനം, സ്മോക്കിംഗ് ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത്, ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ളൊരവസ്ഥയിൽ ഇതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മാഡം, ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ

0: പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്, ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിൻ സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ്സൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാതരോഗങ്ങൾ വരുന്നതിനെക്കാട്ടിൽ അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന ലൂപ്പസ് എന്ന് പറയുന്ന വാതരോഗമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ, അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷേ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ SLEയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ, ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാദരോഗമുണ്ട്. അപ്പോൾ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റേനോട്ട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്ട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീലക്കളറായിട്ട് മാറുകയും അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും അതുകൊണ്ട് തന്നെ ആ വിരലിൻ്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് റേനോട്ട്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്ട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പോൾ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീലക്കളറായിട്ട് മാറുന്നത്. വളരെയധികം വേദനാജനകമായൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക, ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക, ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക, വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇരിക്കുക, ഹീറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
0: മാഡം, ഈ മഴക്കാലം പൊതുവേ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാതരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
1: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിൻറ്റിനെയും മസിലിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ഡെങ്കു ആയാലും ചിക്കൻഗുനി ആയാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിൻറ്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴവെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും, അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയാണെങ്കിൽ തന്നെ 60% സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിൻ്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ, ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാദരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാദരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട, മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാദരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റുപെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
0: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാൻ?

0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലത്തേക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതലാകുമ്പോഴാണ്, ഇപ്പോൾ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം നീ എത്ര ധന്യാ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: ഗാന സന്ദേശം തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:35. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ചിത്ര പാടിയ ഗാനം, ചിത്രം മിഥുനം. ഗാനശില്പികൾ ONV കുറുപ്പ്, MG രാധാകൃഷ്ണൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 85 രൂപ കുറഞ്ഞ് 13,110 രൂപയ്ക്കും പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000664.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ

ിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടംകൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നേറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കൊതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടങ്ങളിൽ സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ടോൾ ഫ്രീ നമ്പറുകൾ ആവർത്തിക്കാം: 1077, മറ്റൊരു നമ്പർ 1070. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ, സമയം 10:30. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയോ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പാഥേയം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം, ഗായകർ യേശുദാസ്, ചിത്ര.

ആകാശവാണി തൃശൂർ FM 101.1 MHz. നേരത്തെ അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പൈതൃകം, ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

സമയം 12 മണി കഴിഞ്ഞ് 10:05. വില്ലുപാട്ട് പള്ളുരുത്തി എം എ വിശ്വംഭരനും സംഘവും അവതരിപ്പിച്ചത്.

ശബരിമലയുടെ താഴ്വരയിൽ കാലഘട്ടങ്ങളുടെ പ്രതീകമായി ഒരു കൽപ്രതിമ ഇന്ന് നിലകൊള്ളുന്നു. കണ്ണുതുറിച്ച് നാവ് തള്ളി നിൽക്കുന്ന ആ ഉഗ്രസ്വരൂപത്തെ മേലാങ്കോട്ടി യക്ഷി എന്നാണ് ചരിത്രം അറിയപ്പെടുന്നത്. എള്ളിൻ പൂവും എരിക്കുമാലയും ചാർത്തി എട്ടിത്തിക്കും മുഴങ്ങുന്ന വാദ്യവേളങ്ങളോടെ തെക്കൻ കേരളീയർ അവിടെ ആരാധന നടത്തുന്നു. ആ ശിലാരൂപത്തിൻ്റെ പിന്നിൽ വേദനാജനകമായ ഒരു പ്രണയകഥയുണ്ട്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ചരിത്ര സത്യത്തിലേക്ക് ഞങ്ങൾ വെളിച്ചം വീശുന്നു.

യുജീന്ദ്രത്തെ തേരോട്ടം കാണാൻ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ത്യാമോർവ മഹാരാജാവ് എഴുന്നള്ളിയിരുന്നു. അലങ്കരിച്ച കളിത്തട്ടിൽ മുകളിൽ രാജാവ് രഥോത്സവം കണ്ട് ആഹ്ലാദപരിതനായി നിന്നപ്പോൾ അതാ അകലെ ഒരു ഭജനഗാനം കേട്ടു.

ആരവ മുഴങ്ങുന്ന ഉത്സവപ്പറമ്പിൽ നിന്നിറന്ന ആ തേനൂറുന്ന ശബ്ദമാധുരി മഹാരാജാവിനെ വല്ലാതെ ആകർഷിച്ചു. നിമിഷങ്ങൾക്കകം മഹാരാജാവ് വൃത്തിനെ ആളയച്ച് ആ പാട്ടുകാരെ കളിത്തട്ടിൽ വരുത്തി. ആകെ വരെ അദ്ദേഹം സൂക്ഷിച്ചു.

നിങ്ങൾ ആരാണ്? മഹാരാജാവ് ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞില്ല. രണ്ടുപേരും പരസ്പരം മുഖത്തോട് നോക്കി ചിരിച്ചു. അവർക്ക് മലയാള ഭാഷ അറിയില്ലെന്ന് രാജാവിന് മനസ്സിലായി. അതെ, ഉടനെ അദ്ദേഹം ദ്വിഭാഷിയെ വരുത്തി. അയാളിലൂടെ രാജാവ് വിവരങ്ങൾ മനസ്സിലാക്കി.

കോസല രാജപുത്രിയായ അഭിരാമയും സഹോദരനുമാണ് ആ പാട്ടുകാർ. ദക്ഷിണ ഭാരതത്തിൽ തീർത്ഥാടനത്തിന് വന്നവരാണ്. സംഭാഷണം നടക്കുന്നതിനിടയിൽ രാജാവിൻ്റെ മനസ്സും മിഴികളും അഭിരാമയുടെ അങ്ങേലാവണ്യത്തിൽ മയങ്ങിപ്പോയി.

അഭിരാമ ഒരക്ഷരം വേണ്ടിയില്ല. സഹോദരൻ രാജാവിൻ്റെ അഭിലാഷത്തെ അംഗീകരിച്ചതില്ല, അയാൾക്ക് ദേഷ്യമായി. എന്നാൽ രാജാവിന് അനുരാഗ വരവശവും. ഒടുവിൽ ഒരു പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ മഹാരാജാവിൻ്റെ ആഗ്രഹം സഫലമായി.

0: അഭിരാമയിൽ ജനിക്കുന്ന പുത്രന്മാർക്ക് വേലാട് ഭരിക്കാനുള്ള അധികാരം നൽകാമെന്ന് ചാമൂർമ മഹാരാജാവ് നെൽവിളക്കും നിറപറയും സാക്ഷിയായി സത്യം ചെയ്തു. പള്ളിക്കെട്ട് നടന്നു. കാലചക്രം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു.
1: വർഷങ്ങളെ

ആ ദാമ്പത്യ ബന്ധത്തിൽ മൂന്ന് സന്താനങ്ങൾ ഉണ്ടായി. മൂത്തവരായ പപ്പുത്തമ്പിയും രാമൻ തമ്പിയും ഇളയവളായ ഉമ്മിണിത്തങ്കയും. കാലത്തിന്റെ തിരിച്ചിൽ പല മാറ്റങ്ങളും വന്നു. ഇപ്പോൾ രാമവർമ്മ മഹാരാജാവിന്റെ ഭാര്യയും മക്കളും വേമ്പടി കൊയ്ക്കലാണ്. അതെ, അവരുടെ മൂത്ത മകൾക്കും മക്കൾക്കും കളിക്കൂട്ടുകാരനായി മഹാരാജാവിന്റെ അനന്തിരവനായ കൊച്ചുമാർത്താണ്ടനും വേമ്പടി കൊയ്ക്കലുണ്ടായിരുന്നു. കൊച്ചുമാർത്താണ്ടനെയും സ്വന്തം മക്കളെപ്പോലെയാണ് കൃഷ്ണത്തമ്മ വളർത്തിയത്. ആ കുഞ്ഞുങ്ങൾ മിച്ചത്ത് നിന്ന് കളിക്കുമ്പോൾ

ആ ബാലിക ബാലന്മാരുടെ വിനോദങ്ങൾ അച്ഛനമ്മമാരെ കോൾമേർ കൊള്ളിച്ചു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്, മാർത്താണ്ഡിനും തങ്കയും എപ്പോഴും ഒരുമിച്ച് തന്നെ കാണും.

രാജമല്ലിയും ചെമ്പകവും നിറഞ്ഞു നിന്ന ആ ഉദ്യാനഭൂമിയിൽ നിത്യവസന്തമായിരുന്നു. തമ്പിമാരും തങ്കയും കൊച്ചു മാർത്താണ്ഡനുമെല്ലാം വളർന്നു യൗവനയുക്തരായി. ബാല്യകാല സ്നേഹം മാർത്താണ്ഡൻ്റെയും തങ്കയുടെയും ഹൃദയത്തിൽ അനുരാഗമായി രൂപാന്തരപ്പെട്ടു. വിശ്രത്തമ്മയുടെ കണ്ണിൽ അവരപ്പോഴും കൊച്ചു കുട്ടികളായിരുന്നു. മാർത്താണ്ഡനും തങ്കയും തമ്മിലുള്ള ഹൃദയബന്ധം സത്യമായി തീരുവാൻ കൃഷ്ണത്തമ്മ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു.

ത്യാഗ്യാവകാശ തർക്കം വേമ്പളിക്കൊയ്ക്കലെ ജീവിതത്തെ അസ്വസ്ഥമാക്കി. രാമവർമ്മ മഹാരാജാവ് അവിടെ വരാതിയായി. കൃഷ്ണത്തമ്മയും മക്കളും രാജകുടുംബത്തോട് ശത്രുതയിലായി. മാടമ്പിമാരും എട്ടുവീട്ടിൽ പിള്ളമാരും നാട്ടുപ്രമാണിമാരുമെല്ലാം ഇരുഭാഗത്തും കക്ഷിപിടിച്ചു നിന്ന്. അന്ന് ദളവാപദത്തിലേക്ക് ഉയർന്നു വന്ന രാമയ്യൻ ഈ അവസരങ്ങൾ പിരിമുറുക്കി.

തമ്പിമാരുടെ എതിർപ്പുകളെ മാർത്താണ്ഡവർമ്മ തൃണമ്പുകളെ കരുതി. അരമനയിലും അങ്ങാടിയിലും സിംഹാസന തർക്കത്തിൻ്റെ അലകൾ ഉയർന്നു. ദുഃഖാർത്ഥരായ രാമവർമ്മ മഹാരാജാവ് നാടുനീങ്ങി. സാഹചര്യം അനുകൂലമായിരുന്നതിനാൽ മാർത്താണ്ഡവർമ്മ തന്നെ രാജ്യത്ത് രാജാവായി. ആ വിളംബരം കേട്ട്

മാർത്താണ്ഡവർമ്മയുടെ ഓർമ്മയുടെ ജിങ്കരന്മാർ അഴിഞ്ഞാടി. കിശസമ്മ രോഗശയ്യയിലായിരുന്നു. മക്കളെക്കുറിച്ചുള്ള ദുഃഖഭാരം ആ അമ്മയെ മരണപ്രായമാക്കിയിരുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വില്ലുപാട്ട്, പള്ളുരുത്തി എം എ വിശ്വംഭരനും സംഘവും അവതരിപ്പിച്ചത്.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
0: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരമാറ്റത്തിനുള്ള 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2077 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. July 1 എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
2: July 1 സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിൽ അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നേക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
0: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് MLA ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടി

0: ലഭിക്കേണ്ടിയിരുന്ന സൗജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എം എൽ എ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിൽ

0: യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എം എൽ എ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴ കുറവ് കള്ള് ഉൽപ്പാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപ്പാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്ത് തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചു കൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:00 കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റെജി ചെറിയാൻ MLA അധ്യക്ഷത വഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 104,880 ഗ്രാമിന് 13,110 ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി 1+ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.

0: തേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു.
1: മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. മുട്ടുകളിലെ തേയ്മാനം, നീർവീക്കം എന്നിവയൊക്കെയാണ് വേദനയുടെ കാരണങ്ങൾ. കൈകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രശ്നം വരാമെങ്കിലും തേയ്മാനം കൂടുതലായും ഉണ്ടാവുക കാൽമുട്ടുകളിലാണ്. ശരീരഭാരം ഏറ്റവും കൂടുതൽ വഹിക്കേണ്ടി വരുന്നത് മുട്ടുകൾക്കാണ് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സാവകാശം പുരോഗമിക്കുന്ന രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കാലക്രമേണ തേയ്മാനവും നീർക്കെട്ടും വന്ന് നടക്കുന്നതിനും മടക്കുന്നതിനും പ്രയാസപ്പെടും. മുട്ടു തേയ്മാനത്തെ പൊതുവെ പ്രായം ചെന്നവരുടെ രോഗമായാണ് കണക്കാക്കാറുള്ളത്. എങ്കിലും ഇപ്പോൾ മധ്യവയസ്സിൽ തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ജീവിത ശൈലിയിൽ വന്ന തെറ്റായ രീതികൾ തന്നെയാണ് ഇതിന് കാരണം. എല്ലിന്റെ കരുത്ത് കൂട്ടാനും അതുവഴി തേയ്മാനം തടയാനുമുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കണം. ഇതെല്ലാം ഭാവിയിൽ എല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും. ചെറുപ്പത്തിൽ നടത്തുന്ന ഈ ആരോഗ്യ നിക്ഷേപമാണ് പിന്നീടുള്ള ജീവിതത്തിന് കരുത്ത് പകരുക എന്ന് ഓർക്കണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ തുടക്കത്തിൽ കാൽമുട്ടിലെ തരുണാസ്ഥയിൽ ചെറിയ പൊട്ടലും വിള്ളലും ഒക്കെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ക്ഷതങ്ങൾ കാരണം തരുണാസ്ഥിയുടെ പുറത്ത് അസ്ഥികൾ തെളിഞ്ഞു കാണാൻ തുടങ്ങും. അപ്പോൾ തരുണാസ്ഥിയിലെ സൈനോവിയൽ ദ്രാവകവുമായി എല്ലുകൾ സമ്പർക്കത്തിലാവും. ഇതിന്റെ അനന്തര ഫലമായി സന്ധിയിൽ നീർക്കെട്ട് രൂപപ്പെടും. വേദനയും അനുഭവപ്പെടും. അതും ഇതിൽ കണ്ടു തുടങ്ങും. സന്ധി ദ്രവവും മറ്റ് ഘടകങ്ങളും ചേർന്ന് സന്ധിയിൽ പശിമ നൽകുന്നുണ്ട്. സന്ധികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. തരുണാസ്ഥിയിൽ കേടുപാടുകൾ വരുന്നതോടെ ഈ പശിമ നഷ്ടമാവുകയും നീർക്കെട്ടും വേദനയും വരികയും ചെയ്യും. തരുണാസ്ഥിക്ക് ക്ഷതം സംഭവിക്കുന്നതോടെ എല്ലുകൾ തമ്മിലുള്ള കൃത്യമായ അകലം കുറയാൻ തുടങ്ങും. തരുണാസ്ഥിയിൽ ഉണ്ടായ ക്ഷതത്തിന്റെ തോതനുസരിച്ച് എല്ലുകൾ തമ്മിൽ അകലമില്ലാതെയായി പരസ്പരം ഉരയാനും തുടങ്ങും. ഇതും കടുത്ത വേദനയ്ക്ക് ഇടയാക്കും. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം വേദന കൂടുന്നത് എല്ലുകൾ പരസ്പരം ഉരയുന്നത് കൊണ്ടാണ്. തരുണാസ്ഥിയിൽ ക്ഷതങ്ങൾ സംഭവിച്ചാൽ ശരീരത്തിന് സ്വയം അത് പരിഹരിക്കാൻ സാധിക്കില്ല. വളരെ പതുക്കെ മാത്രം വളരുന്ന കോശങ്ങളാണ് തരുണാസ്ഥിയിലേത്. മാത്രമല്ല, ഇവിടെ രക്തയോട്ടം കുറവുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തരുണാസ്ഥിയിൽ പൊട്ടലുണ്ടായ ഭാഗത്തിലേക്ക് സാധാരണ അസ്ഥികൾ വളരുന്ന അവസ്ഥ വരും. ഇതാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണങ്ങൾ. പ്രായം, കാൽമുട്ടിൽ ഏൽക്കുന്ന പരിക്കുകൾ, കാലിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ, അണുബാധ, പാരമ്പര്യം, മുട്ടിന് അമിതഭാരം ഏൽക്കേണ്ടി വരുന്നത്, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയവ പ്രധാന കാരണങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? മുട്ടുമടക്കിയിരുന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് പിടുത്തവും വേദനയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം അനുഭവപ്പെടുക. ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും മുട്ടിന് വേദന. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആശ്വാസം തോന്നുകയും ചെയ്യുക. മുട്ടിൽ നീർക്കെട്ട്, നടക്കുമ്പോൾ മുട്ടിനുള്ളിൽ നിന്ന് ശബ്ദം, കാലിന് ബലക്കുറവ്. ഇനി തേയ്മാനം വന്നവർ നടക്കാമോ? വ്യായാമമില്ലാതിരുന്നാൽ കാലിലെ പേശികൾ ശോഷിക്കും, ബലക്കുറവ് വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ലഘു വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം. അടുത്തതായി ചികിത്സയിലേക്ക്. രോഗിയുടെ പ്രായം, രോഗ തീവ്രത തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇതോടൊപ്പം ജീവിത ശൈലിയിലെ ആരോഗ്യപരമായ മാറ്റങ്ങൾ, ഭക്ഷണ രീതികൾ തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അമിതവണ്ണം കുറയ്ക്കുക. അമിതഭാരം കാരണം കാൽമുട്ടിലെ തരുണാസ്ഥിക്ക് സാവകാശം ക്ഷതം വരാനും കാലക്രമത്തിൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട്. തേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യായാമം ചെയ്ത് ഊർജസ്വലമായ ജീവിതം നയിക്കുമ്പോൾ എല്ലുകളുടെ കരുത്തും കൂടുന്നുണ്ട്. തരുണാസ്ഥികളിലെ കോശങ്ങൾ ഹൈലൂറോണിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തരുണാസ്ഥിക്കുള്ള പോഷണമാണിത്. ഹൈലൂറോണിക് ആസിഡ് കുറയുന്നത് സന്ധികളിൽ പശിമ കുറയാനും തേയ്മാനം കൂടാനും സാധ്യത കൂട്ടും. നന്നായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയിൽ ഹൈലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള തരുണാസ്ഥി

0: നിലനിൽക്കുകയും ചെയ്യും. അടുത്തതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള മരുന്നുകൾ നമുക്ക് നോക്കാം. നീർക്കെട്ട് തടയാനുള്ള മരുന്നുകളും വേദന സംഹാരികളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള പരിഹാരമല്ല. എന്നിരുന്നാലും വേദന കുറയ്ക്കാൻ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. തരുണാസ്ഥികൾക്കുള്ള പോഷകം നൽകുന്നത് സൈനോവിയൽ കോശങ്ങളാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹയലുറോണിക് ആസിഡാണ് ഇതിനെ സഹായിക്കുന്നത്. എന്നാൽ പ്രായം കൂടുമ്പോൾ മുട്ടിന്റെ ചലനം കുറയുകയും ഹയലുറോണിക് ആസിഡിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അതോടെ തരുണാസ്ഥിക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യത കൂടും. ഇത് പരിഹരിക്കാൻ ഹയലുറോണിക് ആസിഡ് സംയുക്തങ്ങൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ തരുണാസ്ഥിയിൽ എത്തിക്കുന്നു. ഇതുവഴി തേയ്മാനം പുരോഗമിക്കുന്നത് താമസിപ്പിക്കാൻ സാധിക്കും. മറ്റ് മാർഗങ്ങളിലൂടെ മുട്ടുതേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യുമ്പോഴുള്ള പരിഹാര മാർഗമാണ് ശസ്ത്രക്രിയയെ കണക്കാക്കുന്നത്. ഒന്ന്, കാർട്ടിലേജ് റീപ്ലേസ്മെന്റ്. തേയ്മാനം കാരണം മുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുന്നതിന് മുൻപാണ് ഈ ചികിത്സ ഏറെ ഫലപ്രദമാകുന്നത്. കാർട്ടിലേജ് റീപ്ലേസ്മെന്റ് അഥവാ തരുണാസ്ഥി മാറ്റിവെക്കൽ, അത് തന്നെ പല തരമുണ്ട്. ശരീരത്തിലെ കൂടുതൽ ഭാരം വഹിക്കേണ്ടതില്ലാത്ത ഭാഗങ്ങളിലെ ആരോഗ്യമുള്ള തരുണാസ്ഥി എടുത്ത് കേടുവന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്ന രീതിയുണ്ട്. രോഗിയുടെ തരുണാസ്ഥി തന്നെ ലാബിൽ വളർത്തിയെടുത്ത് സന്ധിയിൽ വീണ്ടും കുത്തിവെക്കുന്നു. ആർത്രോസ്കോപ്പ് വഴി തരുണാസ്ഥി കോശങ്ങൾ ശേഖരിച്ച ശേഷം ലാബിൽ വളർത്തിയെടുത്ത് ആ കോശങ്ങളെ തരുണാസ്ഥിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അസ്ഥിമജ്ജയിലെ മൂലകോശങ്ങൾ ആർത്രൈറ്റിസ് ബാധിച്ച സന്ധിയിൽ കുത്തിവെക്കുകയും അതുവഴി പുതിയ തരുണാസ്ഥി രൂപപ്പെടുകയും ചെയ്യാം. അടുത്തതായി മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തരുണാസ്ഥി പൂർണമായും കേടുവരികയും മരുന്നുകൊണ്ടും മറ്റും നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ് മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. കേടുവന്ന തരുണാസ്ഥിയാണ് മാറ്റിവെക്കുന്നത്. വളരെ ചെറിയ മുറിവിലൂടെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ ഇപ്പോൾ സാധ്യമാണ്. മാത്രമല്ല ആശുപത്രിവാസം പരമാവധി കുറയ്ക്കാനും ഇപ്പോൾ സാധിക്കുന്നു. ശരീരഭാരം വർദ്ധിക്കാതെ പോഷകങ്ങളുള്ള സമീകൃതമായ ഭക്ഷണ രീതി പാലിക്കണം. മീൻ, അവക്കാഡോ, നട്സ് എന്നിവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, ബ്രൊക്കോളി, വെണ്ടയ്ക്ക, പാൽ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ പ്രധാനമാണ്. വിറ്റാമിൻ ഡിയും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ്. നിശ്ചിത സമയം വെയിൽ കൊള്ളുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുകയും ചെയ്യാം. ഗ്ലൂക്കോസമീൻ, കോൺഡ്രോയിറ്റിൻ എന്നിവയും തരുണാസ്ഥയുടെ കരുത്തിന് ആവശ്യമാണ്. ചെമ്മീൻ തുടങ്ങിയ തോടുള്ള കടജീവികളുടെ മാംസത്തിലും ധാരാളം ഗ്ലൂക്കോസമീനും കോൺഡ്രോയിറ്റിനും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നതാണ്.
1: മുട്ടുതേയ്മാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് SR സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2-ാമത് പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്ത് നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച 3-ൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
1: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര 3 ജൂലൈ ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123-ലും നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി 1 ജൂലൈ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1:15. ആകാശവാണി തൃശൂർ. സ്മൃതിലഹരി. എല്ലാ ശ്രോതാക്കൾക്കും സ്മൃതിലഹരിയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം AM

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: മന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
7: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
8: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: സ്മൃതിലഹരിയിൽ ഇനി ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ എം എസ് വിശ്വനാഥിന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം ചന്ദ്രകാന്തം.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.

0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
3: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: സ്മൃതിലഹരി തുടരുന്നു. ഇനി രേണുക പാടിയത് ചിത്രം ഓടയിൽ നിന്ന്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ബി ദക്ഷിണമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം ദൃക്സാക്ഷി.

കമുകർ പുരുഷോത്തമനും പി സുശീലയും പാടിയത്. വയലാറിൻ്റെ വരികളിൽ ജി ദേവരാജൻ്റെ സംഗീതം. ചിത്രം പട്ടുതൂവാല.

ഉള്ളവരെ, സ്മൃതിലഹരി ഇന്നിത ഇവിടെ വരെ. ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേ.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീന നെവിൽ. സംവിധാനം പി എ ബിജു.
2: പെറ്റമ്മയുടെ വറ്റാത്ത സ്നേഹസരിത്തിൽ മുങ്ങി നിവർന്നാൽ ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് കഥാനായകൻ റസ്കോൾനിക്കോവ് കരുതുന്നുണ്ടാവാം. അമ്മയോട് വിട പറയാൻ നിക്കോവ് എത്തിയിരിക്കുകയാണ്. റഷ്യയിൽ

0: പീറ്റേഴ്സ്ബർഗിൽ പഠിക്കാനയച്ച മകൻ നിക്കോഫ് രണ്ട് സ്ത്രീകളുടെ ഘാതകനാണെന്ന് ഒന്നര നൂറ്റാണ്ട് മുൻപത്തെ ആ അമ്മയും ഇന്നത്തെ പോലെ തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക ശേഷം കുറ്റബോധം വേട്ടയാടിയ നിക്കോവ് പോലീസിന് കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ രംഗം. മകൻ മടങ്ങി വരണമെന്ന അമ്മയുടെ ഉൽക്കടമായ ആഗ്രഹം പ്രത്യാശയുടെ ആ പ്രകാശനൂലിൽ പിടിച്ച് നിക്കോവിന് കൊടും ശിക്ഷയുടെ സൈബീരിയ കടന്നെത്താനാവുമോ? കുറ്റവും ശിക്ഷയും ഹൃദയസ്പർശിയായ അവസാന റീലുകൾ ഓടുകയാണ്.
1: അവസാനം നീ വന്നല്ലോ.
2: ഞാൻ വന്നു അമ്മയെ അവസാനമായി കാണാൻ.
1: നിന്നെ കണ്ണീരോടെ സ്വാഗതം ചെയ്യുന്നതിൽ നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചിരിക്കുകയാണ്, കരയുകയല്ല. ഞാൻ കരയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു. നിന്റെ അച്ഛൻ്റെ മരണശേഷം എന്തിലും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും
2: അമ്മ നമുക്കറിയല്ലേ.
1: നീ ക്ഷീണിച്ചു പോയി. എന്താ എന്താ മേലാകെ ചെളി പുരണ്ടിരിക്കുന്നല്ലോ?
2: അത് ഇന്നലെ ഞാൻ മഴ നനഞ്ഞമ്മേ.
1: ദൈവത്തിന് മാത്രം അറിയാം നിന്റെ പദ്ധതികൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങളാണ് നിന്റെ മനസ്സിൽ പൊട്ടിവിരിയുന്നതെന്ന്. നിന്റെ ലേഖനം ഞാൻ വായിച്ചു, പെട്രോവിച്ച് കൊണ്ടുവന്ന് തന്നു. നീ അതൊന്നും അമ്മയെ കാണിക്കില്ലല്ലോ. അത് നെഞ്ചിൽ ചേർത്ത ഞാൻ ഉറങ്ങിയത്.
2: അല്ലമ്മ, അയാളോട് വരാറുണ്ടോ?
1: ആ, ഒന്ന് രണ്ട് തവണ വന്നു. അയാൾക്ക് നല്ല മതിപ്പാണ് നിന്നെപ്പറ്റി. റഷ്യൻ ചിന്തകരുടെ സ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനം നിനക്ക് കിട്ടും മോനെ. നിന്റെ ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് ഏത് ഉന്നത പദവിയും നിനക്ക് നേടാനാവും.
2: അമ്മ, ഡോണി എവിടെ?
1: അവൾ പുറത്തു പോയിരിക്കുകയാണ്. അവൾ എന്നെ തനിച്ചാക്കി പുറത്തു പോകുന്നു. ഡോണി എന്നെ അവഗണിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് അവളുടേതായ രീതികളുണ്ട്, എനിക്കെൻ്റേതും. ഈയിടെ അവൾ എന്തോ രഹസ്യങ്ങൾ പേറി നടക്കുന്നതായി എനിക്ക് തോന്നുന്നു.
2: കാരണങ്ങളുണ്ടാവും.
1: നീ എന്നെ വിഷമിപ്പിക്കരുത് മോനെ.
2: അമ്മേ,
1: നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോഴെല്ലാം വരണം. വരാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ കാത്തിരിക്കും.
2: കരയല്ലേ അമ്മേ?
1: ആ, കാപ്പിയുണ്ട്. ഞാനത് നിനക്ക് തന്നതേയില്ല. ഷോ, മറന്നുപോയി. അതാണ് വാർദ്ധക്യത്തിൻ്റെ സ്വാർത്ഥത. ഞാൻ ഉടനെ കൊണ്ടുവരാം.
2: അമ്മേ, അത് സാരമില്ല, എനിക്ക് ഉടനെ പോകണം. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്.
1: എന്താ എന്താ നീ പറയാൻ തുടങ്ങുന്നത്?
2: അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെക്കുറിച്ച് എന്തൊക്കെ കേട്ടാലും എന്തെല്ലാം ആളുകൾ വന്ന് എന്നെപ്പറ്റി പറഞ്ഞാലും അമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നും സ്നേഹിക്കുമോ?
1: മോനെ, നിനക്കെന്താണ് പറ്റിയത്? നിനക്കെങ്ങനെ അത് എന്നോട് ചോദിക്കാൻ കഴിയുന്നു? എന്തിനാരെങ്കിലും എന്നോട് നിന്നെക്കുറിച്ച് പറയണം? ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല.
2: ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോണിയ പുറത്തുപോയതിലും.
1: ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ്.

0: എന്നാൽ വലിയൊരു ദുഃഖം നിന്നെ പിടികൂടിയിരിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്. കുറച്ചു നാളായി ഞാനതറിയുന്നു. അതെന്റെ ഉറക്കം കെടുത്തുന്നു മോനെ.
1: അമ്മ സമാധാനമായിരിക്കേ, ഈ മകൻ എപ്പോഴും അമ്മയോടൊപ്പമുണ്ട്.
0: നീ ദൂരേക്ക് വല്ലതും പോവുകയാണോ മോനെ? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം.
1: അമ്മേ,
0: ഡോണിയും വരും. അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ സോണിയയും വരും.
1: അമ്മേ, ഞാൻ പോകട്ടെ.
0: മോനെ, നീ പോവുകയാണോ?
1: എനിക്ക് ഇനി ഇവിടെ നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പോകട്ടെ. അമ്മേ, അമ്മേ കരയാതെ.
0: അപ്പോ എനിക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലേ?
1: ഇല്ല അമ്മ, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ കേൾക്കുമായിരുന്നു.
0: തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ഞാൻ നിന്നെ ആശീർവദിച്ച് കുരിശു വരയ്ക്കുന്നു.
1: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
0: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അന്നെല്ലാം ഇതുപോലെയാണ് നീ എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുള്ളത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ കഠിനമായ ദാരിദ്ര്യ ദുഃഖം മറന്നിരുന്നത് നിന്റെ സാമീപ്യത്തിലൂടെയാണ്. അച്ഛൻ്റെ ശവസംസ്കാരത്തിന് ശേഷം എത്ര കാലമാണ് ആ കുഴിമാടത്തിന് മുന്നിൽ ഇതുപോലെ ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ നീ ദൂരെ പോകുന്നില്ലല്ലോ.
1: ഇല്ല,
0: നീ വീണ്ടും വരുമോ?
1: ഞാൻ വരും.
0: മോനെ, നീ ദേഷ്യപ്പെടരുത്. നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് പേടിയാണ്. രണ്ടു വാക്ക് മാത്രം എന്നോട് പറയുക. നീ പോകുന്നത് വളരെ ദൂരെ എവിടേക്കെങ്കിലും ആണോ?
1: അതെ, ഒരുപാട് ദൂരേക്ക്.
0: അവിടെ പോയാൽ നിനക്ക് ജോലി കിട്ടുമോ? നിന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്?
1: ദൈവം നൽകുന്നതെന്തും ഞാൻ സ്വീകരിക്കും. അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
0: നീ എന്നേക്കുമായി അമ്മയെ വിട്ടു പോവുകയല്ലോ. നീ ഇവിടെ ഇനിയും വരുമല്ലോ.
1: ഞാൻ വരും, തീർച്ചയായും വരും. എൻ്റെ അമ്മ സമാധാനമായിരിക്കേ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾ നിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

0: സമയം 2 മണി കഴിഞ്ഞ് 26 മിനിറ്റും 27 സെക്കൻഡും.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
3: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
3: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 4 സെക്കൻഡ്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം

തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിൻ്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക

സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകും.

അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും 1,000 കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത് പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1,000കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ 2 സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾ

കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിൻ്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിൻ്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു.
അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല.

പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിൻ്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു

0: കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
8: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
7: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
8: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
7: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
8: കത്തുകൾ അയക്കേണ്ട വില

0: ഹസം, പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

പ്രത്യേക അറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് ജൂലൈ വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നു മുതൽ ജൂലൈ 2 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂർ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ശ്രോതാക്കളെ ഇതുവരെ കേട്ടത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയത്.

സമയം 3 മണി. ആകാശവാണി തൃശൂർ. കാലാവസ്ഥാ അറിയിപ്പ്. സംസ്ഥാനത്ത് വ്യാപകമായി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. സമയം 3:26. മീഡിയം വേവ് 476 ദശാംശം 2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ. FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരു വടക്കൻ വീരഗാഥ, കായംകുളം കൊച്ചുണ്ണി, അനന്തഭദ്രം, മാമാങ്കം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഒരു വടക്കൻ വീരഗാഥയിൽ നിന്നുള്ള ഗാനങ്ങൾ.

അത്തത് പെണ്ണുച്ചയ്ക്ക് ഒരു പച്ച കണകിട്ടി. ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 4:05. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുന്നകൈ മന്നൻ, കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: 101.3 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കാൽപന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം, തിരുവനന്തപുരം റിലേ.
1: ഫിഫ ലോകകപ്പ് അവലോകനം.

ഒരു ലോകകപ്പ് ശരിക്കും തുടങ്ങുന്നത് ഉദ്ഘാടന മത്സരത്തിലല്ല, നോക്കൌട്ട് റൗണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് എന്ന് പറയാറുണ്ട്. കാരണം അവിടെ രണ്ടാമതൊരവസരമില്ല, പിഴവുകൾക്ക് മാപ്പില്ല, സ്വപ്നങ്ങൾക്ക് സമയപരിധിയുണ്ട്. 90 മിനിറ്റിനുള്ളിൽ ഒരു രാജ്യം ആഹ്ലാദത്തിന്റെ സമുദ്രമാകാം, അതേ 90 മിനിറ്റിനുള്ളിൽ മറ്റൊരു രാജ്യം 4 വർഷത്തെ കാത്തിരിപ്പുമായി വീട്ടിലേക്ക് മടങ്ങാം. ഒരുപക്ഷെ മത്സരം 1.5 മണിക്കൂറും കടന്ന് എക്സ്ട്രാ ടൈമിലേക്കും പെനൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീളാം. ഈ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ 2026 ലോകകപ്പിന്റെ ആവേശ തുടക്കം ഇന്നലെയായിരുന്നു. ലോകകപ്പിൽ 32 ടീമുകൾ ഉൾപ്പെടുന്ന നോക്കൌട്ട് ഫോർമാറ്റിലെ ആദ്യ മത്സരം. ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ രണ്ട് ടീമുകൾ നേർക്കുനേർ. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധിക സമയത്തിന്റെ 2 മിനിറ്റിൽ പിറന്ന ഒരു ഗോൾ മത്സരത്തിന്റെ ഗതി മാറ്റി. സ്റ്റീഫൻ യൂസ്റ്റാക്യൂയോയുടെ ഗോളിലൂടെ ദക്ഷിണാഫ്രിക്കയെ 1-0 തോൽപ്പിച്ച കാനഡ ആദ്യമായി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. കാനഡയ്ക്ക് ഇതൊരു വിജയം മാത്രമല്ല, രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴിക കല്ലുകളിൽ ഒന്നുകൂടിയായി. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പന്തടക്കത്തിലും ആക്രമണത്തിലും മുൻതൂക്കം കാനഡയ്ക്കായിരുന്നു. ജൊനാഥൻ ഡേവിഡ്, ടാനി ഒലുവാസെയ്, താജോൺ ബുക്കാനർ എന്നിവരെ മുൻനിർത്തി അവർ തുടർച്ചയായി സമ്മർദ്ദം സൃഷ്ടിച്ചു. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൻ വില്യംസും പ്രതിരോധ നിരയും അസാധാരണമായ ആത്മവിശ്വാസത്തോടെയാണ് കാനഡയുടെ ആക്രമണങ്ങളെ ചെറുത്തത്. ആദ്യ പകുതിയിൽ ലഭിച്ച അവസരങ്ങൾ കാനഡയ്ക്ക് ഗോളാക്കി മാറ്റാനായില്ല. മറുവശത്ത് ദക്ഷിണാഫ്രിക്ക വളരെ നിയന്ത്രിതമായ സമീപനമാണ് സ്വീകരിച്ചത്. സ്വന്തം പകുതിയിൽ പ്രതിരോധം ഉറപ്പിച്ച ശേഷം പ്രത്യാക്രമണങ്ങളിലൂടെ അവസരം കണ്ടെത്താനായിരുന്നു ശ്രമം. എന്നാൽ കാനഡയുടെ സംഘടിത പ്രതിരോധം കാരണം അവർക്ക് വ്യക്തമായ ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. ലോകകപ്പിലെ അവരുടെ സ്വപ്നയാത്ര തുടരാൻ ഒരു ഗോൾ മതിയായിരുന്നു. പക്ഷേ ആക്രമണത്തിൽ വേണ്ടത്ര ധൈര്യവും മൂർച്ചയും പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 75-ാം മിനിറ്റിൽ കനേഡിയൻ ആരാധകർ ഏറെക്കാലമായി കാത്തിരുന്ന നിമിഷമെത്തി. പരിക്കിൽ നിന്ന് മുക്തനായ നായകൻ അൽഫോൺസോ ഡേവിഡ് കളത്തിലിറങ്ങി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യ സാന്നിധ്യം തന്നെ കാനഡയുടെ ആക്രമണത്തിന് പുതിയ ഊർജ്ജം നൽകി. ഇടതുവിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റങ്ങൾ ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധത്തെ കൂടുതൽ പിന്നോട്ടടിപ്പിച്ചു. ഗോൾ ഉടൻ വന്നില്ലെങ്കിലും മത്സരത്തിന്റെ താളം കാനഡയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായി മാറി. എല്ലാവരും എക്സ്ട്രാ ടൈമിനെയും പെനാൽറ്റി ഷൂട്ടൌട്ടിനെയും കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ 92-ാം മിനിറ്റിൽ നിർണായകമായ നിമിഷമെത്തി. ബോക്സിന് സമീപം ലഭിച്ച അവസരം സ്റ്റീഫൻ യൂസ്റ്റാക്യൂയോ അതിവിദഗ്ധമായി ഗോളാക്കി മാറ്റി. കനേഡിയൻ താരങ്ങളും ആരാധകരും ആഹ്ലാദത്തിൽ മുങ്ങി. സമീപകാലത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട യൂസ്റ്റാക്യൂയോയ്ക്ക് ഈ ഗോൾ വ്യക്തിപരമായും അതീവ വൈകാരികമായിരുന്നു. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ പരിശീലകൻ ജെസ്സി മാർഷിന്റെ ആഘോഷങ്ങൾ തന്നെ ആ വിജയത്തിന്റെ വലിപ്പം വ്യക്തമാക്കി. കളിക്കാരെ ഒരുമിച്ച് കൂട്ടി, "നിങ്ങളാണ് ഇന്നത്തെ കാനഡയുടെ ഹീറോകൾ. രാജ്യത്ത് ഇനി ഫുട്ബോൾ കളിക്കാൻ സ്വപ്നം കാണുന്ന വരും തലമുറയുടെ ഹീറോകൾ."

എന്ന് അദ്ദേഹം പറഞ്ഞത് കനേഡിയൻ ഫുട്ബോളിന്റെ പുതിയ കാലഘട്ടത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. പരിക്കേറ്റ് പുറത്തിരുന്ന ഇസ്മായിൽ കോനെ ക്രച്ചസുമായി മൈതാനത്തിറങ്ങിയപ്പോൾ സഹതാരങ്ങളെല്ലാം അദ്ദേഹത്തെ ചേർത്തുപിടിച്ചതും ആഘോഷത്തിലെ ഹൃദയസ്പർശിയായ കാഴ്ചയായി. പരാജയപ്പെട്ടെങ്കിലും ദക്ഷിണാഫ്രിക്കയും തല ഉയർത്തിയാണ് ലോകകപ്പിൽ നിന്ന് മടങ്ങുന്നത്. ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിയ ബഫാന ബഫാന ടൂർണമെന്റിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്നു. എന്നാൽ നിർണായക മത്സരത്തിൽ ആക്രമണത്തിൽ കൂടുതൽ ധൈര്യം കാണിക്കാനാകാത്തതാണ് അവരുടെ പുറത്താകലിന് പ്രധാന കാരണം. പരിശീലകൻ ഹ്യൂഗോ ബ്രൂസ് മത്സരശേഷം ടീമിന്റെ പോരാട്ട വീര്യത്തെ അഭിനന്ദിച്ചെങ്കിലും തന്റെ ഭാവിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇനി കാനഡ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ പരീക്ഷണമാണ്. പ്രീ ക്വാർട്ടറിൽ അവർ നെതർലൻഡ്സിനെയോ മൊറോക്കോയെയോ നേരിടും. പക്ഷേ രാജ്യം സഹ ആതിഥേയരായ ലോകകപ്പിൽ നടത്തുന്ന മുന്നേറ്റം അവർക്ക് ഇനിയും ഊർജമേകും. ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന സൂപ്പർ പോരാട്ടം ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരായ ബ്രസീലും ഏഷ്യയുടെ അഭിമാനമായ ജപ്പാനും തമ്മിലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന്റെ സ്വാഭാവിക പ്രതിഭയും വ്യക്തിഗത മികവും ഒരു വശത്ത്, മറുവശത്ത് കൃത്യതയും അച്ചടക്കവും കൂട്ടായ്മയും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ജപ്പാൻ. ഫുട്ബോളിലെ 2 വ്യത്യസ്ത ദർശനങ്ങൾ നേർക്കുനേരെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ ടീമുകളിലൊന്നാണ് ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ നെതർലാൻഡ്സിന് പിന്നിൽ 2-ാം സ്ഥാനക്കാരായാണ് അവർ നോക്കൌട്ടിലെത്തിയത്. ടുനീഷ്യയെ 4-0 തോൽപ്പിച്ച ആക്രമണ ഫുട്ബോളും സ്വീഡനെ 1-1 സമനിലയിൽ പിടിച്ച പ്രകടനവും ജപ്പാന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. പന്തില്ലാത്ത സമയത്തെ അച്ചടക്കവും പന്ത് കിട്ടുമ്പോഴുള്ള അതിവേഗ ആക്രമണവും അവരെ അപകടകാരികളാക്കുന്നു. മറുവശത്ത് ബ്രസീലിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാം അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഓരോ മത്സരം കഴിയുംതോറും അവർ ഏറെ മെച്ചപ്പെട്ടു. മൊറോക്കോയുമായുള്ള സമനിലയ്ക്ക് ശേഷം സ്കോട്ട്ലാൻഡിനെയും ഹെയ്തിയെയും തോൽപ്പിച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്തു. പരിശീലകൻ കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. 3 മത്സരങ്ങളിലും ഗോൾ നേടിയ വിനീഷ്യസ് മാത്യൂസ് കുനിയയുമായുള്ള കൂട്ടുകെട്ടിലൂടെ എതിരാളികളുടെ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു. സൂപ്പർ താരം നെയ്മർ കൂടി എത്തുന്നതോടെ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ കൂടുതൽ സർഗാത്മകമാകും. എന്നാൽ ബ്രസീലിനെ കാത്തിരിക്കുന്നത് സാധാരണ ഏഷ്യൻ എതിരാളിയല്ല. കഴിഞ്ഞ 9 മാസമായി തോൽവിയറിയാതെ മുന്നേറുന്ന ജപ്പാൻ കഴിഞ്ഞ വർഷം നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലിനെ 3-2 തോൽപ്പിച്ചിരുന്നു. ആ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് അവർ ഇന്നിറങ്ങുന്നത്. പരിശീലകൻ ഹാജി മെമ്മോറിയാസ് തുറന്നു പറയുന്നത് ഒരു കാര്യമാണ്. മുമ്പത്തേക്കാൾ കൂടുതൽ പക്വതയുള്ള വലിയ മത്സരങ്ങൾക്ക് തയ്യാറുള്ള ജപ്പാനെയാണ് ഇന്ന് ലോകം കാണുക. ജപ്പാന് ഒരു തിരിച്ചടിയുണ്ട്. അവരുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കേഫു സോക്കുബോ പരിക്ക് മൂലം പുറത്തിരിക്കാനാണ് സാധ്യത. ആയതിനാൽ ആയസെ ഉയേദ, ഡൈസൺ മയേദ, റിറ്റ്സു ഡോവാൻ, ഡൈച്ചി കമദ എന്നിവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. മറുവശത്ത് പരിക്കിൽ നിന്ന് മടങ്ങിയ നെയ്മർക്ക് ഈ മത്സരത്തിൽ കൂടുതൽ സമയം ലഭിക്കുമെന്നാണ് ആൻസലോട്ടി സൂചിപ്പിച്ചിരിക്കുന്നത്. തന്ത്രപരമായി ഇത് കൗതുകകരമായ പോരാട്ടമാണ്. ബ്രസീൽ കൂടുതൽ സമയം പന്ത് കൈവശം വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ജപ്പാൻ സംഘടിത പ്രതിരോധത്തിന്റെയും അതിവേഗ ആക്രമണങ്ങളുടെയും കരുത്തിലാണ് വിശ്വസിക്കുന്നത്. ജപ്പാന്റെ അച്ചടക്കത്തെ മറികടക്കാൻ ബ്രസീലിന് വ്യക്തിഗത മികവിനൊപ്പം ക്ഷമയും ആവശ്യമാണ്. അതേസമയം അവസരങ്ങൾ പാഴാക്കിയാൽ ബ്രസീലിനെ ശിക്ഷിക്കാൻ ജപ്പാന് കഴിവുണ്ടെന്ന് കഴിഞ്ഞ വർഷത്തെ 3-2 വിജയം തെളിയിക്കുന്നു. ചരിത്രവും പരമ്പരാഗത ശക്തിയും ബ്രസീലിന് അനുകൂലമാണെങ്കിലും ഈ ജപ്പാനെ ഒരിക്കലും വില കുറച്ച് കാണാനാവില്ല. ലോകകപ്പിൽ ഇനി അവർ അത്ഭുത ടീമല്ല, സ്ഥിരമായി വലിയ ടീമുകളെ വെല്ലുവിളിക്കുന്ന ശക്തിയാണ്. ബ്രസീൽ ജയിക്കണമെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ലോകകപ്പ് ചരിത്രത്തിലെ മറ്റൊരു വലിയ ഞെട്ടലിന് ഇന്ന് കളമൊരുങ്ങും. റൌണ്ട് ഓഫ് 32-ൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് മുന്നിലുള്ള എതിരാളി ലാറ്റിൻ അമേരിക്കൻ പ്രതിനിധികളായ പരാഗ്വേയാണ്. മത്സരത്തിലെ വ്യക്തമായ ഫേവറിറ്റുകൾ യൂറോപ്യൻ ടീമായ ജർമ്മനി തന്നെയാണ്. എന്നാൽ ഈ ലോകകപ്പിൽ അപ്രതീക്ഷിത ഫലങ്ങൾ തുടർച്ചയായി കണ്ട സാഹചര്യത്തിൽ പരാഗ്വേയെ നിസ്സാരമായി കാണാൻ ജൂലിയൻ നാഗൽസ്മാന്റെ ടീമിന് കഴിയില്ല. ഉയർച്ചയും താഴ്ചയും കണ്ട ഗ്രൂപ്പ് ഘട്ടം കടന്നാണ് ജർമ്മനി വരുന്നത്. ആദ്യ മത്സരത്തിൽ നവാഗതരായ ക്യുറസാവോയെ 7-1 തോൽപ്പിച്ചെങ്കിലും 2-ാം മത്സരത്തിൽ ഐവറി കോസ്റ്റ് അവരെ വിറപ്പിച്ചു. 1 ഗോളിന് ജയിച്ച ജർമ്മനി അടുത്ത മത്സരത്തിൽ 2-1 ഇക്വഡോറിനോട് തോൽക്കുകയും ചെയ്തു. എന്നാൽ നോക്കൌട്ട് ഉറപ്പിച്ച ശേഷം പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ജർമ്മനിക്ക് ന്യായം പറയാം. പ്രത്യേകിച്ച് മുന്നേറ്റ നിരയിൽ ജമാൽ മുസിയാലയും ഫ്ലോറിയൻ വിറ്റ്സും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ജർമ്മനിയുടെ ഏറ്റവും വലിയ കരുത്ത്. കായ് ഹാവേർട്സിന്റെ സ്കോറിംഗ് പാടവവും കൂടി ചേരുമ്പോൾ ജർമ്മൻ ആക്രമണം കൂടുതൽ അപകടകാരിയായി മാറുന്നു. പരാഗ്വേയുടെ ശക്തി മറ്റൊന്നാണ്. ആക്രമണ ഫുട്ബോളിനേക്കാൾ അച്ചടക്കമുള്ള പ്രതിരോധത്തിലും ശാരീരിക മികവിലുമാണ് അവർ വിശ്വസിക്കുന്നത്. എതിരാളിയുടെ താളം തകർക്കുകയും ചെറിയ അവസരങ്ങൾ പോലും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശൈലിയാണ് അവരുടേത്. ആദ്യ മത്സരത്തിൽ USA മുന്നിൽ തകർന്നടിഞ്ഞെങ്കിലും അതിൽ തളരാതെ പോയ

0: മനോവീര്യമാണ് അവരെ നോക്കൌട്ടിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടാൽ മത്സരം അവർ പ്രതീക്ഷിക്കുന്നതിലേറെ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ജർമ്മനിക്ക് ചെറിയ ആശങ്കയുമുണ്ട്. പ്രതിരോധ നിരയിലെ പ്രധാന താരമായ അന്റോണിയോ റുഡിഗറുടെ ഫിറ്റ്നസ് ടീം മാനേജ്മെന്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ജർമ്മൻ പ്രതിരോധത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റമുണ്ടാകും. എന്നിരുന്നാലും നാഗൽസ്മാന്റെ സ്ക്വാഡിന്റെ ആഴം അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. മറുവശത്ത് പരാഗ്വെ പരിക്കുകളില്ലാതെ ശക്തമായ ടീമുമായാണ് ഇറങ്ങുന്നത്. ഈ മത്സരത്തിന്റെ തിരക്കഥ തന്ത്രപരമായി ഇങ്ങനെയായിരിക്കും. ജർമ്മനി തുടക്കം മുതൽ പന്ത് കൈവശം വെച്ച് ആക്രമിക്കും. പരാഗ്വെ പിന്നിലേക്കൊതുങ്ങി പ്രതിരോധം തീർത്ത് പ്രത്യാക്രമണത്തിനുള്ള അവസരം തേടും. ആദ്യ ഗോൾ ജർമ്മനിക്ക് നേരത്തെ നേടിയാൽ മത്സരം ഏകപക്ഷീയമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സമയം കടന്നു പോകും തോറും ഗോൾ കണ്ടെത്താനായില്ലെങ്കിൽ സമ്മർദ്ദം ജർമ്മനിയിലേക്കു തന്നെ മാറും. ലോകകപ്പിന്റെ ചരിത്രത്തിൽ പറയുന്നത്, നോക്കൌട്ട് റൗണ്ടിൽ ജർമ്മനി സാധാരണയായി തങ്ങളുടെ ഏറ്റവും മികച്ച ഫുട്ബോൾ പുറത്തെടുക്കാറുണ്ട് എന്നതാണ്. അതേസമയം പരാഗ്വേയുടെ ലക്ഷ്യം വ്യക്തമാണ്, മത്സരം കഴിയുന്നത്ര നീട്ടുക, ജർമ്മനിയുടെ ക്ഷമ പരീക്ഷിക്കുക, ഒരൊറ്റ അവസരത്തിലൂടെ അട്ടിമറി സൃഷ്ടിക്കുക. ഇന്നത്തെ പ്രീക്വാർട്ടറിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന പോരാട്ടങ്ങളിലൊന്നാണ് നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലുള്ള മത്സരം. ഒരു വശത്ത് ടോട്ടൽ ഫുട്ബോളിന്റെ പാരമ്പര്യം പേറുന്ന ഡച്ച് ടീം, മറുവശത്ത് 2022 ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ മൊറോക്കോ. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ട് വ്യത്യസ്ത ചിന്താധാരകൾ നേർക്കുനേരെത്തുന്ന മത്സരമാണിത്. ഈ ലോകകപ്പിൽ നെതർലാൻഡ്സ് ഇതുവരെ തോൽവിയറിയാതെ മുന്നേറിയിട്ടുണ്ട്. പരിശീലകൻ റൊണാൾഡ് സ്കൂമാന്റെ കീഴിൽ പന്ത് കൈവശം വെച്ച് കളിക്കാനും വേഗത്തിലുള്ള ട്രാൻസിഷനും ഹൈ പ്രസിംഗുമെല്ലാം അവർ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ നേരിട്ട എതിരാളികളെ അപേക്ഷിച്ച് ഇന്നത്തെ മത്സരം ഡച്ചുകാർക്ക് കൂടുതൽ കടുപ്പമേറിയതായിരിക്കുമെന്നതിൽ സംശയമില്ല. അതിന് കാരണം മൊറോക്കോയുടെ പ്രതിരോധമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിനെയും ഇത്തവണ ആദ്യ മത്സരത്തിൽ ബ്രസീലിനെയും ബുദ്ധിമുട്ടിച്ച അച്ചടക്കമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. എതിരാളിക്ക് ഇടം നൽകാതെ പ്രതിരോധത്തിൽ ക്ഷമയോടെ കാത്തിരുന്ന് ഒരു നിമിഷം കൊണ്ട് അതിവേഗ പ്രത്യാക്രമണം നടത്തുകയാണ് അവരുടെ ശൈലി. അതുകൊണ്ട് തന്നെ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചാലും നെതർലാൻഡ്സിന് അനായാസം അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണമെന്നില്ല. ഈ മത്സരത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം മൊറോക്കോയുടെ വലതു വിങ്ങായിരിക്കും. അഷ്റഫ് ഹക്കീമിയുടെ മുന്നേറ്റങ്ങൾ ഡച്ച് പ്രതിരോധത്തിന് വലിയ വെല്ലുവിളിയാകും. അതേസമയം മധ്യനിരയിൽ 18-കാരൻ അയ്യൂബവാദിയുടെ മികവ് മൊറോക്കോയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. മറുവശത്ത് നെതർലാൻഡ്സിന്റെ ആക്രമണം കോഡിഗാക്പോ, ബ്രയാൻ ബ്രോബി എന്നിവരെ കേന്ദ്രീകരിച്ചാണ്. രണ്ട് ടീമുകൾക്കും ഈ മത്സരത്തിന് പ്രത്യേക വൈകാരിക പശ്ചാത്തലവുമുണ്ട്. നെതർലാൻഡ്സിൽ ജനിച്ചു വളർന്നതോ അവിടുത്തെ അക്കാദമികളിൽ പരിശീലനം നേടിയതോ ആയ നിരവധി താരങ്ങളാണ് ഇന്ന് മൊറോക്കോയ്ക്കായി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ നോക്കൌട്ട് മത്സരം മാത്രമല്ല, രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ്. ഈ മത്സരത്തിന്റെ വിധി നിർണയിക്കുക ക്ഷമയായിരിക്കും. നെതർലാൻഡ്സ് ആക്രമിച്ചുകൊണ്ടിരിക്കും, മൊറോക്കോ കാത്തിരുന്ന് തിരിച്ചടിക്കും. ആദ്യ ഗോൾ നേടുന്ന ടീമിന് വലിയ മാനസിക മുൻതൂക്കം ലഭിക്കുമെന്നത് ഉറപ്പാണ്. മത്സരം അധിക സമയത്തിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കടലാസിലെ കരുത്തിൽ ഡച്ചുകാർക്ക് നേരിയ മുൻതൂക്കമുണ്ടാകാം. എന്നാൽ സമീപ വർഷങ്ങളിൽ ലോക ഫുട്ബോൾ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇതാണ്: മൊറോക്കോയെ ഒരിക്കലും ചെറുതായി കാണരുത്. അവരുടെ അച്ചടക്കവും ആത്മവിശ്വാസവും ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുമോ, അതോ ടോട്ടൽ ഫുട്ബോളിന്റെ നാടായ നെതർലാൻഡ്സ് തങ്ങളുടെ മികവ് തെളിയിക്കുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇന്നത്തെ മത്സരങ്ങൾക്ക് ഫൈനൽ വിസിൽ മുഴങ്ങുന്നതോടെ മൂന്ന് ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറും. മൂന്ന് ടീമുകളുടെ സ്വപ്നം അവസാനിക്കും. സാംബോ താളമോ സമുറായിയുടെ വീര്യമോ ടോട്ടൽ ഫുട്ബോളിന്റെ കണിശതയോ ആഫ്രിക്കൻ പ്രതിരോധ മികവോ ജർമ്മൻ കൃത്യതയോ ലാറ്റിനമേരിക്കൻ പാരമ്പര്യമോ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആ വിശേഷങ്ങളുമായി നാളെ വീണ്ടും. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ സെവൻസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജുബാബു.

0: സെവൻസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
5: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
3: ആകാശവാണി, ഇപ്പോൾ സമയം 5:00. അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വിവേകോദയം അക്ഷര ശ്ലോക സമിതി, ആലപ്പുഴ. പങ്കെടുക്കുന്നവർ കെ ഈശ്വരൻ നമ്പൂതിരി, ശ്രീകലാ ഹരികുമാർ, ഗോവിന്ദൻ നമ്പൂതിരി കെ, സിന്ധുദേവി കെ.
7: അനുഗ്രഹിച്ചിടുക ഭാരതാംബേ, അവനുമേൽ കയ്യുകൾ വെച്ചു ശീഘ്രം. അമ്മയ്ക്കു വേണ്ടിയിട്ടടരാടുവാനായി അയച്ചിടുന്നു പരിതൃപ്തിയോടെ.
8: അഹന്ത വിദ്വാനു വിഭൂഷയെന്നാണിഹത്തിലംഗീകൃത തത്വമെന്നാൽ മഹത്വമേറ്റി മലയാളമണ്ണിൽ ബൃഹസ്പതിക്കെന്നുമകൃത്രിമത്വം.
9: മനുഷ്യർ തൻ മാരണശക്തി കണ്ടു മന്നെപ്പോഴെപ്പോൾ വിറകൊണ്ടിടുന്നു. തനൂജവാത്സല്യഭരത്തിൽ വീണ്ടും തന്നുൽക്കടക്രോധമടക്കിടുന്നു.
8: തെറ്റായിരിക്കാം ശരിയായിരിക്കാം, പറ്റില്ലെനിക്ക് ഐഹിക ജീവിതത്തെ എത്തിത്തെറിപ്പിച്ചിടുവാനുഷസ്സിൻ മുറ്റത്തു പുഷ്പങ്ങൾ ചിരിച്ചു നിൽക്കേ.
7: എല്ലാം മറക്കുന്നു മനസ്സിലാർക്കുമില്ലാത്മബന്ധം സ്വതവേ വിശുദ്ധം. തെല്ലും മനഃശുദ്ധിയെഴാതെ നന്മ ചൊല്ലുന്നു കാപട്യമൊളിച്ചു നെഞ്ചിൽ.
8: താരാട്ടുപാടാൻ മധുമത്ത വൃന്ദം താളം പിടിക്കാനുപജാപവർഗം. ഉറങ്ങിടുന്നു കവി നിദ്രയിൽ താനുരച്ചിടും.

0: നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു.
1: ജനാധിപത്യം ബലമാഭിജാത്യം ധനം ധരാനായക സേവകത്വം അനാതുരത്വം മനുജന്നിതെല്ലാം മനോമതത്തിൻ്റെ വളങ്ങളല്ലോ.
2: അരുതരുതു വിരോധം ഭിന്നവർഗങ്ങളെല്ലാം ഒരു ചരടിലിണക്കി കോർത്ത പുഷ്പങ്ങളല്ലോ. പൊരുളിതു വെളിവാക്കി

0: േണുസ്വനത്താൽ ശിലകളെ അലിയിച്ചും പാദസംസ്പർശനത്താൽ ഉലകിനു കുളിർ ചേർത്തും ലാലസിക്കുന്നു കൃഷ്ണൻ.
1: ശ്രുതിയൊരു നിലതെറ്റാതോതി ഭൃംഗങ്ങളെങ്ങും ശ്രുതി സുഖകര ഗീതം ഗോകുലം പാടി നിൽപ്പായി. നദികൾ നിജതരംഗം കൊണ്ടു കൊട്ടി മൃദംഗം മുതിതലതകൾ മൗലിപ്പൂവിതുർത്താട്ടമാടി.
2: നെടിയമല കിഴക്കും നേരഴ താഴിമേക്കും വടിവിലലുകയായി തഞ്ചിടും വഞ്ചിനാടേ. അടിയനിതറിയിക്കാം അബ്ധി കാഞ്ചിക്കു നീയെ. മുടിനടുവിൽ വിളങ്ങും മുഖ്യമാണിക്യരത്നം.
3: അഖില ഭുവനദീപം ഭക്തചിത്താബ്ജസൂരം സുരമുനി ഗണസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹരസുതമീശം താരകബ്രഹ്മ.

0: வசந்தம் சுமசரரிபுவேந்தும் சித்தவாடிக்கு நித்யம் மமஜடில மனசாம் காட்டு பொந்தைக்ககத்தும் சமலமகல நீக்கி சாந்தி நீ நல்கியாலும்
1: மருவுமொருவனம்மே மாதபூவென்னு வந்தால் പെരുകുമവനതിങ്കൽ പ്രേമമെന്നാപ്തവാക്യം കരുണയോടനിശം നീ കാക്കിലും നന്ദി എന്നേ മരുവുക പതിവാം നിൻ മക്കൾ കാർക്കോടകന്മാർ
2: കളകളമൊഴുകിയിടും ചോലയും ചേലിലാടും തളിരണി തഴുകിയിടും മാമരം ചേർന്ന മേടും ഇളവയിലൊളി തേടും പൂക്കളൊത്തുയലാടും കിളികളുമിവ കൂടും നേരമൻ ആടലോടും
3: ഇതിന്നു ലക്ഷം പകരം പശൂതരാമിതിഞ്ഞു തന്നാലുമെടോ മഹീസുര ഇതിന്നു വേണ്ടി പകരം തരേണ്ട നീ ഇതെന്റെ ഗോവെന്നവനും മഹാശയൻ
0: ഇരിക്കുല പൊങ്ങുക വിണ്ണിലോ മനേ ചരിക്ക നീ മിന്നി മിനുങ്ങിയങ്ങനെ വരിഷ്ഠമാം തങ്കമുരച്ചരേഖ പോൽ ഇരുട്ടുകീറുന്നൊരു വജ്രസൂചി പോൽ
1: വിളങ്ങുമാറമ്പൊടുകൊമ്പു രണ്ടും അക്കുളമ്പു നാലും കനകേന കെട്ടി ഞാൻ പശുക്കളെ പൂർവം അസംഖ്യമേകി ഞാൻ വിശുദ്ധ വിപ്രവരർക്കനേകഥ
2: പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി
3: ഓർത്തിടുന്നു പവനത്തിലെങ്ങുമങ്ങാർത്തു ചിത്രശലഭം പറന്നതും പാർത്തു നിന്നതുമണഞ്ഞു നാം കരം കോർത്തുകാവിനരികെ നടന്നതും
0: പഞ്ചവൃത്തികളടക്കിയന്വഹം നെഞ്ചുവെച്ചൊരു തപോമയം ധനം സഞ്ചയിപ്പതിനു ഞാൻ തുടങ്ങി പിന്നഞ്ചുവട്ടമിഹ പൂത്തുകാനനം
1: സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെന്താമരേ തരളവായുവേറ്റു നീ ആമയം തടവിടായിക തൽക്കരസ്തോമമുണ്ടു തിരിയുന്ന ദിക്കിലും
2: ആന കോഴിമയിലൊട്ടകം കളിച്ചാവി പോയ വഴിപോക്കരല്ലി നാം ആരറിഞ്ഞു കഥ നാം കൊതിച്ച പോൽ ആകുമോ മുകളിലുണ്ടു മറ്റൊരാൾ
3: ആദിദേവി സരസീരുഹാത്മജേ നാദരൂപിണി സരസ്വതീ നമ മോദമോടെ

0: മയ്യലുന്നു ഞാൻ ശുഭേ, എങ്ങു ചൊല്ലിവിടയാരോടാരു നീ, എങ്ങു ചൊല്ലു മുനി പുത്രദർശനെ.
1: എന്തുവാൻ യമീ വണ്ണ.

0: ദിനം നന്മ ചെയ്വതിനു വേണ്ടിയല്ലയോ സന്മനസ്സൊടിതു ഹൃത്തിലോർത്തുകൊണ്ടിമ്മഹിക്കു തണലേക സന്തതം.
1: സർക്കാരുകാര്യമഖിലം മുറ പോലെയെന്ന ചൊൽക്കൊണ്ട വാക്യമതു സത്യമതാക്കിടുമ്പോൽ കച്ചേരി കേറി ജനതയ്ക്കു ചെരിപ്പുതേയും ഇക്കാലമെന്നതു ശരിക്കറിയാത്തതാ.

0: എങ്ങോ വിടർന്ന പുതുമല്ലിക തൻ പരാഗം ശൃംഗാരധന്യത വളർത്തിയിളം സമീരൻ ധന്വത്വമാർന്ന മദനന്റെ മഹത്വമോതും പൊന്നോണയാത്ര പരിചോടെ തുടർന്നിടുന്നു.
1: ധാരാളമായി ചെളി പുരണ്ടൊരു കല്ലുപോലെ നീരാണ്ട മാമുകിൽ മറച്ച നിലാവുപോലെ നേരായി ഗുരുത്വമിയലാത്തൊരു വിദ്യ പോലെ ഹാരാവിലോമലൊരു നാൾ ശയനീയമെത്തി.
2: നന്നായി ഗുണങ്ങളറിയാതെ പറഞ്ഞു പോയാൽ ഒന്നാന്തരം കൃതികളും വികൃതങ്ങളാകും. എന്നല്ലഹോ ഗുരുഗണത്തെ ലഘൂകരിച്ചാൽ ഒന്നല്ല ദോഷമിതു നാം കരുതേണ്ടത്.

0: അഭിവിശ്രമമേൽക്കയത്രേ ചന്ദത്തിലേവ മുര ചെയ്തു ഗണേശനപ്പോൾ തൻ തമ്പിയായി കരുതുമാദ്യുജനെ തടുത്താൻ.
1: ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ ഏതും സമാനമഴകുള്ളവയെങ്കിലും നീ യാതാനുരാഗമൊരുവന്നുമിഴിക്കുവേദ്യം ഏതോ വിശേഷ സുഭഗത്വവുമാർന്നിരിക്കാം.
2: ജീവിപ്പതേ ദുരിതമെന്നു മരിപ്പതിന്നും ജീവിച്ചു ചാവുമളവും നിയമങ്ങളില്ല നോവിച്ചിടുന്നു വില തൊട്ടതിനൊക്കെ എന്തു ഭാവിച്ചു പോക്കിവിടെ മർത്യർ ജഡങ്ങളെന്നോ.
3: നീർത്തന്നലേറ്റുലയുമുൽപ്പല നൽപ്രസൂന ചാഞ്ചാട്ടമോടു പടവിട്ടുമധീരനോട്ടം മാൻപേടയോടു ഗിരികന്യകതൻഗ്രഹിച്ചോ മാൻപേട തന്നെ ഗിരികന്യയോടഭ്യസിച്ചോ.
0: മത്തെങ്ങ നല്ലൊരിളവൻ ബൃഹതീ സമേതം പുത്തൻമണിപ്പയറുമങ്ങതിനോടു ചേർത്ത് ആലോല നീലമിഴിമാരതു വെച്ചു തന്നാൽ ഓലോലനൊന്നു മതി എന്തിനു നൂറുകൂട്ടം.
1: ആലസ്യമാണ്ട മുഖമൊട്ടുകുനിച്ചു വേർത്ത ഫാലസ്ഥലം മൃദുകരത്തളിർ കൊണ്ടു താങ്ങി ചേലഞ്ചി മിന്നുമൊരു വെൺകുളിർ കൽത്തറയ്ക്കുമേലങ്ങു ചാരുമുഖി ചാരിയിരുന്നിടുന്നു.
2: ചൂടാണ്ട വീർപ്പിടുമാത്യനുതച്ചു വത്സേ തേടായികമന്യു ശുഭമായി വരുമൊക്കെ മേലിൽ ഈടാർന്നു വായ്ക്കും അനുരാഗ നദിക്കു വിഘ്നം കൂടാതൊഴുക്കനുവദിക്കുകയില്ല ദൈവം.
3: ഇനി നീ വരുമോ ഹരേ മുളം കുഴലിൽ സുന്ദര രാഗമൂതുവാൻ പല നാളുകളായി കാത്തു ഞാൻ അമരുന്നു യമുനാതടങ്ങളിൽ.
0: പുളകങ്ങൾ കയത്തിലാമ്പലാൽ തെളിയിക്കും തമസാസമീരനിൽ ഇളകും വനരാജി വെണ്ണിലാവുളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി
1: ഇരവായി നടനം തുടങ്ങിയാൽ മുരളീഗാനമൃദംഗമേളനം മൃദുപല്ല.

0: പ്രണവൽ ഗണിച്ച ഞാൻ നരഹത്യയിലെത്തിയന്തര നരകത്തിൽ പൊരിയുന്നു ദൈവമേ.
1: നിണവങ്കിലമെൻ്റെ കൈകളി ചെറുതൂവാല മറയ്ക്കുമെത്ര നാൾ. സുരഗംഗലയിച്ച സാഗരം മതിയാവില്ലിത് ശുദ്ധമാക്കുവാൻ.
0: സുധർമാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുട ജാന്തവാടിയിൽ.
2: അരിയോരണി വന്തലായി സതിക്കൊരു പൂവാകവിതീർത്ത ശാഖകൾ ഹരി

0: വാസന പുഴുവായി പുളകൊണ്ടു നിൽക്കയാണിനിയും ഹന്ത മഹീന്ദ്ര ഭോഗമേ.
1: പ്രകടമായി പല കേടു പിണഞ്ഞതാം ശകടമായി ഭുവി മാമക ജീവിതം വികടമായി കടമായി വരികമ്പികേ നികടമുൽക്കടമൂർച്ഛയടക്കുവാൻ.

0: തളിരുപോലധരം സുമനോഹരം ലളിതശാഖകൾ പോലെ ഭുജദ്വയം കിളിമൊഴിക്കുടലിൽ കുസുമോപമം മിളിതമുജ്വലമാം നവയൗവനം
1: കരുണ കാട്ടുക കാട്ടരുതദ്രിജെ കരിമുഖം സ്മരതാപമകറ്റുക ഹരവചസ്സൊളിവായിതു കേൾക്കുമാ കരിമുഖം സ്മരതാപമകറ്റുക
2: ഹിമമകന്നു വനപ്രഭകിം സുഖേ വിമലമൊട്ടുക ചേർത്തു തദാപരം രമണനിൽ ത്രപവിട്ടു നഹവ്രണം പ്രമദമാർമദമാർണണിയും വിധം
3: രുധിരപാരണ ചെയ്തു കുമാരനെ കുതിരയൊത്തവിടത്തിൽ വെടിഞ്ഞുടൻ ഹരിവരിച്ചൊരു രത്നമയത്നമാ ഹരികടിച്ചു പിടിച്ചു തിരിച്ചുതേ
0: ഹഹമേന്മകലർന്ന മനുഷ്യർ നാം ഇഹപലേ വിനകൾക്കുമധീനരായി സഹചരേ കലഹിക്കുകയാണു ദുസ്സഹതമോഹതമോദഭരം വൃഥ
1: സുവിദിതേ ഭുവനങ്ങൾ രചിച്ചു നീ അവിരളം വിരലങ്ങുഞ്ഞൊടിക്കവേ അവികലം വിധിയും ബധവാഴ്ത്തി നിൻ സവിധമൗവിധമമ്പോടു നിൽക്കവേ
2: അപ്പോഴുദ്യൽ കുളിർമതിമുഖി മേഘ രഗാധരോഷ്ടി ചൂടത്താഴും തിമിരചിഗുരാ ചാരുതാരാശ്രമാമ്പു കിഞ്ചിൽ കാണാം കുമുദഹസിതം നൂനമെന്നുണ്ണു നീലീം കാമക്രീഡാരസ വിലുളിതാം തന്നെ അന്വേദി സന്ധ്യ
3: കൂടിച്ചേർന്നിട്ടൊരുവക കളിക്കൂട്ടർ നിന്നെ പിടിക്കാനോടിച്ചെങ്കിൽ പടുതയൊടു നീ പിന്തിരിഞ്ഞന്തികത്തിൽ ചാടിച്ചെന്നീ ചതുരതയഴും പീലിയെ ബാലകന്മാർ പേടിച്ചോടും പടി ചടതിയിലൊന്നുച്ചലിപ്പിച്ചിടേണം
0: ചാരത്തോടി ചകിതശശബോധങ്ങൾ ചാടുന്ന കായൽ തീരത്തോടെ സമധരണിയിൽ സത്വരം ചെന്നിറങ്ങി കേരത്തോട്ടം പനസവനവും പുക്കു നാലഞ്ചു നൽവം ദൂരത്ത് നടതുടരുകിൽ ദൃശ്യമാം കൊല്ലമഗ്രേ
1: കണ്ടാലാർക്കും കൃതകപതകം തന്നെയാണെന്നതല്ലാതുണ്ടാകൊല്ല മനമതിൽ മറിച്ച്.

0: കണ്ടതിനു മുകളിൽ ചേർന്ന ചേണാർന്ന നിന്നെ കൊണ്ടാടും കണ്ടിരുകരയിലും നോക്കി നിൽക്കുന്ന ലോകം.
1: മൃതിവശഗതനായി പ്രസേനവീരൻ കുതിരയോടൊത്തവിടക്കിടന്നിടുന്നു. വിധിമഹിമയലംഘനീയമാണെന്ന് അതിദയനീയം ഉരച്ചിടുന്ന വണ്ണം
2: വലിയൊരു തറവാട്ടിലിന്നു ഞാനും പെരുകിന ഭീതി കലർന്നു വാണിടുന്നു. സുദൃഢസുഖതമായിരുന്ന മേൽക്കൂട തകർന്നിത ചോർന്നു വീണിടുന്നു.
3: സുരതടിനി വിഭൂതി ഭോഗി വൃന്ദം പരമമലപ്പുകൾ തിങ്കളെന്നിതെല്ലാം ഹരനു സമമണിഞ്ഞുവാകദേശം ഹരണിയിൽ നിർഭരമുല്ലസിച്ചിടുന്നു.
0: ഹരിണികൾ ചെറുമാൻകിടാങ്ങളോടും ഹരിത തൃണത്തറമേലണഞ്ഞു നാവാൽ അരിമയോടുടലൊക്കെ നക്കി മോദിച്ചൊരിടമടുത്തു കിടന്നു കൂട്ടമായി.
1: അളിപടലികൾ മൂളിരന്ധ്രമോലും മുളകൾ മരത്തിലുലഞ്ഞുമെല്ലയൂതി തളിർനിര മൃദുതാളമേകിയേവം കളകളമായതിമോഹനം വനത്തിൽ.
2: തെളിയുക കവിതേ കടാക്ഷവീക്ഷക്കെളിയൊരു ഭാജനമാക്കുകെന്നെയും നീ. അളികളണയുമൊട്ടു പുഷ്പിതാഗ്രേ മിളിതലതാഞ്ചിത പാദപേവിശങ്കം.
3: അരികിലഥ വിചിത്രവർണമോലും വിരിതടവീടുമൊരാനതൻ പുറംപോൽ തരുമലർനിര വീണു ഭംഗി തേടുന്നൊരു ശിലമേൽ തനുഗാത്രി ചെന്നിരുന്നാൾ.
0: തിറമൊടു വിമലാംബരത്തിൽ നീളെ ചിറകു വിരിച്ചു പറന്നു വേണ്ടതെല്ലാം നിറയെ നിരുപമം ഭുജിക്കുവോരീ പറവകളെന്തൊരു ഭാഗ്യമുള്ള കൂട്ടർ.
1: നിർമായം മൂന്നു ലോകം തിരുവയറിലണച്ചിട്ടു യോഗപ്രഭാവത്തിന്മേൽ പാലാഴി തന്നിൽ ഫണിവരശയനെ പള്ളികൊള്ളുന്ന ദേവൻ. ചെമ്മേ ഹോതാവു ഹവ്യം ഹുതവഹനിവയാണെന്നു താൻ വേദശബ്ദ

0: വൃക്ഷം ഫലമലർനിരകൊണ്ടർഘ്യമേകട്ടെ, നന്നായുന്നിദ്രാംഭോരുഹത്തിൻ മണമുടുവനവായുക്കൾ വീശട്ടെ മന്ദം. ഒന്നിച്ചിപ്പക്ഷിവൃന്ദം പ്രമദമുടിക കൂകട്ടെ, കണ്ഠങ്ങൾ പൊക്കീട്ടിന്നീ ശ്രീരാമദേവൻ പുനരഭിവിനെ വന്നിരിക്കുന്നു താനെ.
1: ഒന്നായും സൗഖ്യദുഃഖങ്ങളിൽ അനുഗുണമായേതു കാലത്തും ഉൾപ്പൂവിനുള്ളാശ്വാസമായും രസമതുജരയാൽ ഭേദിയാതുള്ളതായും പിന്നെക്കാലേന തീർന്ന മറവുകളൊടുവിൽ സ്നേഹസത്തായുമെന്നും ഭിന്നിക്കാതുള്ള പത്നീ പ്രണയമധിക പുണ്യത്തിനാലേ ലഭിക്കൂ.
2: പീലിക്കാർ കൂന്തൽ കെട്ടി തിരുകിയതിൽ മയിൽ പീലിയും ഫാലദേശേ, ചാലേ തൊട്ടുള്ള ഗോപിക്കുറിയുമഴകഴും മാലയും മാർവിടത്തിൽ തോളിൽ ചേർത്തുള്ളൊരോടക്കുഴലുമണികരെ, കാലിമേക്കുന്ന കോലും കോലും ഗോപാലവേഷം കലരുമുപനിഷത്തിൻ്റെ സത്തേ നമസ്തേ.
3: തിങ്ങിപ്പൊങ്ങും തമസ്സിൻ കടലിലൊരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കേ, കുളിരിളകുമിളം കാറ്റുതാനേ നിലച്ചു. മങ്ങിക്കാണുന്ന ലോകപ്രകൃതിയുടെ പകർപ്പെന്ന മട്ടന്നു മൗനം തങ്ങിക്കൊണ്ടർദ്ധരാത്രിക്കൊരു പുരുഷനിരുന്നിടിനാനാടലോടെ.
0: മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സൽ കൗസ്തുഭമിട

0: കലകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാ പങ്കജമിതി വിലസും നാലു തൃക്കൈകളോടും സങ്കീർണശ്യാമവർണ്ണം ഹരിവപുരമലം പൂരയേൻ മംഗളം വ
1: ശ്രീമൻ കയ്യിൽ കളിത്താമര കുറുനിരമേൽ മുല്ല വാർകുന്തളത്തിൽ ചേമന്തിപ്പൂവു കാതിൽ കുളിരൊളികലരും വാഗതന്താരുമായി ഓമൽ പാച്ചോറ്റിതൻ പൂമ്പൊടി കവിളിലണിഞ്ഞങ്ങഴും സ്ത്രീകൾ ചൂടും സീമന്തത്തിൽ കടമ്പിൻ

0: കൈ വീശിന ഖനനടയും മറ്റുമത്രേ പ്രസിദ്ധപ്പെട്ടോരാ ധർമ്മരക്ഷ വ്യസനധനികന ധർമ്മപുത്രന്റെ രൂപം.
1: മുത്തണിഞ്ഞ കുടചാമരം തഴനിറം കലർന്ന ബലവാദ്യവും പത്തുനൂറു നവസുന്ദരാംഗികൾ വിളക്കെടുത്തു പുറകേ മുത. ഭക്തി പൂണ്ടു പദ പങ്കജം തൊഴുതു ലോകർ തിങ്ങി നടയെങ്ങുമേ. ചിത്രമേ തിരുവനന്ത നൽപുരമർന്ന ശീവലി മഹോത്സവം.
2: പോകജാലമഖിലം ക്ഷണപ്രഭ കണക്കു ചഞ്ചലതരും സുഖഭോഗമെന്നതിലില്ല തെല്ലും അശുചി.

0: ഇതലേ
1: വേണുവിൽ ശ്രുതിയോടൊത്തുപാടി മധുരസ്വരത്തിനൊത്തുടൻ ക്ഷീണിയെന്നപടി താളമിട്ടു തള കൊഞ്ചിടുന്ന പദമൂന്നിയും പാണി കൊണ്ടു ചുമലിൽ പിടിച്ചുമിളകുന്ന പൊൻവളകിലുങ്ങിയും ശ്രോണിതന്നിലുലയുന്ന ചേലയൊടു ചെയ്തൊരാ നടനമോർക്കുവിൻ
2: പന്തടിച്ചു

0: അന്തികത്തിലുടനെത്തിയന്നവളിൽ ബന്ധമാർന്നവിട ജാതനാം നന്ദനൻ ഹരിഹരാത്മജൻ ദുരിത ഭഞ്ജകൻ കരളിലെത്തണേ.
1: ആനത്തോലുടയാടയാക്കി തുണിയില്ലാഞ്ഞില്ലതേ മാനവും പാനം ചെയ്തു വിഷം കുടിപ്പതിനുമില്ലാഞ്ഞില്ലദീനത്വവും സ്ഥാനേ നൽ തിരുനക്കരെ.

അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വിവേകോദയം അക്ഷരശ്ലോക സമിതി, ആലപ്പുഴ. പങ്കെടുത്തവർ കെ ഈശ്വരൻ നമ്പൂതിരി, ശ്രീകലാ ഹരികുമാർ, ഗോവിന്ദൻ നമ്പൂതിരി കെ, സിന്ധുദേവി കെ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
5: ആകാശവാണി തൃശൂർ, സമയം 5:30. തൊഴിലവസര വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ July 3 രാവിലെ 10 ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0466-22-70353. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ വടക്കഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി 2 ഒഴിവുകളാണുള്ളത്. ദിവസവേതനടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലേതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ July 1 വൈകിട്ട് 5 ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8943-35-40-45. ഡൽഹി സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 1979 ഒഴിവുകളുണ്ട്. ഇതിൽ 1417 ടീച്ചർമാരുടേതാണ്. July 15 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് DSSSB.delhi.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. നാളെ രാവിലെ 11 പ്രിൻസിപ്പലിന്റെ ഓഫീസിലാണ് അഭിമുഖം. MBBS ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 42,000 വേതനമായി ലഭിക്കും. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും പകർപ്പുകളും സഹിതം നാളെ രാവിലെ 10 മുളകുന്നത്തുകാവിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരുവിധ യാത്രാപത്തിയും അനുവദിക്കുന്നതല്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. നാളെ രാവിലെ 10 കോളേജിൽ അഭിമുഖം.

നടക്കും. മൈക്രോവേവ് ഇലക്ട്രോണിക്സ് സ്പെഷ്യലൈസേഷനോടെയുള്ള MSc അല്ലെങ്കിൽ MTech ഇലക്ട്രോണിക്സ് ബിരുദവും UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് എന്നീ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. കോളേജ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ പരീക്ഷകൾ പാസ്സായവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 9447959355, മറ്റൊരു നമ്പർ 8848629527. നമ്പറുകൾ ആവർത്തിക്കാം: 9447959355, മറ്റൊരു നമ്പർ 8848629527. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.

0: അറിയിപ്പ്: കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ജൂലൈ 2-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നു മുതൽ ജൂലൈ 2-ാം തീയതി വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: മോളെ,
7: ആമേ,
6: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
7: എന്നുവെച്ചാൽ
6: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
7: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
6: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
7: ഓ,
6: എന്നുവെച്ചാൽ UPIയിലൂടെ.
7: അതെയോ?
6: ഹാ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
7: അതെന്താമ്മേ?
6: കൈനീട്ടം നൽകുന്നതും UPI വഴിയാ.
7: ഈ അമ്മയുടെ ഒരു കാര്യം.
8: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
9: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ആത്മനിർഭർ ഭാരത് റോസ്കാർ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ഓമന മൃഗങ്ങളിൽ ശസ്ത്രക്രിയകൾ. ഡോക്ടർ അനൂപ് ആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. അബ്ദുൽ റസാഖ് ഖുർന എഴുതിയ നോവൽ പറുദീസ. 8:00 ഹലോ ഡോക്ടർ, മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നിതിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 രജു നാരായണന്റെ സംഗീത കച്ചേരി. തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ. ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം. ഷീനു ഗോപിനാഥ് കോട്ടയം ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് CR രവിനമ്പ്യാർ, കുമരനെല്ലൂർ. 6:00 ഉഷമലതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, മുരുകഭക്തിഗാനങ്ങൾ. പിത്തുക്കുളി മുരുകദാസും സംഘവും പാടിയത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. 12 ക്ലാസ്സിന് ശേഷം CA പഠനത്തിന് ശ്രമിക്കുന്നവർക്കായി. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശിവകുമാർ A സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജുവലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതി സാദരം. മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ അവതരണം YS പൗർണമി. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഗായത്രി സുരേഷ് പാടിയ കൃതികൾ. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജൂലിയസ് സിക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തായമ്പക വേലായുധമന്നാടിയാരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തവേസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 59 ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 സ്വരസാഗരം പാലക്കാട് R രമണി പാടിയ കൃതികൾ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം ശ്രീരാഗ് MS മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃത

0: വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ 6:40 നിയമസഭയിൽ ഇന്ന് 6:50 മുതൽ ലണ്ടനിലെ ഓവലിൽ നടക്കുന്ന ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 2026 ഓസ്ട്രേലിയയും വെസ്റ്റിൻഡീസും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. രാത്രി 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. FM 101.1 MHz രാവിലെ 10:30 മുതൽ 12:00 വരെ ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് വ്യാപകമായി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരളതീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളുമെല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ മൂന്നാം അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൗജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
4: ഇപ്പോഴേ

ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം തുടക്കം കുറിച്ച് കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാഴ്ചയോളം ആയി. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്ന് ഇപ്പോൾ പറയാനുള്ളത്. പക്ഷേ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ട മിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്യൂഡോമോണോസിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്ന അത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പ് ചീയൽ രോഗം, വേര് ചീയൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കുന്നത് മത്തിയും ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റും വെച്ച് വരെ ഞാൻ ഫിഷമിനോ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. പുറത്തുള്ള ചെടികളുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷമിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നമുക്ക് ചാണകപ്പൊടി. സാധാരണ എല്ലാവരും ചാണകം ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതല്ല, ഗുണം കൂടുതൽ പച്ച ചാണകം ഉപയോഗിക്കണം. പച്ച ചാണകം കൊണ്ടുവന്ന് സൂര്യപ്രകാശം തട്ടാതെ വെച്ച് അത് പൊടിയാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ ചേർക്കാം. ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് കുതിർത്ത് 5 ദിവസം വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വളമാണ് കോഴിക്കാഷ്ടം വെച്ച്. അതിനിപ്പോൾ സസ്യാമൃതം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. സാധാരണ കോഴിക്കാഷ്ടം ചൂടാണ്, സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളക്ക് നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷമിന് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മളിട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം ഈ സസ്യാമൃതം നമുക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിൽ കലക്കിയുള്ള കടലപ്പിണ്ണാക്കുമായിട്ടുള്ള അതിൻ്റെ തെളിയൊക്കെ കുഴിച്ചു കൊടുക്കുമ്പോൾ ചെടികൾ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ടിടാനുള്ള ഇതും. സാധാരണ നമുക്ക് വെണ്ടയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാ അടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാകും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ട മിശ്രിതമുണ്ട്, എഗ്ഗമിനും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വളകിൽ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തക്കാളിയിലേക്ക് ആണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കൊല കൊല നമുക്ക് കാ പിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മൾ കൃഷിസ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസ് താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസ് വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്ഫലം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വളം കൊടുക്കുക. അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുന്ന വെച്ചാൽ അതിന് വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ളവരെ എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ഹോൾ കാണും. അത് ടെറസിനെ മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി എഴുന്നാലും ഗ്രോ ബാഗ് എഴുന്നാലും അടിയിലൊരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലേ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡ് വയ്ക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും.

0: അപ്പം വെള്ളം അഥവാ വീടിനാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് രണ്ട് പോരായ്മകളുണ്ടാവാം. നല്ല പുഷ്ടിയായിട്ടിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയിലെ ചുവടിൽ വെള്ളം കിട്ടില്ല, അത് ഇലയെല്ലാം മറഞ്ഞ് പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്. പോയി നോക്കണം, ആ ഒന്ന് മണ്ണിൽ വെള്ളം വെച്ചൊന്ന് ചുരണ്ടി നോക്കണം. അപ്പോൾ അറിയാം വെള്ളം ഈർപ്പാലും ഇല്ല. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടുതലുള്ള മഴ സമയത്ത് ഇതിനകത്ത് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ടെറസ് കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും തറയിൽ വെക്കരുത്. ടെറസ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് പോലുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്നു വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങൾ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിൻ്റെ മുകളിലെല്ലാം നമ്മൾ ഏത് കൃഷി തറയെ കൃഷി ചെയ്യുന്നാലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് കീടം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ആഴ്ച ദിവസം നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താരി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിന് നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വിലകളിലെല്ലാം അടിക്കണം. അപ്പം കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്. പയറിന് ചാഴി വരുന്നുണ്ട്, മുഞ്ഞ വരുന്നുണ്ട്. ഈ മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം നമ്മൾ ഈ മുഞ്ഞയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിനും ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായി ചെയ്യുക. അപ്പോൾ അത് കായ്ച്ച് തീരുന്ന നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് വരികയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്ന എല്ലാം 100 പേരിൽ 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും CTCRIയിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ സാറ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാം എല്ലാ ക്ലാസ്സിനും വരും. അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റെല്ലാം വെച്ച് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനെല്ലാം നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ വിധത്തിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 88 48 74 84 03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88 48 74 84 03. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പറിൽ നിങ്ങളെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചു തരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ ഈ അനന്തപുരി ജൈവകൃഷി പഠന കളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷി ചെയ്യുന്നതിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാം. അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യയ്ക്ക് ഉണ്ടാം. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഹാരവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വയ്ക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠന കളരിയുടെ അമരക്കാരനും ജൈവകർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ R. രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
5: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു.

0: സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രോവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിൻ്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, This is Akashvani, the news read by Saira Mujtaba. President Draupadi Murmu presented gallantry awards at the second defense investiture ceremony at Rashtrapati Bhavan this evening. Air Marshal Tarun Chaudhary, Lieutenant General Neeraj Vashne, Lieutenant General Vikas Rohela, Lieutenant General Harvinder Singh Vandra, and Lieutenant General Mohinder Pal Singh were awarded Ati Vishisht Seva Medal. Vice President C.P. Radhakrishnan, Defence Minister Rajnath Singh, along with other Union Ministers and senior officials of armed forces are also present on the occasion. Prime Minister Narendra Modi today said that his visit to Seychelles has been full of substantive outcomes that will boost India-Seychelles friendship. In a social media post, the Prime Minister said that during the past 50 years, the relationship between the two countries has been marked by deep trust and shared progress, while the next 50 years will be defined by innovation, sustainability and shared prosperity. He also expressed happiness on attending the National Day celebrations that marks 50 years of independence of Seychelles. He also thanked the President of Seychelles, Dr. Patrick Hermione, the government and people of Seychelles for their affection. The governments of Haryana and Rajasthan signed an agreement for the construction and implementation of the Yamuna Water Project in the presence of Home Minister Amit Shah in New Delhi today. Speaking on the occasion, the Home Minister said the agreement has resolved the nearly three-decade-old water-related problem faced by the people of Haryana and Rajasthan. Under the agreement, approximately 580 million cubic meters of water will be supplied from the Yamuna Canal to Rajasthan through three underground pipelines from the next month to October. A Delhi court today extended till July 11 the judicial custody of 10 accused in the NEET UG 2026 paper leak case being investigated by the Central Bureau of Investigation or CBI. Earlier on 15th June, the Rouse Avenue Court had extended the judicial custody of the 10 accused till today. The CBI has so far arrested 13 accused in the case and is investigating an alleged network involved in procuring and circulating NEET UG question papers ahead of the examination. Foreign Secretary Vikram Misri today dismissed reports claiming that India and Pakistan held a track two dialogue on the sidelines of a security conference held in Sri Lanka. Responding to questions, Mr. Misri said, such interactions are neither new nor recognized by the Indian government. Foreign Secretary said that as far as the Indian government is concerned, there is no official participation, support or involvement in events like these. Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom. Mr. Goyal met the Development Minister of Greece, Takis Theodorakakos, today. Mr. Goyal said they discussed strengthening the India-Greece economic partnership through greater trade, investment, industrial cooperation, and resilient supply chains. He added that they also explored opportunities to deepen collaboration in manufacturing, startups, and emerging technologies for the shared prosperity of both the nations.

0: India's industrial output growth, as measured by the Index of Industrial Production, or IIP, expanded by 5.1% in May this year on an annual basis, as per the data released by the Ministry of Statistics and Programme Implementation, or MoSPI. Growth in the electricity and gas supply sector expanded by 9.9% during the last month. Manufacturing, as well as water supply, sewerage, and waste management sectors posted a 5.5% growth. However, mining and quarrying sector proved to be a laggard, decelerating by 1.6%. An Indian Army field hospital deployed in earthquake-hit Venezuela under Operation Amistad has become fully operational. It is providing free, round-the-clock medical services to the people of Venezuela. The Indian Embassy in Venezuela said an Indian medical team comprising experienced doctors has established a camp at the International La Rinconada racetrack in Caracas. It said the medical camp is now fully operational and services are open 24/7. Benchmark domestic equity indices ended almost 0.5% down today. Sensex fell 372 points to close at 76,728, while Nifty also dropped to settle at 23,946. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഓഫീസ് ജോലികൾക്കായി കൂടുതൽ സമയം ചെലവിടുന്നവർക്കുള്ള ചെയർ യോഗയെക്കുറിച്ചുള്ള വീഡിയോ മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന സമൂഹ യോഗാചരണത്തിലും മന്ത്രി പങ്കെടുത്തു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം യോഗാദിനം ആചരിച്ചത്. ലോക്ഭവനിലും അന്താരാഷ്ട്ര യോഗാദിനം ആചരിച്ചു. ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ വാസുകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്ഭവനും മൈഭാരത് കേരളവും സംയുക്തമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോക്ഭവൻ, മൈഭാരത് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്രീറാം ടി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗാഭ്യാസ പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പബ്ലിക് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ന്യൂസ് ലെറ്റർ ജില്ലാ കളക്ടർ അനുകുമാരി സബ് കളക്ടർ ആൽഫ്രഡ് ഓവിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ, മന്ത്രിമാരായ ഒ ജെ ജനീഷ്, റോജി എം ജോൺ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന് ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ലധികം പേർ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ പി ആർ ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, പി രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവിയർ തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. മുതിർന്ന പൗരസംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന 70-ലധികം കേസുകൾ പരിഗണിച്ചു. തിരുവനന്തപുരം സബ് കളക്ടറും മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറുമായ

0: ആൽഫ്രഡ് ഒവിയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ട്രിബ്യൂണലിലെ ജീവനക്കാരും കൺസീലിയേഷൻ ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം RBI റീലത്തോൺ 2026 എന്ന സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. RBI റീലത്തോൺ 2026 മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചോദ്യമുത്തരം ചിന്താ വിഷയം. ചോദ്യമിതായിരുന്നു, എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? ഉത്തരം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചുറൽ റിസോഴ്സസ് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്? ഉത്തരം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങളടങ്ങിയ ഒരു പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നേച്ചുറൽ റിസോഴ്സസ് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. ഇനി ചിന്താവിഷയം.

പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. തോമസ് ആൽവ എഡിസൺ. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. തോമസ് ആൽവ എഡിസൺ.

0: ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: അറിയിപ്പ്: പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യം 30 June സാധ്യമാക്കുക. സെൻസസ് 2026 ഭാഗമായി 1 July 31 സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്തതിനു ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ കഴിയില്ല.

ലൊക്കേഷൻ വിവരങ്ങൾ നൽകണം. തുടർന്ന് പോർട്ടലിലെ മാപ്പിൽ കൃത്യമായ താമസ സ്ഥലം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എച്ച് എന്ന് തുടങ്ങുന്ന 11 അക്ക പ്രത്യേക സെൽഫ് ഇന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഈ മാസം 30-ാം തീയതിക്കകം വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് ഇന്യൂമറേഷൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ശേഖരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 19:45. ഇനി 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: हमारे लिए डेट है हाउस टू हाउस, जिसमें BLOs एक एक घर जाकर सभी इलेक्टर्स को इनुमरेशन फॉर्म डिस्ट्रीब्यूट करेंगे। वो 30 तारीख से शुरू हो जाएगी और 29 जुलाई तक फॉर्म वापसी की भी डेट है। और इसके लिए जो हमारे 13,033 बूथ्स हैं, वो सभी पे BLOs अपॉइंटेड हैं, तो सभी BLOs को उनके इनुमरेशन फॉर्म हमने दे दिए हैं, जो कि कल सुबह से अपनी कार्रवाई शुरू कर देंगे। इसके साथ साथ ऑनलाइन फॉर्म भरने की भी सुविधा दी गई है।
1: भारत ऋतु विज्ञान विभागेन स्वस्तनं यावत् उपहिमालयीय पश्चिम बंग क्षेत्रे सिक्किम प्रदेशे च प्रचण्डतः अतिप्रचण्ड तरायाः वर्षायाः पूर्वानुमानं कृतमस्ति। बुधवासरं यावत् अरुणाचल प्रदेशे, असम राज्ये, मेघालये, केरलम राज्ये, माहे प्रदेशे च प्रचण्ड वृष्टिः भविष्यति इत्यपि ऋतु विभागेन पूर्वानुमानं कृतम्। फीफा विश्वचषक क्रीडायाः नॉकआउट इति चरणे संयुक्त राज्य अमेरिका देशस्य लॉस एंजलिस नगरे प्रथमायाः नॉकआउट इति स्पर्धायां कनाडा देशः दक्षिण अफ्रीका देशं 1-0 पराजयत्। बैडमिंटन क्रीडायां भारतीयः क्रीडकः किदंबी श्रीकान्तः US ओपन क्रीडायां पुरुष एकल स्पर्धायां रजत पदकं विजितवान्। इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് July 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
6: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും

0: ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
1: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും ഏഴര പൊന്നാനിയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്ക് പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
1: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
1: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം. നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ.

സിയിൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം ടിവി പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക

0: പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. രണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1-2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16 പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ 1770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചതെന്ന് AC മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. UDF സർക്കാർ ആകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച KSRTC സൗജന്യയാത്രാ പദ്ധതി ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന LDF സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിന് പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭായോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റ് പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡും ഇല്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട

മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം വി മുരളീധരനാണ് രണ്ടാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവ സമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകൾ അനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. PM-3 പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. PM-3 പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷാ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ 1 എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് PM-3 പദ്ധതിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയെ അറിയിച്ചു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാര പരിശോധന കർശനമായി തന്നെ സർക്കാർ പാലിക്കുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചാൽ അത് കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 200,000+ അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1,550 വില്ലേജുകളിൽ 839 ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിത അവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.

ആകാശവാണി സമയം 6:50.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോഴും ചില ആഗ്രഹങ്ങൾ കൈവിട്ടു പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സ് തളർന്നു പോകും. നഷ്ടങ്ങളിൽ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനിയും പലതും നേടിയെടുക്കാൻ ജീവിതം ബാക്കിയുണ്ടല്ലോ എന്നാരും ചിന്തിക്കാറില്ല. കൈവിട്ടുപോയതിനെ ഓർത്ത് കരയുമ്പോൾ ബാക്കിയുള്ള ജീവിതത്തെ മറക്കരുത്. എല്ലാവർക്കും എല്ലാം നേരിടാനും എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുമുള്ള മനസ്സും സന്തോഷമുള്ള ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഓമന മൃഗങ്ങളെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ പോയി. നഗരത്തിലെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് വീട്. സുഹൃത്തിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. കതക് തുറന്നു വന്ന സുഹൃത്തിന്റെ കയ്യിൽ സ്വന്തം കുട്ടിയെപ്പോലെ ഒരു നായയുണ്ട്. അതിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, മടിയിൽ കിടത്തുന്നു, ഒപ്പം എന്നോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം കുട്ടികളെ പോലെ എത്ര അരുമയായാണ് അവർ അതിനെ പരിപാലിക്കുന്നതെന്നോ. എന്തസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പ്രത്യേക ആഹാരക്രമം എല്ലാം ഉണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഓമന മൃഗങ്ങൾ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? കാര്യമുണ്ട്. നമ്മുടെ ഓമന മൃഗങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇന്ന് ഒരുപാട് ചികിത്സയുണ്ട്, സർജറി വരെയുണ്ട്. പക്ഷേ സർജറിക്ക് അവരെ സജ്ജരാക്കാനും സർജറി കഴിഞ്ഞുള്ള പരിപാലനവും ഒക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാ ഈ ചർച്ച കേൾക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അനൂപ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ അനൂപ്. ഇന്നിപ്പം നമ്മൾ പെറ്റ്സ് അല്ലെങ്കിൽ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ഇപ്പം വളർത്തുന്നുണ്ട്. ആദ്യം തൊട്ടേ മനുഷ്യരുടെ കൂടെ ഈ മൃഗങ്ങൾ ഉണ്ട്. ഈ ഒരു പ്രവണത കൂടുന്നതിന്റെ ഒരു കാരണം എന്തുവാണ്?
2: ബേസിക്കലി മാൻ ബീയിങ് എ സോഷ്യൽ അനിമൽ എന്നുള്ള ഒരു വാക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു അനിമൽ എന്ന് പറയുന്ന ഡോഗാണ്. ഏർലി മാൻ്റെ ടൈം മുതൽ നമ്മളോടൊപ്പം ഉള്ള, അതായത് നമ്മളുടെ എവല്യൂഷനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു അനിമൽ തന്നെയാണ് ഡോഗ്. ഒഫ്കോഴ്സ് അതിനുശേഷം പല അരുമ മൃഗങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അപ്പം മനുഷ്യനൊരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഒപ്പമുള്ള ഒരു അനിമൽ എന്നുള്ള രീതിയിലാണ് അരുമ മൃഗങ്ങൾ നമ്മൾ എടുത്ത് വളർത്തുന്നത്. അത് എസ്പെഷ്യലി നമ്മൾ മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ കൊറോണയുടെ സമയത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോയ ആ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു കമ്പാനിയനായി മാറുകയാണ് ചെയ്തത്. കൊറോണയ്ക്ക് ശേഷം വളരെ ഹ്യൂജ് ആയിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ഒ പിയുടെ എണ്ണം

0: നോക്കിയാലും ടോട്ടൽ പെറ്റ് പോപ്പുലേഷൻ നോക്കിയാലും വളരെ ഡ്രാസ്റ്റിക്കലി കൊറോണയ്ക്ക് ശേഷം എസ്പെഷ്യലി കേരളത്തിൽ നല്ല കൂടുതലാണ്.
1: നമ്മൾ ഈ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻലി നമ്മുടെ നായും പൂച്ചകളുമാണ്, മറ്റേ മൃഗങ്ങളുണ്ടെങ്കിൽ. അപ്പം സർ, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് നമ്മുടെ പെറ്റ്സിന്റെ ശസ്ത്രക്രിയകൾ. അപ്പം ഏതൊക്കെ എങ്ങനത്തെയൊക്കെ ശസ്ത്രക്രിയകളാണ് നമ്മുടെ പെറ്റ്സിന് മിക്കവാറും ചെയ്യുന്നത്?
0: നമുക്ക് ശരിക്കും ഒരു 10 കൊല്ലം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ വെറ്ററിനറിയിൽ ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലം കൊണ്ടാണ് ശസ്ത്രക്രിയ നമുക്ക് എത്രത്തോളം അനിമൽസിൽ ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ്, നമ്മൾ പുറം രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഹ്യൂമൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യയിൽ, അത് ഇഞ്ചക്റ്റബിൾ ആയാലും ശരി, അതായത് മരുന്ന് കൊടുത്തുള്ള ജനറൽ അനസ്തീഷ്യയും, അതുപോലെ തന്നെ നമുക്ക് വായുവിലൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഹലന്റ് അനസ്തീഷ്യയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ അനിമൽസിൽ ചെയ്യാൻ കഴിയും. അതിനുള്ള സഫിസ്റ്റിക്കേഷനും എല്ലാം അവൈലബിൾ ആണ്. ഒരു പക്ഷേ മനുഷ്യനിൽ ചെയ്യുന്ന ഒരു 80% സർജറികളും നമുക്ക് ഇപ്പോൾ അനിമൽസിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർജറികൾ ഇപ്പോൾ നമ്മുടെ നഗരപരിധിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർജറി വന്ധ്യീകരണ ശസ്ത്രക്രിയ തന്നെയാണ്, അല്ല അഥവാ ABC പ്രോഗ്രാം അല്ലെങ്കിൽ അനിമൽ ബർത്ത് കൺട്രോൾ. അത് പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെയല്ല, ഇപ്പൊ വളരെ ചെറിയ താക്കോൽ ദ്വാരം പോലത്തെ വളരെ ചെറിയ ഇൻസിഷനിലൂടെയും ഒട്ടും കോംപ്ലിക്കേഷനുകൾ ഇല്ലാതെയും ഒരുപാട് സ്ഥലത്തും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നു. പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൊടപ്പനക്കുന്ന് സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി, നമ്മളെ ഡിസ്ട്രിക്ട് വെറ്റിനറി സെന്റർ, അവിടെയൊക്കെ വളരെ വളരെ എഫക്റ്റീവായിട്ട് വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ ഇങ്ങനത്തെ സർജറികൾ നടക്കുന്നുണ്ട്. വന്ധീകരണ ശസ്ത്രക്രിയ അല്ലാതെ ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മറ്റെല്ലാ ശസ്ത്രക്രിയകളും, എല്ലിന്റെ ശസ്ത്രക്രിയ, സ്പൈനൽ സർജറീസ്. പണ്ടൊക്കെ അനിമൽസിന് സ്പൈനൽ സർജറീസിനെ പറ്റി നമുക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പൈനൽ സർജറി ചെയ്യുന്ന 1-ഓ 2-ഓ സർജന്മാരെ നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാലഘട്ടം മാറി, നമ്മൾ സ്പൈനൽ സർജറിയിലോട്ട് കടന്നിട്ടുണ്ട്. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ സ്പൈനൽ സർജറീസ് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നും മുമ്പോട്ട് പോയി ക്രേനിയൽ സർജറീസ്, തലച്ചോറിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ തലയിലെ ക്രേനിയം, തലയൊട്ടിയിൽ പൊട്ടൽ, ഇങ്ങനത്തെ സർജറികളോട് വരെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ സർജറീസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് പെരിട്ടോണിയം അല്ലെങ്കിൽ വയറ്, കൊടല്, ലിവർ സംബന്ധമായ സർജറികളും ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ചെയ്തു. പണ്ടൊക്കെ ഒരുപക്ഷെ ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു വയറിനകത്തൊരു മുഴ ഡയഗ്നോസ് ചെയ്ത ഡോഗിനെ ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ ഇന്ന് ഡോഗിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഒരു 10 കിലോ ഉള്ള ഡോഗിന് ഒരു 12 കിലോ ഉള്ള ട്യൂമറിന്റെ ഡോഗിനെ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെറ്ററിനറി സയൻസ് കേരളത്തിൽ വളർന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള കൊടപ്പനക്കുന്നുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് 4-5 അതിസങ്കീർണമായ സർജറികൾ നടക്കുന്നു. അതിൽ ഒരു 80-90% കേസുകളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പോൾ
1: ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ
0: ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി. പിന്നെ ഇപ്പോഴത്തെ ഓണറും, പണ്ട് ഡോഗ് എന്നുള്ളത് ഒരു ഗാർഡ് അല്ലെങ്കിൽ ഒരു കള്ളം കയറാതിരിക്കാനുള്ള ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് അവൻ കുടുംബത്തിലെ ഒരു അംഗമാണ്. ചില കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പൊ ബോംബെയിൽ നിന്ന് നമുക്ക് ലിയോ എന്നൊരു പേഷ്യന്റ് കൊടപ്പനക്കുന്ന് വരുമായിരുന്നു. 21 ഡയാലിസിസ് ആണ് ആ പേഷ്യന്റ് നമ്മൾ ചെയ്തത്. അവര് ഈ പേഷ്യന്റിന് വേണ്ടി ബോംബെയിൽ നിന്നും വർക്കെല്ലാം നിർത്തി അവരിവിടെ കൊടപ്പനക്കുന്ന് വന്ന് ഫ്ളാറ്റ് റെന്റിനെടുത്ത് താമസിച്ച് 6 മാസത്തോളം അവരിവിടെ നിൽക്കുകയും 21 ഡയാലിസിസ് ആ പേഷ്യന്റ് നടക്കുകയും.
1: ലിയോ നായയാണ്.
0: നായയാണ്. അപ്പൊ അവർക്ക് ലിയോ എന്ന് പറയുന്നത് സ്വന്തം മകനാണ്. എനിക്കിപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞാൽ അവരവനെ താഴെ വെക്കില്ല. അപ്പൊ അവര് ബേസിക്കലി ബോംബെയിലായിരുന്നു. അവർക്കൊരു ലെപ്റ്റോസ്പൈറ വന്ന്, അതായത് എലിപ്പനി വന്ന് കിഡ്നി തകർന്നു പോയ പേഷ്യന്റ് ആണ്. അങ്ങനെ അവര് വന്ന് ഡയാലിസിസ് ചെയ്ത് ലിയോ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയി തിരിച്ചു പോകുന്നുണ്ട്. അവർ പോകാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും ലിയോയുടെ ഫോട്ടോ വെച്ചൊരു കപ്പാണ് പ്രസന്റ്. അതിപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്നു. അപ്പൊ ആ പണ്ടത്തെ ആ ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ കള്ളം കയറാതിരിക്കാനുള്ള ആളെന്നുള്ളതിനുപരി അവൻ വീട്ടിനകത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറി.
1: സർ പറഞ്ഞതൊരു രോഗം വരുമ്പം ചെയ്യുന്ന സർജറികൾ, ഇപ്പം മിക്കവാറും എല്ലാ സർജറികളും മനുഷ്യരിൽ ചെയ്യുന്ന മാതിരി തന്നെ ഈ അരുമ മൃഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊഴിച്ചൊരു വേറെ ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, കോസ്മെറ്റിക് സർജറി എന്ന് പറയും, നമ്മുടെ ഒരു സൗന്ദര്യവൽക്കരണം.
0: ഈ കോസ്മെറ്റിക് സർജറിയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു ലീഗാലിറ്റി ഇഷ്യൂ നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമെന്ന് ഞാൻ പറയും, പുറം രാജ്യങ്ങളിൽ കോസ്മെറ്റിക് സർജറി വളരെ കോമൺ ആണ്. ഈ കോസ്മെറ്റിക് സർജറിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി, അതുപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ടീവ് സർജറി എന്നൊക്കെ പറയാം. അതായത് ഇപ്പം വളരെ നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഇയർ ക്രോപ്പിംഗ്. അതെന്ന് പറയുന്നത് ഇപ്പം ഡോബർമാൻ അല്ലെങ്കിൽ ചില ഡോഗുകൾക്ക് ഇയർ താന്നായിരിക്കും കിടക്കുക, പക്ഷെ അവർക്ക് അവരുടെ ആ ലുക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈബ് മാറ്റുന്നത് പൊങ്ങി നിൽക്കുന്ന ഇയറുകളായിരിക്കും. അപ്പൊ അങ്ങനെ അങ്ങനത്തെ സർജറി ചെയ്യാനുള്ള താല്പര്യം ഒരുപാട് ഓണേഴ്സ് പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഇയർ ക്രോപ്പിംഗ്, അതുപോലെ ഡോക്കിംഗ് എന്ന് പറയുന്ന വാല് മുറിച്ചുകളയുന്ന ഒരു പ്രവണത, ഇതെല്ലാം

0: ഇപ്പോഴും ഇന്ത്യയിൽ ലീഗാലിറ്റി ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സർജറി.
1: ലീഗലി നമുക്ക് ഇവിടെ പെർമിസിബിൾ അല്ലേ അതോ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഇല്ലേ?
0: അത് സാർ, ഇടയ്ക്ക് നമുക്ക് ലീഗലി ഇത് ബാൻ ചെയ്തിരുന്നു. അതായത് ഇയർ ക്രോപ്പിംഗ്, ഡോക്കിംഗ് പോലെയുള്ള പ്രൊസീജിയർ ബാൻ ചെയ്തിരുന്നു. പക്ഷെ അത് കുറച്ച് നാൾക്ക് ശേഷം അത് ആ ബാനിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പോഴും അത് ഫുള്ളി ബാൻഡ് ആണോ അതോ അത് നമുക്ക് ചെയ്യാമോ എന്നുള്ളതിന് ഇപ്പോഴും ഒരു ലീഗാലിറ്റി ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതല്ലാതെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. ഇപ്പം നമുക്ക് കണ്ണിന് അഫക്ട് ചെയ്യുന്ന എൻട്രോപ്പിയോൺ, എൻട്രോപ്പിയോൺ വളരെ കോമൺ ആയിട്ട് ഡോഗിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്, അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ.
1: കണ്ണുമൂടിപ്പോകും,
0: അത് കണ്ണിന്റെ പോള ചുരുണ്ട അകത്തേക്ക് വരും. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വരുന്നത്. പക്ഷെ ഇത് വന്ന് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ സ്ഥിരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവര് മരുന്നൊഴിക്കും, നമ്മുടെ ഓണേഴ്സ് വന്ന് കംപ്ലൈന്റ് പറയും, മരുന്നൊഴിക്കും, മാറും, വീണ്ടും തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ സർജറികളിൽ നമുക്ക് വീണ്ടും കോസ്മെറ്റിക് സർജറി അപ്ലൈ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, കോൺസിലർ, അത് ശരിക്കും ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ്. എക്യുപ്മെന്റ്സ് കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സ് വേണം, നമുക്ക് മാഗ്നിഫൈയിങ് ലൂപ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള സർജറി ഇപ്പൊ വളരെ വളരെ എന്താ പറയാ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതിന്റെ ലീഗാലിറ്റിയാണ് ബേസിക്കലി നമ്മുടെ രാജ്യത്തെ ഒരു ഇഷ്യൂ.
1: ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ, കോസ്മെറ്റിക് സർജറി സർ പറഞ്ഞ മാതിരി ഇപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്, അതെന്തുവാന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മറ്റേ സർജറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ എ ബി സി തൊട്ട് തുടങ്ങാം, വന്ധ്യാകരണത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു പെറ്റ് ഓണർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ സർജറി?
0: ആഫ്റ്റർ സർജറിക്ക് തൊട്ട് മുമ്പ് ഞാൻ ബിഫോർ സർജറിയും കൂടെ അങ്ങ് പറയാം.
1: ശരി,
0: കാരണം നമ്മൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യന്റിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ചെക്ക് ആണ്. നമ്മുടെ ഡോഗ്സിനായാലും കാറ്റ്സിനായാലും മറ്റ് പെറ്റ് ആനിമൽസിനായാലും ഇൻഹറന്റ് ആയിട്ടും അതേപോലെ അസിംപ്റ്റമാറ്റിക്, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല, ലക്ഷണം കാണാത്ത ചില രോഗങ്ങൾ ഒടുങ്ങിയിരിപ്പുണ്ടാകും. അങ്ങനത്തെ കേസുകളിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഈ രോഗം ഫ്ലെയർ ചെയ്യാനും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ പ്രൈമറിയായി നമ്മളൊരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഒരു കെയർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ബ്ലഡ് ചെക്ക് എടുക്കണം. ബ്ലഡ് ചെക്ക് എടുത്ത് പറ്റുമെങ്കിൽ നമ്മളൊരു റേഡിയോഗ്രാഫ് എക്സ്റേ, അതായത് ചെസ്റ്റിന്റെതും അബ്ഡോമന്റെ ഒരു എക്സ്റേയും കൂടെ എടുത്താൽ പേഷ്യന്റ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളതിന് നമുക്കൊരു ദൃഢത കിട്ടും. പേഷ്യന്റ് ഫിറ്റ് ആണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തേഷ്യ ചൂസ് ചെയ്യുന്നത്. ഈ എന്ത് അനസ്തേഷ്യ കൊടുക്കണം, ഇഞ്ചക്റ്റബിൾ ആണോ ഇൻഹലന്റ് ആണോ? അതേപോലെ ഇഞ്ചക്റ്റബിൾ ആണെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള അനസ്തെറ്റിക് ചൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അപ്പൊ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അബ്ഡോമിനൽ സ്കാനിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഇട്ട് ചെയ്താലാണ് എപ്പോഴും സേഫ്.
1: പിന്നെ അത് സർജറിക്ക് വരുന്നതിന് മുന്നേ മുന്നൊരുക്കം,
0: അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും വെറ്റിനറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർജറി ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഓണറിനെ നമ്മൾ കാണുന്ന സർജറി എന്നാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി, നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സർജിക്കൽ കൗൺസിലിംഗ് തന്നെ ഉണ്ട്. നമുക്ക് ഓണറിന്റെ കൂടെ ഒരു അരമണിക്കൂർ ഡോക്ടർ സ്പെൻഡ് ചെയ്യണം, ചെയ്യും. അപ്പം ഓണറിന്റെ അടുത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് ഫുഡും വെള്ളവും നമ്മൾ വിത്ഡ്രോ ചെയ്യണം. എൻ പി ഒ എന്ന് പറഞ്ഞ നിൽ പെർ ഓസ്, അതാണ് അതിന്റെ ഒരു സയന്റിഫിക് പദം. അതിൽ നമ്മൾ ഇപ്പം ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 12 മണിക്കൂർ വരെ ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യണം, ഫുഡ് കൊടുക്കാതെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ കീപ്പ് ചെയ്യണം. കാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 6 to 8 hours കീപ്പ് ചെയ്യണം, അതാണ് ഒരു സേഫ് പീരീഡ്. ചില ഡോക്ടേഴ്സ് 12 to 24 hours ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പ്രൊസീജിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നവരെ പേഷ്യന്റിനെ കുളിപ്പിക്കാൻ പറ്റില്ല. പെറ്റ്സ് നമുക്കറിയാം, പെറ്റ്സിന്റെ ഫറും അതേപോലെ ഇതൊക്കെ ഡേർട്ടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണറിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കഴിവതും സർജറിക്ക് തലേന്ന് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊണ്ടുവരാം. പിന്നെ ഡോഗ്സിന് ബേസിക്കലി സർജറി ആണെന്നൊന്നും അവർക്കറിയില്ല. ഇപ്പൊ മനുഷ്യന്റെ കേസ് പറയുകയാണെങ്കിൽ മനുഷ്യനറിയാം, ഓ നാളെ എനിക്ക് സർജറിയാണ്. പക്ഷെ ഡോഗ് അങ്ങനെ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഡോഗ് ഒരിക്കലും പോകില്ല. അപ്പൊ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസ് എല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ വേണം ചെയ്യാം. അപ്പൊ ഡോഗിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, തലേ ദിവസം നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് അതായത് സ്റ്റോപ്പ് ചെയ്യുന്നവരെ നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ കഴിവതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പം ഡോഗിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഡിയർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കാം. അപ്പൊ ഏറ്റവും ഡോഗിന് ഡിയർ ആയിട്ടുള്ള ഒരാളാണോ അയാളും, പിന്നെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാൾ, മിനിമം 2 bystanders എങ്കിലും നമുക്ക് ഡോഗിന് വേണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു റാഷ് ഡ്രൈവിംഗ് അതേപോലെ ഒരു ടെൻസ്ഡ് ഡ്രൈവിംഗ് ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ നമുക്കൊരു
1: സമ്മർദ്ദത്തിൽ കൊണ്ടുവരും,
0: ഒരിക്കലും എത്താൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു സർജറി ആണെങ്കിൽ തലേന്ന് നമ്മൾ അഡ്മിറ്റ് ആവും. ഇപ്പം വെറ്റിനറിയുടെ കേസിൽ തലേന്ന് അഡ്മിറ്റ് ആവുന്ന പ്രവണത വളരെ കുറവാണ്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തലേന്ന് ഓൺ ബോർഡ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തും എറണാകുളത്തുമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ബേസിക്കലി ഫുഡ് കൊടുക്കുന്ന കാര്യം നോക്കണം, ബ്ലഡ് ടെസ്റ്റ്, ബാക്കി അനാലിസിസ്
1: ഉറപ്പായും.
0: ഇത് പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്

0: ഇതിലും അതീവ ജാഗ്രത പുലർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ സർജറി കഴിഞ്ഞു എന്ന് ഡോഗിന് അറിയില്ല. അതുകൊണ്ട് ഡോഗ് ഒരു നോർമൽ ലൈഫിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യും. അവൻ ചിലപ്പോൾ ഓടും ചാടും തലകീഴം അറിയും, നിങ്ങളെ കാണുമ്പോൾ രണ്ട് കാലിൽ നിന്ന് പൊങ്ങും. പക്ഷെ അതൊക്കെ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പോസ്റ്റ് സർജറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡോക്ടർ പറയുന്ന കൃത്യമായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൃത്യമായി മുടങ്ങാതെ എടുക്കണം. പിന്നെ മിക്കപ്പോഴും നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഒരു 7 to 10 days ആയിരിക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇഞ്ചെക്ഷൻസ് വരുന്നത്. സർജറിയുടെ ആ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും ഡോക്ടർ അത് ചൂസ് ചെയ്യുക. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ സർജറി കഴിഞ്ഞ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്റ്റഡ് ആവാൻ നോക്കണം. കാരണം ഡോഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് മൂത്രം ഒഴിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സർജിക്കൽ വൂണ്ടിൽ മൂത്രം വീഴുകയോ അല്ലെങ്കിൽ വെള്ളം പറ്റുകയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പീരീഡ് 7 to 10 days പോസ്റ്റ് സർജറി നമ്മൾ തന്നെ കൂടെ ഒരാൾ നിൽക്കണം. ഒരു കൊച്ചുകുട്ടിയുടെ സർജറി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നു, അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കണം. ആവശ്യകതയാണ്. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫുഡിന്റെ ഷെഡ്യൂൾ അത് ഡോക്ടർ പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ആമാശയത്തിന്റെ സർജറിയൊക്കെ കഴിയുവാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ 2 days ഫുഡ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പം സ്റ്റൊമക്കിൽ വരുന്ന ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് സ്റ്റൊമക്കിൽ വരുന്നതായിട്ടുണ്ട്. നമ്മൾ സ്റ്റൊമക്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് 3 or 2 days ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യാൻ പറയും. പക്ഷെ ഡോഗിന് ക്രേവിംഗ് ഉണ്ടാവും, ഡോഗിന് ബോധം കണ്ടു കഴിയുമ്പോൾ തന്നെ ഫുഡ് ചോദിക്കും. അപ്പൊ നമുക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ ചിലപ്പോൾ ഫുഡ് കൊടുക്കും, പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഭവിക്കും. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കും.
1: ഡോക്ടർ സൂചിപ്പിച്ച മാതിരി തന്നെ മൃഗങ്ങൾക്ക് അറിയത്തില്ല, അപ്പൊ അത് കൂടാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കണോ, നമ്മൾ കെട്ടി വെക്കണോ, അല്ലെ സപ്പോസ് എങ്ങനെ അങ്ങനത്തെ വല്ലതും സർജറി ആണെങ്കിൽ?
0: സാർ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല നമ്മൾ വളരെ ഡിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോനെ പോലെ വളർത്തുവാണെങ്കിൽ ദർ ഇസ് എ ടെലിപ്പതി ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ ഡോഗ്.
1: പറഞ്ഞാലും മനസ്സിലാവും.
0: ഓഫ് കോഴ്സ് യെസ്, ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മോനെ നിനക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നീ ചാടരുത് എന്ന് ഓണർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഡോഗ്സിന് ഞാൻ നേരിട്ട് എന്റെ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഡോഗ്സ് അത്രത്തോളം സഹകരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിസ്ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഒരു ഡോർമെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ഡൊസൈൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന മെഡിസിൻസ് നമുക്കുണ്ട്. CNS ഡിപ്രസൻസോ അങ്ങനെയൊന്നും അല്ല, എങ്കിൽ പോലും ഒരു കാം ആയിട്ടിരിക്കാനും ഒരുപാട് അജിറ്റേറ്റഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു ബേസിക് കാര്യങ്ങൾ നീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചാടി ഓടേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് ഡിയർ ആയിട്ടുള്ളവർ അടുത്തിരിക്കുക, തൊട്ടടുത്ത് പാമ്പർ ചെയ്ത് വെക്കുക, സമയാസമയത്ത് വെള്ളം കൊടുക്കുക, ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കുറച്ചൊന്ന് കാം ആയിട്ടിരിക്കും. നമ്മളും ഡോഗും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് ഉണ്ടാവണം, എന്നാലേ അത് സാധ്യമാവുള്ളൂ. അവിടെയാണ് സാർ ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കേസൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കോർപ്പറേഷൻ വഴി എടുത്ത് വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്ത് നമ്മൾ 3 days അണ്ടർ സർവൈലൻസ് കീപ്പ് ചെയ്തിട്ടേ വിടുള്ളൂ. കാരണം അവരെ നമുക്ക് തുറന്നു വിട്ടുകഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ABC പ്രോഗ്രാമിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 days ഡോക്ടേഴ്സ് തന്നെ പോയി നോക്കി സ്റ്റിച്ചൊക്കെ ഓക്കെ ആണെങ്കിലേ വിടുള്ളൂ.
1: അവരെ നോക്കാൻ പുറത്ത് ആളില്ലല്ലോ.
0: ഇല്ല, അതാണ്. അപ്പൊ അവരുടെ ആ ഒരു കോംപ്ലിക്കേഷൻ വരാനും പാടില്ല. അതൊക്കെ സർക്കാർ വളരെ ദൃഢമായി തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ അനൂപ്, നല്ലൊരു രസകരമായ ചർച്ചയായിരുന്നു. ശസ്ത്രക്രിയ നമ്മള് മനുഷ്യരിൽ എന്തായാലും എല്ലാവർക്കും അറിയാം, പക്ഷെ മൃഗങ്ങളിലും അരുമൃഗങ്ങളിലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ
0: അഡ്വാൻസ്ഡ്
1: ആണ്, ഇതറിയാൻ സാധിച്ച് താങ്കൾ നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വളരെ നന്ദി.
2: ഓമന മൃഗങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവയുടെ പരിപാലനത്തിൽ ഒരുപാട് ശ്രദ്ധ വേണം. ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുമ്പോൾ മനുഷ്യരെ നോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ക്ഷമയും അത്യാവശ്യമാണ്. ഓമന മൃഗങ്ങൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ കരുതൽ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറാണ്. ഡോക്ടർ അനൂപുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയൊരു ഗാനമായാലോ? ഈ മഴക്കാലം മനോഹരമല്ലേ? മഴ പെയ്ത് തോരുന്ന സമയം, മരങ്ങളുടെ ഇലകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികൾ, കാറ്റത്ത് വീഴുന്ന മാമ്പഴം, അവ ഓടി നടന്ന് പെറുക്കുന്ന ബാല്യം. ഓ, എന്തൊരു സുഖകരമായ അന്തരീക്ഷം അല്ലേ? എന്തൊരു സുഖകരമായ ഓർമ്മ.

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
2: ആനപ്പുളിഞ്ചി കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന പഴമാണ് സ്റ്റാർ ഫ്രൂട്ട് അഥവാ ആനപ്പുളിഞ്ചി. വൈവിധ്യമാർന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴത്തെ നിസാരമായി കാണരുത്. ആനപ്പുളിഞ്ചിക്ക സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, വൈരപ്പുളി തുടങ്ങി പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഇവ പോഷകങ്ങളുടെ കലവറയാണ്. കൂടാതെ പ്രത്യേക പരിപാലനമൊന്നുമില്ലാതെ വർഷത്തിൽ 8 മാസവും ഇവ സമൃദ്ധമായി വിളവ് നൽകുന്നു. പാവങ്ങളുടെ മുന്തിരിയെന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏകദേശം 6 ഇഞ്ചോളം വലിപ്പമുള്ള ഇവയ്ക്ക് നക്ഷത്രത്തിന്റെ ആകൃതി പോലെ 5 അഗ്രങ്ങളുണ്ടാകും. പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിപ്പും പഴുത്താൽ പുളിപ്പ് കലർന്ന മധുരവുമാണ് ഇവയ്ക്ക്. ഓറഞ്ച്, മാമ്പഴം, പപ്പായ, സ്ട്രോബെറി, പൈനാപ്പിൾ എന്നിവയിൽ മാത്രമല്ല ആനപ്പുളിഞ്ചിയിലും ധാരാളം വൈറ്റമിൻ സിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രശ്നമുള്ളവർക്ക് ആനപ്പുളിഞ്ചി ഉത്തമമാണ്. എന്നാൽ അധികമായി കഴിക്കുന്നതും പ്രശ്നമാണ്. ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതുലവണങ്ങളും ആനപ്പുളിഞ്ചിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. മാംസളമായ ഫലമായതിനാൽ ഇത് സംസ്കരിച്ച് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. മുടി വളർച്ച കൂട്ടാൻ ആനപ്പുളിഞ്ചി കഴിക്കുന്നതും ഉത്തമമാണെന്ന് പറയാറുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ പഴം ഉത്തമമാണ്. ആനപ്പുളിഞ്ചി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ക്വാഷ്, ജാം, ജെല്ലി, വൈൻ, അച്ചാറുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചിലയിടങ്ങളിൽ കുടംപുളിക്ക് പകരമായി മീൻകറിയിൽ ഉണക്കിയും അല്ലാതെയും

0: ആനപ്പുളിഞ്ചി ചേർക്കാറുണ്ട്. ജീവകം എ, ഓക്സാലിക് ആസിഡ്, ഇരുമ്പ് എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മിക്ക വീടുകളിലും ആനപ്പുളിഞ്ചി പാഴാക്കി കളയുന്നത് കാണാം. ഇത് ഫലപ്രദമായി വിനിയോഗിച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്ന ഈ കാലത്ത് നമ്മുടെ പറമ്പിലും ചുറ്റുപാടിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന ഇത്തരം വിഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം.
1: ഇനി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൗകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
2: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം, നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. 2017 കേന്ദ്ര നിയമമായ ഡോഗ് ബ്രീഡിംഗ് റൂൾ പ്രകാരം ഇത്തരം ശസ്ത്രക്രിയകൾ അഥവാ കോസ്മെറ്റിക് സർജറികൾ നിയമവിരുദ്ധമാണ്.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക്.

0: கத்தெழுது.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ആകാശവാണി തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പ് രോഗം. ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചുരുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിൻ്റെ 8-ാം ഘട്ടം ജൂലൈ 10-ാം തീയതി വരെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. തുടർച്ചയായ മഴ മൂലം കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി മാംഗോ സേബ് നിറച്ച സുഷിരങ്ങളിട്ട ചെറു പൊളിത്തീൻ പാക്കറ്റുകൾ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിൻ്റെ കൂമ്പിന് ചുറ്റും കവിളിൽ വയ്ക്കുക. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്തതിനു ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിൻ്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം. KCB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷികാവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി യൂണിറ്റിന് 85 പൈസ അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൗൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ, പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽ പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യു കൾച്ചർ, സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല, ക്ഷീരസഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്കും കുറഞ്ഞ താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപ്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായി കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോത്ഥൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ആയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോത്ഥൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100%

0: ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആകാശവാണി തൃശൂർ, സമയം 7 കഴിഞ്ഞ് 24:55. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people. And now India is the world's largest digital public infrastructure healthcare.
3: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10th വിദ്യാർത്ഥികളെ 3 പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10th എത്തുമ്പോൾ 3rd ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി.

0: ഈ വിദ്യാർത്ഥികളിൽ രണ്ട് വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. Track 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
2: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് മെയ് മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ ഒരു AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലീ യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൾ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728 നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,4,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ PK മിശ്ര പറഞ്ഞു. NEET UG 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ സിബിഐ അറസ്റ്റ്.

0: ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: അബ്ദുൾ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
3: അധിനിവേശത്തിന് ഇരകളാകുന്ന മനുഷ്യരുടെ യാതനകൾ ഇന്നും തുടരുകയാണ്. കുടിയേറ്റവും അഭയാർത്ഥിത്വവും പലായനവും അഭംഗുരം തുടരുന്നു. അടിമകളാക്കപ്പെടുന്ന മനുഷ്യരുടെ നിലവിളികൾ ഉയരുന്നു. ചരിത്രത്തിന്റെ ക്രൂരമായ കൊളോണിയൽ അധിനിവേശങ്ങൾക്ക് ഇരയായ കറുത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അസമത്വം ഛിന്നഭിന്നമാക്കിയ ആഫ്രിക്കൻ ജനതയുടെ കഥ പറയുന്ന ഒരു ആധുനിക ക്ലാസിക്കുണ്ട് ലോകസാഹിത്യത്തിൽ. നൊബേൽ സമ്മാന ജേതാവായ അബ്ദുൾ റസാഖ് ഗുർണയുടെ പറുദീസ.
2: വ്യത്യസ്തമാണ് ലോകം. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡമാവട്ടെ, ഇന്നും അതിവിചിത്രവും തനിമ പുലർത്തുന്നതുമായ ഒരു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. എന്നാൽ ഇന്നും ആഫ്രിക്കൻ ജനത അധിനിവേശത്തിന്റെ കയത്തിലാണ്. ആഫ്രിക്കൻ മാനവ സമൂഹത്തിന്റെ യാതനകളുടെ ഉൾപുകച്ചിലുകളെ ലോകസാഹിത്യത്തിൽ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് അബ്ദുൾ റസാഖ് ഗുർണ. 2021 നൊബേൽ സമ്മാന ജേതാവായ ഈ എഴുത്തുകാരന്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ് പറുദീസ.
3: ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ സാൻസിബാറിലാണ് ഗുർണയുടെ ജന്മദേശം. 1948 എഴുത്തുകാരൻ ജനിച്ചു. ഒരു അഭയാർത്ഥിയായി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ അബ്ദുൾ റസാഖ് ഗുർണ കൊളോണിയലിസത്തിന്റെ പ്രത്യാഘാതങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും തന്റെ ജീവിതത്തെ മുൻനിർത്തി പഠിച്ചു. കെന്റ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ഗുർണ ആഫ്രിക്കൻ എഴുത്തിനെക്കുറിച്ച് 2 വാല്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ലൈവ്സ്, പിൽഗ്രിംസ് വേ, അഡ്മയറിംഗ് സൈലൻസ്, ഗ്രാവൽ ഹാർട്ട്, ബൈ ദ സീ, മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ എന്നിവയൊക്കെയാണ് ഗുർണയുടെ പ്രധാന നോവലുകൾ.
2: ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ ടാൻസാനിയയിലെ കാവ എന്ന സാങ്കല്പിക പട്ടണത്തിലാണ് പറുദീസ എന്ന നോവലിന്റെ ഭൂമിക എഴുത്തുകാരൻ ഒരുക്കിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലാണ് കഥ നടക്കുന്നത്. വാങ്ങിയ കടം തിരികെ നൽകാൻ കഴിയാതെയാവുമ്പോൾ സ്വന്തം മക്കളെ പണയമായി, ഈടായി, അടിമയായി നൽകേണ്ടി വരുന്ന സാമ്പത്തിക, സാമൂഹിക അത്യാചാരത്തിൽ നിന്നാണ് പറുദീസ എന്ന നോവലിന്റെ പ്രമേയം ഗുർണ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ആ ദുര്യോഗം പേറുന്ന കഥാനായകൻ കേവലം 12 വയസ്സു മാത്രം പ്രായമുള്ള യൂസഫ് എന്ന ബാലനാണ്. ഇത് അവന്റെ കഥയാണ്.
4: യൂസഫ് എന്നാണ് അവന്റെ പേര്. തന്റെ 12-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയവനാണ്. അത് വരൾച്ചയുടെ കാലമായിരുന്നു എന്നവന് ഓർമ്മയുണ്ട്. ഇന്നലെയും ഇന്നും തമ്മിൽ വ്യത്യാസമില്ലാതിരുന്ന ദിനങ്ങൾ. അപ്രതീക്ഷിതമായി ചില പൂക്കൾ വിരിയും, പിന്നെ അത് ചത്തുപോകും. വിചിത്രങ്ങളായ ക്ഷുദ്രജീവികൾ പാറകൾക്കിടയിൽ നിന്ന് പുളഞ്ഞു പുറത്തെത്തി ചത്തുപോകും. അന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അവൻ 2 യൂറോപ്പുകാരെ കണ്ടു. പാശ്ചാത്യരെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവന് ഭയമൊന്നും തോന്നിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വെറുതെ തീവണ്ടി കാണാൻ. തീവണ്ടിയുടെ വശമായ ശബ്ദം

0: അവനിഷ്ടമാണ്.
1: പറുദീസ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 12 വയസ്സുകാരനായ യൂസഫ് എന്ന കൗമാരക്കാരന്റെ മനോവിചാരങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അബ്ദുൾ റസാഖ് ഗുർന നോവൽ ആരംഭിക്കുന്നത്. യൂസഫിന്റെ വാപ്പയ്ക്ക് ഒരു ഹോട്ടലുണ്ട്. ഏതാനും മുറികൾ അതിൽ വാടകക്കാർക്ക് താമസത്തിന് കൊടുക്കാറുണ്ട്. എന്നാൽ ആ ഹോട്ടൽ കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല, വെറുതെ നടത്തിക്കൊണ്ടു പോകാം എന്നു മാത്രം. അവന്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ്.

0: ഏതാനും മുറികൾ അതിൽ വാടകക്കാർക്ക് താമസത്തിന് കൊടുക്കാറുണ്ട്. എന്നാൽ ആ ഹോട്ടൽ കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല, വെറുതെ നടത്തിക്കൊണ്ടു പോകാം എന്നു മാത്രം. അവൻ്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ്. വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുമ്പോൾ മാത്രമാണ് അവൻ്റെ വീട്ടിൽ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അല്ലാത്തപ്പോഴൊക്കെ അവൻ്റെ ഉമ്മ അവന് കാര്യമായി ആഹാരമൊന്നും നൽകാറില്ല.
1: അവൻ്റെ അമ്മാവനായ അസീസും ഇടയ്ക്കൊക്കെ അവരെ സന്ദർശിക്കാൻ എത്താറുണ്ട്. വന്നാലും അധിക നേരം അവർക്കൊപ്പം ഉണ്ടാകാറില്ല. രണ്ട് സന്ദർശനങ്ങൾ തമ്മിൽ നല്ല ഇടവേളകൾ ഉണ്ടായിരിക്കും. വരുമ്പോൾ കൂടെ ഒരു സംഘം തന്നെ ഉണ്ടാകും. യാത്രക്കാരുടെയും ചുമട്ടുകാരുടെയും സംഗീതജ്ഞരുടെയും സംഘം. സമുദ്രതീരത്ത് നിന്ന് മലനിരകളിലേക്കും തടാകങ്ങളിലേക്കും കാടുകളിലേക്കും നടത്തുന്ന ദീർഘയാത്രകൾക്കിടയിലാണ് ഇങ്ങനെ അവരെ തേടി അയാൾ വരാറുള്ളത്. അയാളുടെ യാത്രകളിലെല്ലാം ചെണ്ടകളും തമ്പുരികളും കൊമ്പും സീവയും കൂട്ടിനുണ്ടാകും. അസീസിൽ നിന്ന് വിചിത്രവും അസാധാരണവുമായ ഗന്ധമുയരും. പശകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണം, അതിനോടൊപ്പം വിവരിക്കാനാകാത്ത ഒരു ഗന്ധവും ചുറ്റും പരക്കും. വളരെ കനം കുറഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ധരിക്കാറുള്ളത്. അലങ്കാരങ്ങളുള്ള ഒരു തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ടാകും.
0: കാവ എന്ന പട്ടണത്തിൽ ജീവിക്കുന്ന യൂസഫ് എന്ന കൗമാരക്കാരന്റെ ജീവിതം വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുന്നതോടെ മാറിമറിയുകയാണ്. അയാളെ തന്റെ മാതാപിതാക്കൾ ഭയക്കുന്നുണ്ട് എന്ന സത്യം അവൻ വൈകാതെ തിരിച്ചറിയുന്നു. അമ്മാവന് നല്ല ഭക്ഷണം വിളമ്പാനുള്ള കാരണം അയാൾക്ക് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒടുവിൽ അമ്മാവന്റെ ഒപ്പം പോകാൻ യൂസഫ് നിർബന്ധിതനാകുന്നു. അസീസ് അമ്മാവനെ ആരാധിക്കുന്ന അവന് ആ യാത്ര ആദ്യം സന്തോഷം പകരുന്നു. ഒടുവിൽ ദീർഘദൂരം യാത്ര ചെയ്ത് തീവണ്ടി പൊടിപിടിച്ച ഒരു സ്റ്റേഷനിലെത്തുന്നു. ആ ചെറിയ പട്ടണത്തിൽ അസീസ് അമ്മാവന്റെ നാട്ടിലേക്ക് അടിമ ജീവിതത്തിനായി അവൻ എത്തപ്പെടുന്നു.
2: 20th century കിഴക്കൻ ആഫ്രിക്കൻ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് പറുദീസ എന്ന നോവൽ. മാതാപിതാക്കളുടെ തിരിച്ചടയ്ക്കാത്ത കടത്തിന്റെ പണയ വസ്തുവായി മാറുന്ന യൂസഫ് എന്ന 12 വയസ്സുകാരന്റെ കണ്ണിലൂടെ ചരിത്രത്തെയും വിശ്വാസത്തെയും സാംസ്കാരിക കടന്നുകയറ്റത്തെയും യൂറോപ്യൻ അധിനിവേശത്തെയും അധികാരത്തിന്റെ വിവിധ ഘടനകളെയും നോവൽ പരിശോധിക്കുന്നുണ്ട്. കടത്തിന്റെ പേരിൽ അസീസ് അമ്മാവൻ അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്ന യൂസഫ് ഒരു തലത്തിൽ സ്വാതന്ത്ര്യവും മറ്റൊരു തലത്തിൽ ചൂഷണത്തിൻ്റെ യാതനകളും അനുഭവിക്കുന്നു. ടാൻസാനിയയുടെ സമകാലിക ജീവിതത്തെ തൊട്ടു കാണിക്കുകയാണ് ഇവിടെ എഴുത്തുകാരൻ. '1994 പുറത്തിറങ്ങിയ പാരഡൈസ് അഥവാ പറുദീസ എന്ന ഗുർണയുടെ നോവൽ ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഒരു നീണ്ട കാലഘട്ടത്തിൻ്റെ കഥയാണ് നോവലിൽ ഗുർണ പറയുന്നത്. 1st World War വരെ എത്തി നിൽക്കുന്ന സംഭവങ്ങൾ കിഴക്കൻ ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ ഈ നോവലിൽ ഇതൾ വിരിയുകയാണ്.
0: നോവൽ മുന്നേറുമ്പോൾ അസീസ് അമ്മാവന്റെ നാട്ടിൽ അയാളുടെ അടിമയായി എത്തപ്പെടുന്ന യൂസഫ് എന്ന കൗമാരക്കാരൻ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു. തന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ കടയിൽ ജോലി ചെയ്യുന്നതിനാണ്. തന്റെ മാതാപിതാക്കൾക്ക് തന്നോട് സ്നേഹമോ കാരുണ്യമോ ഇല്ല. അസീസ് അമ്മാവൻ എന്നു വിളിക്കുന്ന ഈ മനുഷ്യൻ തന്റെ അമ്മാവനല്ല. അയാൾ ഊരു ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വ്യാപാരി മാത്രമാണ്. ലാഭം മാത്രമാണ് അയാൾ നോക്കുന്നത്. പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും പഴങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും എല്ലാം ലഭിക്കുന്ന വലിയ കടയാണത്. അതിനോട് ചേർന്ന് മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്ന പൂന്തോട്ടമൊക്കെയുള്ള ഒരു വലിയ വീട്ടിലാണ് അസീസ് അമ്മാവൻ താമസിക്കുന്നത്. പുറത്തേക്ക് മുഖം കാണിക്കാത്ത അയാളുടെ സുന്ദരിയായ ഭാര്യയും വേലക്കാരികളും ആ ബംഗ്ലാവിലുണ്ട്.
2: ഉൾനാടുകളിലൂടെ യാത്ര ചെയ്ത്

0: വ്യാപാര സാധനങ്ങൾ ചരക്കുകൾ വിറ്റഴിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയാണ് അസീസ് എന്ന വ്യാപാരിയുടേത്. അയാൾ തൻ്റെ സംഘവുമായാണ് യാത്ര ചെയ്യുന്നത്. ആ വർത്തക സംഘത്തിൽ പല സ്വഭാവക്കാരായ കച്ചവടക്കാരുണ്ട്, അടിമകളായ കുട്ടികളുണ്ട്. ഉൾനാടുകളിലേക്കുള്ള അസീസിൻ്റെ വ്യാപാരയാത്രകൾ പലപ്പോഴും സംഘർഷത്തിൽ കലാശിക്കാറുണ്ട്. പ്രാദേശിക ഗോത്രങ്ങളുമായും കുലങ്ങളുമായും പലതരം കച്ചവടത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതുകൊണ്ട് യാത്രകൾ പലപ്പോഴും ഏറ്റുമുട്ടലുകളിലും വഴക്കുകളിലും കലാശിക്കും. ആ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ ഇടപെട്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയാണ് വീണ്ടും വർത്തക സംഘത്തിൻ്റെ യാത്ര തുടരുന്നത്.
1: ആരൊക്കെയാണ് അകത്ത് താമസിക്കുന്നത്? അവൻ ചോദിച്ചു. കടയടച്ചിരുന്നു, എങ്കിലും അവരപ്പോഴും അതിനകത്ത് തന്നെയായിരുന്നു. പഞ്ചസാരയുടെ ഭാരം നോക്കി പൊതിഞ്ഞു കെട്ടി വയ്ക്കുകയായിരുന്നു യൂസഫ്. പഞ്ചസാര വലിയ തവി കൊണ്ടെടുത്ത് തുലാസിൽ ഇട്ടുകൊണ്ടിരുന്നു. ഭാരം കൃത്യമായാൽ ഖലീൽ കടലാസെടുത്ത് അത് പൊതിഞ്ഞു കെട്ടും. ഒരു നിമിഷത്തേക്ക് ആ ചോദ്യം താൻ കേട്ടില്ല എന്ന് ഖലീൽ നടിച്ചു. താൻ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു അതെന്ന് യൂസഫിന് തോന്നി. പതിവ് പോലെ ഖലീൽ തന്നെ അടിക്കുമെന്ന് അവൻ ഭയന്നു. പക്ഷേ ഇത്തവണ ഖലീൽ പുഞ്ചിരിച്ചു, മറുപടി പറഞ്ഞു. യജമാനത്തി. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട എന്ന് കാണിക്കാനായി അവൻ ചുണ്ടിൽ വിരൽ വെച്ച് കാണിച്ചു.
2: അസീസ് അമ്മാവന്റെ കടയിൽ തനിക്ക് മുന്നേ അടിമയായി എത്തപ്പെട്ടവനാണ് ഖലീൽ എന്ന യുവാവെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തന്നേക്കാൾ പ്രായത്തിൽ മൂന്നോ നാലോ വയസ്സ് കൂടുതലാണ്. അധികാരത്തിന്റെ അഹങ്കാരം ഖലീൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തന്നോട് അവന് സ്നേഹമുണ്ടെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തങ്ങൾ രണ്ടുപേരും ഒരേ വിധിയുടെ ശാപം പേറുന്നവരാണെന്ന് അവൻ തിരിച്ചറിയുന്നു. കടയിലെ ഭാരിച്ച ജോലികൾ ഇരുവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ തെറ്റുകൾക്ക് ഖലീൽ അവനെ അടിക്കും. അടികിട്ടുമ്പോൾ അവൻ തൻ്റെ വീടിനെക്കുറിച്ചോർക്കും. അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നെങ്കിലും അമ്മ തന്നെ ചേർത്ത് നിർത്തുമായിരുന്നു. തൻ്റെ മാതാപിതാക്കളോട് അവന് കഠിനമായ ദേഷ്യം തോന്നി.
0: കടയിലെ ജോലി കഴിഞ്ഞാൽ ചില വൈകുന്നേരങ്ങളിൽ ഖലീൽ അവനെ പട്ടണം കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. പല സ്ഥലങ്ങളിലും അവർ ചുറ്റിയടിച്ചു, പല ആഹാര സാധനങ്ങളും വാങ്ങിക്കഴിച്ചു. ചില സമയത്ത് കടലോരത്തുപോയി കടലിൽ കുളിച്ചു, കുന്നും മലയും കയറി. അസീസ് അമ്മാവൻ്റെ വീട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത്. ഉച്ചയായാൽ ഖലീൽ അവിടേക്ക് പോകും. ഒരു തളികയിൽ രണ്ടുപേർക്കുമുള്ള ആഹാരവുമായി അവൻ മടങ്ങിവരും. വെള്ളിയാഴ്ചകളിൽ ഉച്ചതിരിഞ്ഞാണ് അവർ കടയടച്ചിട്ട് ചുറ്റിക്കറങ്ങാൻ പോകുന്നത്. അസീസ് അമ്മാവൻ ഒന്നും മാറിക്കഴിഞ്ഞാൽ ഖലീൽ കടയുടെ നടത്തിപ്പിൽ ഉഴപ്പുവരുത്തുമെന്ന് യൂസഫിന് മനസ്സിലായി. അസീസ് അമ്മാവൻ മിക്കവാറും കച്ചവടത്തിനായി പുറപ്പെടും.
1: വാഗ്ദാനം ചെയ്തതുപോലെ ആദ്യ യാത്ര കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞപ്പോൾ അസീസ് അമ്മാവൻ പുതിയ സംഘവുമായി എത്തി പുതിയ യാത്രയ്ക്ക് തയ്യാറായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതൊരു വലിയ സംഘം തന്നെയായിരുന്നു. 45 ചുമട്ടുകാരും കാവൽക്കാരും. ഇത്രയധികം ചുമട്ടുകാരൊക്കെ ഉള്ളതിനാൽ തന്റെ ലാഭത്തിന്റെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നതായി അസീസ് അമ്മാവിന് തോന്നി. അദ്ദേഹത്തിന് ഇന്ത്യക്കാരായ പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. ഇന്ത്യയിൽ നിന്നുള്ള മൺവെട്ടികൾ മഴു, അമേരിക്കയിൽ നിന്നുള്ള കത്തികൾ, ജർമ്മൻകാരുടെ ആമപ്പൂട്ടുകൾ, അനേകതരം തുണികൾ, മറ്റു വസ്തുവകകൾ എന്നിവയെല്ലാം ചുമടുകളിൽ നിറച്ച് വർത്തക സംഘം അടുത്ത യാത്രയ്ക്ക് ഒരുക്കം തുടങ്ങി.
0: അസീസ് അമ്മാവന്റെ കൂടെയുള്ള വ്യാപാരയാത്രകൾ യൂസഫിന് ലോകമെന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു. പലതരം രാജ്യക്കാരുമായി അവൻ ഇടപെടുന്നു. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ താവളമാണ് ടാൻസാനിയയും സാൻസിബാറും പരിസര പ്രദേശങ്ങളും. ആ പ്രദേശങ്ങളിലൂടെയുള്ള വ്യാപാര സഞ്ചാരങ്ങളിൽ നിന്ന് ഒരു വലിയ ലോകം യൂസഫ് കണ്ടറിയുന്നുണ്ട്. യൂസഫും ഖലീലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് നോവലിൽ നാം വായിക്കുന്നു. വർത്തക സംഘത്തിൽ വിവിധ തരക്കാരായ മനുഷ്യരെ യൂസഫിന് അഭിമുഖീകരിക്കേണ്ടി

0: വരുന്നുണ്ട്. സ്വവർഗാനുരാഗിയായ ചുമട്ടുകാരൻ മുഹമ്മദ് അബ്ദുള്ള അവനെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ട്. വിചിത്രമായ ആചാരങ്ങളും മനുഷ്യരുടെ സ്വഭാവ വൈചിത്രങ്ങളും യാത്രയിൽ നിന്ന് യൂസഫ് മനസ്സിലാക്കുന്നു.
1: ഒരിക്കൽ ഹമീദ് എന്ന ഒരാൾക്കും മൈമൂന എന്ന സ്ത്രീക്കുമൊപ്പം അസീസ് അമ്മാവൻ അവനെ ഒരു കടയിൽ പാർപ്പിക്കുന്നു. വർത്തക സംഘം ആ സ്ഥലത്തു നിന്നും പോവുമ്പോൾ ഹമീദ് രഹസ്യമായി പല കച്ചവട സാധനങ്ങളും ഒളിപ്പിക്കുന്നത് യൂസഫ് കാണുന്നുണ്ട്. ഹമീദ് മൈമൂന ദമ്പതികൾക്കായി യൂസഫ് പല തൊഴിലുകളും ചെയ്യുന്നു. സിഖ് വ്യാപാരിയായ കാലാ സിംഗിനൊപ്പം ഹമീദ് തൻ്റേതായ റൂട്ടിലൂടെ കച്ചവടത്തിന് പോകുന്നുണ്ട്. ആ യാത്രയിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിനരികെ ഹമീദിൻ്റെ നേതൃത്വത്തിൽ താവളമടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പട്ടാളക്കാരൻ വന്ന് അവരെ തടയുന്നു. യൂറോപ്യൻ കച്ചവടക്കാരുടെ അധിനിവേശം തങ്ങളെ ബാധിക്കുന്നതായി ഹമീദിൻ്റെ വർത്തക സംഘം തിരിച്ചറിയുന്നതോടെ നോവൽ പുതിയ തലത്തിലേക്ക് ഉയരുന്നു.
0: വ്യാപാരയാത്രകൾക്ക് ശേഷം യൂസഫ് വീണ്ടും അസീസ് അമ്മാവിൻ്റെ കടയിലേക്ക് തിരികെ എത്തുന്നു. വീട്ടുപണികളിലും പൂന്തോട്ട നിർമ്മാണത്തിലും അവൻ ഖലീലിനൊപ്പം ഏർപ്പെടുന്നതോടെ ചില രഹസ്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു. ഖലീലിൻ്റെ പെങ്ങൾ ആമിനയും ആ ബംഗ്ലാവിലുണ്ട്. തന്നെപ്പോലെ കടത്തിൻ്റെ പേരിൽ അടിമവേലയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നവരാണ് ഖലീലും ആമിനയും. ആമിനയുമായി യൂസഫ് അടുക്കുന്നു. അത് ഖലീലിന് ഇഷ്ടപ്പെടുന്നില്ല. ദുരൂഹമായ പല സംഭവങ്ങളും ആ വീട്ടിൽ അരങ്ങേറുന്നു. തൻ്റെ വ്യാപാരയാത്രകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന അസീസ് തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിയതിന് യൂസഫിനെ ശിക്ഷിക്കുന്നു.
1: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. അസീസ് അമ്മാവൻ്റെ ഒന്നാം ഭാര്യയ്ക്ക് യൂസഫിനോട് ഇഷ്ടം തോന്നുന്നു. തൻ്റെ രോഗാവസ്ഥയിൽ ഈ കൗമാരക്കാരൻ്റെ സാമീപ്യം ആശ്വാസം പകരുന്നതായി അവൾ തിരിച്ചറിയുന്നുണ്ട്. യൂസഫ് പ്രാർത്ഥിക്കുകയും അവരെ തൊടുകയും ചെയ്താൽ തൻ്റെ രോഗം മാറുമെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്നാൽ യൂസഫ് പ്രതിസന്ധിയിലാകുന്നു. തൻ്റെ യജമാനൻ്റെ ഭാര്യയെ സ്പർശിക്കുന്നത് ആചാരലംഘനമാണെന്ന് അവനറിയാം. അപമര്യാദയാണത്. അസീസ് അമ്മാവൻ അറിഞ്ഞാൽ തൻ്റെ ജീവൻ പോലും അപകടത്തിലാകും. ഖലീൽ തൻ്റെ അറിവിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട്. തൻ്റെ അടിമ ജീവിതത്തിൽ നിന്നും അവൻ പലതും തിരിച്ചറിയുന്നു. വിചിത്രമായ ആചാരങ്ങളും ദുരൂഹതകളും അന്ധവിശ്വാസങ്ങളും തനിക്ക് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്നതായി അവൻ തിരിച്ചറിയുന്നു.
2: പ്രഭാതത്തിൽ ആദ്യ കിരണങ്ങൾക്കൊപ്പം അസീസ് അമ്മാവൻ പുറത്തിറങ്ങി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഖലീൽ പതിവ് പോലെ അദ്ദേഹത്തിന്റെ കൈമുത്തി. എന്നാൽ യൂസഫിനോട് തികഞ്ഞ ഗൗരവത്തോടെയാണ് അദ്ദേഹം മുഖം നൽകിയത്. എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? അവനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ നിനക്ക്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അകത്തേക്ക് ക്ഷണിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. യൂസഫിന്റെ സ്വരത്തിൽ വിറയലുണ്ടായിരുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് വീടിനകത്ത് കയറുന്നുണ്ടായിരുന്നു, ഞാനെല്ലാം അറിഞ്ഞു. അസീസ് അമ്മാവൻ അവനെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം മിണ്ടാതിരുന്നു.
1: കടയിലേക്ക് താൻ കൊണ്ടുവന്ന അടിമച്ചക്കൻ തൻ്റെ വീട്ടിൽ കയറിയതിലും തൻ്റെ അടിമകളായ സ്ത്രീകളുമായി അടുത്തിടപഴകാൻ ശ്രമിച്ചതും അസീസ് എന്ന വ്യാപാരിയെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. യുവതിയായ ആമിനയെയാണ് യൂസഫ് ഇഷ്ടപ്പെടുന്നത്. ഖലീലിൻ്റെ സഹോദരിയായ അവൾ അസീസിൻ്റെ രണ്ടാം ഭാര്യയാണ്. കടത്തിൻ്റെ പേരിൽ അവളെ അയാൾ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. വ്യാപാരിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അവൾ യൂസഫിനോട് അഭ്യർത്ഥിക്കുന്നു. ആമിനയെ വിവാഹം കഴിച്ചപ്പോൾ അസീസ് അവളുടെ സഹോദരനെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ചെങ്കിലും അവൾക്ക് വേണ്ടി അവൻ അവിടെ തുടരുകയായിരുന്നു. സഹോദരിയായ ആമിനയെ എങ്ങനെയും സംരക്ഷിക്കുക എന്നതാണ് ഖലീലിൻ്റെ ലക്ഷ്യം. എന്നാൽ അവനൊരിക്കലും അസീസിനെ ധിക്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആമിന യൂസഫുമായി അടുക്കുന്നത്. എങ്ങനെയും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് അവളുടെ ലക്ഷ്യം.
0: വ്യാപാരിയുടെ ആദ്യ ഭാര്യയും യൂസഫിന്റെ പ്രീതിക്കു വേണ്ടി ശ്രമിച്ചു.

0: ഉപേക്ഷിക്കുന്നതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അസീസ് അമ്മാവൻ അറിയുന്നതോടെ അടിമയായ യൂസഫിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭത്തോടെയാണ് നോവൽ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. ജർമ്മൻ പട്ടാളക്കാർ സാൻസിബാറിലും ടാൻസാനിയയിലും എത്തുന്നു. യുദ്ധത്തിൻ്റെ ഭീതി എങ്ങും ഇരുൾ പരത്തുന്നു.
1: അസ്കാരികൾ എന്നറിയപ്പെടുന്ന കൂലിപ്പട്ടാളക്കാർ നഗ്നബാധരായിരുന്നു. പക്ഷേ അവരും കൃത്യതയോടെ തന്നെയാണ് മാർച്ച് ചെയ്തത്. ഓഫീസർ കടയ്ക്ക് മുന്നിലുള്ള തുറസിലേക്ക് നീങ്ങി. സംഘാംഗങ്ങൾ ഒപ്പം ചേർന്നു. പട്ടാളം ചരടുപൊട്ടിയ മാല പോലെ പലയിടങ്ങളിലേക്കും ചിതറി. അടഞ്ഞുകിടക്കുന്ന കടയും വീടും പട്ടാളം നിരീക്ഷിച്ചു. പട്ടാളക്കാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഒരു പട്ടാളക്കാരൻ ഉച്ചത്തിൽ തെറി വിളിച്ചു. മട്ടുപ്പാവിൽ നിൽക്കുന്ന ഒരു ജർമ്മൻ പട്ടാളക്കാരനെ യൂസഫ് കണ്ടു. അയാൾ എന്തൊക്കെയോ ഉത്തരവുകൾ ഉച്ചത്തിൽ അലറി. പൂന്തോട്ടത്തിന് പുറകിൽ വാതിലടയുന്ന ശബ്ദം അവൻ കേട്ടു. പട്ടാളം അടിവെച്ചടിവെച്ച് മുന്നോട്ട് നീങ്ങുന്നു. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ വേദനയുളവാക്കുന്ന കണ്ണുകളോടെ ആ പട്ടാളത്തിന് പിറകെയേ ഓടി.
2: അബ്ദുൾ റസാഖ് ഗുർണയുടെ പറുദീസ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭയാനകതയിലാണ് ഗുർണ നോവൽ അവസാനിപ്പിക്കുന്നത്. തദ്ദേശീയരായ പലരെയും ജർമ്മൻ പട്ടാളം പട്ടാളത്തിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ പട്ടാളത്തിലേക്ക് ചേർന്നവരെ അസ്കാരികൾ എന്നാണ് വിളിക്കുന്നത്. ഒരു സംഘം പട്ടാളക്കാർ തമ്പടിച്ചത് യൂസഫിന്റെ കടയ്ക്ക് മുൻപിലാണ്. അസീസ് അമ്മാവന്റെ വീടും പൂന്തോട്ടവും അവർ കയ്യേറി. കയ്യിൽ കിട്ടിയവരെയെല്ലാം അവർ പിടികൂടി. തന്നെക്കാൾ ദയനീയമാണ് അസ്കാരികളുടെ വിധിയെന്ന് യൂസഫിന് തോന്നുന്നു. ബന്ദിയായ യൂസഫ് ജർമ്മൻ പട്ടാളക്കാരുടെ ബന്ദികളായ അസ്കാരികൾക്ക് പിന്നാലെ ഓടിപ്പോകുന്ന ദൃശ്യത്തോടെയാണ് ഗുർണ പറുദീസ എന്ന നോവൽ അവസാനിപ്പിക്കുന്നത്. അധിനിവേശമെന്നാൽ യൂറോപ്യൻ അധിനിവേശം എന്നതു മാത്രമല്ലെന്നും മനുഷ്യന്റെ ക്രൂരമായ പീഡനങ്ങളാണെന്നും പറുദീസ എന്ന നോവൽ ഓർമ്മിപ്പിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വൈരങ്ങൾക്കപ്പുറം ഗോത്രങ്ങളും വ്യക്തികളും തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളെ ഈ നോവൽ വെളിച്ചത്തുകൊണ്ടുവരുന്നു.
0: യൂസഫ് എന്ന കഥാനായകന്റെ ദുരിതപൂർണമായ ബാല്യത്തിലൂടെ വികസിക്കുന്ന നോവൽ അവന്റെ അനാഥത്വത്തെ തൊട്ടുണർത്തി ആഖ്യാനത്തെ അവന്റെ യാത്രകൾ, പ്രണയങ്ങൾ, വേദനകൾ, സന്ദേഹങ്ങൾ, സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയിലൂടെ പരിസമാപ്തിയിലെത്തിക്കുന്നു. ബൃഹദാഖ്യാനങ്ങളുടെ കലയാണ് നോവൽ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എഴുത്തുകാരനാണ് അബ്ദുൾ റസാഖ് ഗുർണ. സംസ്കാരങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കുമിടയിൽ പെട്ടുപോയ നിസ്വരായ മനുഷ്യരുടെ വേദനകളാണ് ഗുർണ തൻ്റെ നോവലുകൾക്ക് പ്രമേയമായി സ്വീകരിച്ചത്. കൊളോണിയലിസത്തിൻ്റെ ഭീകരതയെ തുറന്നുകാട്ടുന്നതിനൊപ്പം മനുഷ്യപ്രകൃതത്തിൻ്റെ വിചിത്രമായ സ്വഭാവരീതികളെയും ഗുർണയുടെ കൃതികൾ അടയാളപ്പെടുത്തുന്നു.
2: ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും മനുഷ്യൻ പ്രത്യാശാഭരിതമായ നവലോകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ എഴുത്തുകാരൻ സ്വപ്നം കാണുന്നു. തൻ്റെ 10 നോവലുകളിലൂടെ ആ പ്രതീക്ഷാഭരിതമായ സ്വപ്നമാണ് ഗുർണ പങ്കുവയ്ക്കുന്നത്. യൂസഫ് എന്ന കൗമാരക്കാരൻ്റെ ജീവിതത്തിലൂടെ അധിനിവേശത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും വിവിധ അടരുകളെ പരിശോധിക്കുന്ന ഈ നോവൽ സമകാലിക ലോകസാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണെന്ന് നിസ്സംശയം പറയാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: അബ്ദുൾ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ആകാശവാണി.
1: ഹലോ ഡോക്ടർ,
2: മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: സമഗ്രമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ഫിസിക്കൽ വെൽബീയിങ്ങിനൊപ്പം മാനസികമായ സന്തുലിതാവസ്ഥയും അതിപ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനസികാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായ ശാരീരിക ആരോഗ്യം ഉറപ്പുവരുത്താനുമാവില്ല. പരസ്പര പൂരകങ്ങളായ രണ്ട് കാര്യങ്ങളാണ് ശരിയായ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും. ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് മറുപടി നൽകുന്നു. എന്താണ് സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയാമോ?
4: തീർച്ചയായിട്ടും. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സാധാരണ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ആദ്യം ആരെയാണ് നമ്മൾ കാണേണ്ടത്. സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സൈക്കോളജിസ്റ്റ് പ്രധാനമായും കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ ടോക്ക് തെറാപ്പിയിലൂടെ മാനസിക പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റുമാരെന്ന് പറയുന്നത്. അതേസമയം മരുന്നിലൂടെ, ഫാർമക്കോളജിക്കൽ സപ്പോർട്ടിലൂടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് അതൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്യാട്രിസ്റ്റുമാരെന്ന് പറയുന്നത്.
3: അപ്പൊ നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
5: സുനിതയാണ് ഞാൻ. മുടങ്ങുന്നൂരി.
3: ഓക്കെ, സംസാരിച്ചോളൂ.
5: എനിക്ക് കുറച്ച് ദിവസം മുമ്പ് വയറിനൊരു അസ്വസ്ഥത ഉണ്ടായി വയറ്റിളക്കോ. അതിന് ശേഷം മനസ്സൊരു സുഖവുമില്ല, ഒരു വിശപ്പും ഇല്ല, ഒരു ഉന്മേഷവും ഒരു ഉഷാറുമില്ല.
4: എത്ര വയസ്സാണ് നമുക്ക്?
5: എനിക്കിപ്പോ 40 വയസ്സ്.
4: മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇപ്പൊ
5: ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പണിയൊന്നും
4: എടുക്കാൻ തോന്നുന്നില്ല. നേരിടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ ബുദ്ധിമുട്ട് സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നത് സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ആണോ, അതോ ജനറൽ പ്രാക്ടീഷണർ ഫിസിഷ്യൻ ആണോ? നമുക്ക് ഈ ബുദ്ധിമുട്ട് തുടർന്നും നിൽക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ കാണുന്നത് നല്ലതാണ്. നമ്മുടെ ഹിസ്റ്ററിയും നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ള ഒരു കാരണമെന്ന് കണ്ടുപിടിക്കുകയും അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ചില മാനസിക ബുദ്ധിമുട്ടുകളായിട്ട് ബന്ധപ്പെട്ട് സാധാരണ കാണാറുണ്ട്. അപ്പൊ അതാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത്. എന്താണ് ഇതിനുള്ളൊരു പ്രോപ്പർ റീസൺ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് സൈക്യാട്രിസ്റ്റിനോ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്ക് വന്നിരിക്കുന്നതെന്ന് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ലൈഫ് മുന്നോട്ടേ കണ്ടക്ട് ചെയ്ത് പോകാൻ സാധിക്കും.
3: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അറിവ് നേടേണ്ടത് കൂടുതൽ പ്രസക്തമാകുന്നത്?
4: നമ്മളൊരു പോപ്പുലേഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ 1%, 2%, സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ. പക്ഷേ ഈ ബാക്കി 98-99% ആൾക്കാരും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വേൾഡ് വാറോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തോ ജീവിച്ച ആൾക്കാരെക്കാളും കൂടുതൽ സ്ട്രെസ്ഡും അല്ലെങ്കിൽ ലൈഫിൽ ആരും തന്നെ ഒരു സാറ്റിസ്ഫൈഡോ ഫുൾഫിൽഡോ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് ആക്ച്വലി കുറെ കൂടെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്താണ് ലൈഫിന്റെ ഒരു മീനിങ് ഡയറക്ഷൻ, ഇതിനൊക്കെ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു അല്ലെങ്കിൽ ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഈ ലൈഫിൽ മുന്നോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിന് കിട്ടുന്ന മോട്ടിവേഷൻ അതിനുവേണ്ടി പലരും കണ്ടെത്തുന്നത് ഇന്നത്തെ സമൂഹം നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ എന്ന് പറയുന്നത്

0: എന്നൊരു ഫാക്ടർ ഉണ്ട്. എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ ആൻസറുകളിലെല്ലാം ചെന്നെത്തുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അതിലൊരു ഫുൾഫിൽമെൻറ്റ് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജീവിക്കുകയാണ്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കാളും ബെറ്റർ ആവുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷന്റെ കമ്പാരിസണിൽ ലൈഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് കണ്ടെത്താൻ പറ്റില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും സബ്സിക്വന്റ്ലി നമ്മൾ ആങ്ഷ്യസ് ആവുകയും അല്ലെങ്കിൽ ഡിപ്രഷന്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് പോകും. ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ടൈംസിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ.
2: ഞാന് 61 വയസ്സുള്ള ആളാണ്. ഞാൻ എല്ലാ ആക്ടിവിറ്റീസും വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ, സമയത്ത് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കും. ചിലപ്പോ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും സംസാരിക്കും, ചടങ്ങും സംസാരിക്കും. ഞാൻ മുമ്പ് കുറച്ച് പ്രസംഗിക്കാനൊക്കെ പോയിരുന്ന ഒരു ഇതുണ്ട്. അത് എന്റെ വിഷയത്തിലാണെന്നുള്ളതൊന്നും ഇല്ല. സംസാരിക്കുന്നൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. ആ ഹാബിറ്റ് ഒന്ന് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നുള്ള ഒരു ഇതാണ്.
0: നിലവില് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടാണോ നമ്മള് മറുപടി പറയുന്നത്, അതോ ഒരു സൗണ്ടും നമ്മുടെ ചെവിയിൽ കേൾക്കാതെയാണോ നമ്മള് സംസാരിക്കുന്നത്?
2: ഒരു സൗണ്ടും കേൾക്കാതെ ഒരു സാങ്കല്പികമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും.
0: അതും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ റെലവന്റ് ആയിട്ട് നമ്മൾ
2: ആരെങ്കിലും ഒക്കെ മോശമായിട്ടൊക്കെ പെരുമാറി സംസാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോ അതിനുള്ള റെസ്പോൺസ് പോലെയാണ് സംസാരിക്കും. സമയത്തിൽ ആരും ഉണ്ടാവില്ല.
0: അതായത് ഒരു വെന്റിലേഷൻ പോലെ.
2: അതെ അതെ,
0: നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ?
2: അതെ അതെ അതെ. പക്ഷെ ഇത് ഹാബിറ്റ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ട്.
0: നമുക്കത് എന്തുകൊണ്ടാണ് ഒരു പ്രയാസമായിട്ട് തോന്നാനുള്ള കാര്യം എന്താണ്?
2: പ്രയാസം വെച്ചാൽ ബാക്കിയുള്ള ആളുകളോ ആരെങ്കിലും ഒക്കെ കേൾക്കാൻ ഇട വന്നാൽ നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തോന്നും.
0: ഇപ്പം വേറെ ആൾക്കാരുടെ പ്രസൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണോ പറയുന്നത്?
2: അല്ല, വേറെ ആളുടെ പ്രസൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം.
0: ഓക്കെ,
2: ഒറ്റക്കാവുമ്പോഴാ പ്രശ്നം.
0: ഒറ്റക്കാവുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ?
2: ഇല്ല ഇല്ല.
0: അപ്പൊ ഇത് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തെ പറ്റിയാണോ നമ്മൾ സ്ഥിരം സംസാരിക്കുക, അതോ അങ്ങനെ പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നും ഇല്ലേ? ഈ സംസാരിക്കുന്ന വിഷയങ്ങളെ മൊത്തത്തില് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2-3 വിഷയങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വിഷയങ്ങളെ പറ്റി പറയാതെ കുറച്ച് സമയമെടുത്തതിന് ശേഷം എഴുതി ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിപ്പം സ്ഥിരമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന വിഷയങ്ങളെ പറ്റി ഓരോ വിഷയമായിട്ട് നമ്മളൊരു ടൈറ്റിൽ എഴുതുക. എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് എഴുതാവുന്നതിന്റെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതോടൊപ്പം എന്തെങ്കിലും പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വരയ്ക്കുക. അതായത് മാക്സിമം വെൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു എക്സർസൈസ് പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
2: OCD
0: ആയിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ OCD മറ്റ് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ റിക്കർ ചെയ്ത് വരുന്ന എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന വേറെ ബിഹേവിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? കൗണ്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക, വാഷ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? മോസ്റ്റ്ലി ഒബ്സഷനും കമ്പൽഷനും ഒക്കെ വരുന്നത് കൗണ്ടിങ്, ചെക്കിംഗ് അങ്ങനത്തെ ബിഹേവിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. തോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഒബ്സഷൻ വരാറുണ്ട്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ട് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേറൊരു ഹയർ ലെവലിലേക്കുള്ള ഇന്റർവെൻഷന്റെ ആവശ്യകത ഞാൻ പറയാത്തത്. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ബുദ്ധിമുട്ടോ പ്രയാസോ ഉണ്ടെങ്കിൽ നമ്മുടെ അത് ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോഴാണ് നമ്മളതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ആയിട്ട് കാണുന്നത്. ക്രൈറ്റീരിയകളിലെല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും. അല്ലാതെ നമുക്കതിനകത്തൊരു വോളണ്ടറി കൺട്രോൾ ഉണ്ട്, നമുക്കത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്തോളം കാലം അതൊരു സിഗ്നിഫിക്കന്റ് മെന്റൽ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് കാണാറില്ല.
1: ഓക്കെ, വിളിച്ചു. പണ്ട് ആൾക്കാര് വലച്ചിരുന്ന കാര്യങ്ങൾ ദാരിദ്ര്യമോ സാമ്പത്തിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങൾ ആയുസ് അങ്ങനത്തെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, ചെറുതെങ്കിലും ജോലിയുണ്ട്, വരുമാനമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയെ വലയ്ക്കുന്നതെന്ന് തോന്നുന്നല്ലേ?
0: വാസ്തവം, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോസ്പെറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉള്ള ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയും വെൽ ബീയിങ് ഉള്ള ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് വൈസ് നോക്കുമ്പം ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും വെച്ചാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം 37 ഇയർ ഓൾഡ് ഈ ഭൂമിയിൽ ജീവിച്ചു, ഞാൻ എന്റെ ലൈഫ് എന്നാലാവുന്ന വിധം മാക്സിമം ബെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്, ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ് എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലരും ഈ മീനിങ് എന്ന് വിചാരിച്ചാണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും, അതുപോലെ വേറൊരു ഫാക്ടറാണ് പവർ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് ഫുൾഫിൽമെന്റ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ

0: എത്ര കൺട്രോൾ ചെയ്താലും ഇവർക്ക് അതിനകത്ത് ഒരു ഫുൾഫിൽമെന്റ് കിട്ടത്തില്ല. അവർക്ക് വീണ്ടും വീണ്ടും കൺട്രോൾ ചെയ്യണം. അപ്പോഴാണ് ആൾക്കാർ ഹിപ്പോക്രാറ്റിക്കും കറപ്റ്റഡും ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെപ്പോഴും വളഞ്ഞ വഴിയെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇത് തമ്മിൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് പോയാലും ആക്ച്വലി അങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അത് ഇവരുടെ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രസ്ട്രേഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആയിട്ട് അവരുടെ ഉള്ളിൽ നിൽക്കുകയും അത് അവരെ ലൈഫിന്റെ ബാലൻസിനെ തന്നെ ബാധിക്കുകയും ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക, പവർ എക്സർസൈസ്, അതുപോലെ തന്നെ ലൈഫിന്റെ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുന്ന വേറൊരു കാര്യമാണ് പ്ലഷർ സീക്കുക എന്നുള്ളത്. അപ്പോൾ പ്ലഷർ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് പ്ലഷറിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് അവർക്ക് ഈ പ്ലഷർ കിട്ടത്തില്ല, ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം സ്റ്റിമുലസ് കൊടുത്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊറോട്ടയും ചിക്കനും ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ പൊറോട്ടയും ചിക്കനും തരികയാണ്, ഉച്ചയ്ക്കും അത് തന്നെ തരികയാണ്, രാത്രി അത് തന്നെ തരികയാണ്. അപ്പം നമ്മൾ സബ്സിക്വൻ്റ്ലി അത് അവേർഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരും. അപ്പം ഈ പ്ലഷർ നമ്മൾ കണ്ടിന്യൂസ്ലി സീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് നേച്ചർ അനുസരിച്ച് നമുക്ക് അവേർഷൻ വരും. അപ്പോഴാണ് ആൾക്കാർ കൂടുതലും ഈ അഡിക്ഷൻ, ഹയർ ലെവൽ പ്ലഷറിന് വേണ്ടിയിട്ട് അഡിക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത. ഇതിനൊക്കെ ഉള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു മീനിങ്ങിലേക്കും എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസിലേക്കും വരിക എന്നുള്ളതാണ്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിരിക്കുന്ന നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മൾ ഒരിക്കലും വില്ലിംഗ് അല്ല. നമ്മൾ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ മുറവിളി കൂട്ടുന്നത്. പക്ഷെ നമ്മളുടെ റോളുകൾ അസ് എ ഹസ്ബൻഡ്, അസ് എ ഫാദർ, അസ് എ മദർ, അസ് എ വൈഫ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അസ് എ നൈബർ, അസ് എ ഫ്രണ്ട്, നമ്മുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനിലോ പവറിലോ അല്ലെങ്കിൽ പ്ലഷർ സീക്കിങ്ങിലോ കിട്ടില്ല. അതൊന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷെ ലൈഫിന്റെ ഫണ്ടമെന്റൽ മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും പ്ലഷറും ഒക്കെ ആണ് നമ്മൾ സീക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ
1: കഴിയില്ല. ഫാക്ടേഴ്സിൽ നിന്ന് അപ്പുറം വിദിൻ ഔർസെൽസ് നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സീക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല
0: എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, അമ്പിളി.
1: അമ്പിളി എവിടെ നിന്നാണ്? ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടറെ, നമസ്കാരം.
0: നമസ്കാരം, അമ്പിളി പറഞ്ഞോളൂ.
2: 79 വയസ്സുള്ള ഒരു സഹോദരിയുടെ പേർക്കാണ് വിളിച്ചിരിക്കുന്നത്.
0: ഓക്കെ.
2: സഹോദരി ഒരു ബാങ്ക് ജോലിക്കാരിയായിരുന്നു, 30 ദിവസം ജോലി ചെയ്തിരുന്ന, ഇപ്പൊ റിട്ടയർഡായി. കുടുംബക്കാരത്തെ ഭർത്താവ് മരിച്ചു പോയി 2 കൊല്ലം മുമ്പ്. കുട്ടികളുമില്ല. അപ്പം സ്ഥലമൊക്കെ വിട്ട് രൂപ ബാങ്കിൽ വിട്ടു. പെൻഷനും ഉണ്ട്. ഒരു അനാഥാലയത്തിലും പോവുകയല്ല, അവിടെ പോയൊന്നും നിൽക്കുന്ന ഇഷ്ടമില്ല. സഹോദരങ്ങളുടെ കൂടെ മാറി മാറിയായിരുന്നു നിൽക്കുന്നത്. ഇവിടെ വന്ന് നിന്നിരുന്നു ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ സ്വഭാവം ഭയങ്കര ഇതാ, ഒരു സാധനവും ആരും ഉണ്ടാക്കുന്ന കഴിക്കുകയല്ല, തന്നെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ വാഴക്കാപ്പഴം പോലും പൊളിച്ചിട്ട് കഴിയുക. അതിൽ നിന്ന് ചക്ക എരിഞ്ഞാല് അത് കഴുകിട്ട് വേവിക്കാൻ പറ്റുള്ളൂ. ചക്കപ്പഴം ഇരിഞ്ഞാല് അത് കഴുകണം. പിന്നെ നമ്മൾ കഴുകി വെച്ചത് മാത്രം ഒന്നും കൂടെ പുള്ളി കഴിയും. അങ്ങനത്തെ നിർബന്ധങ്ങളാണ്. പുള്ളി പറയുന്ന പോലെ മാത്രമേ കേൾക്കാനൊക്കെ ഉള്ളൂ. ഇപ്പം പുള്ളി തന്നെ വാടകയ്ക്ക് ഇവരെടുത്ത് താമസിക്കുക. ഒരു സാധനവും വിലക്ക് മേടിക്കുന്ന ഉപയോഗിക്കുകയല്ല, വിഷമാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞെടുക്കുന്നത് മാത്രമേ ഉപയോഗിക്കുള്ളൂ.
0: ഇതിപ്പോ ആ വ്യക്തിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ പൊതുവില് ചില ആൾക്കാരില് ഈ പാത്തോളജിക്കൽ ഡൗട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഡിലൂഷനിലായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. അതായത് ഡിലൂഷൻ എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ചിന്തയാണ്. ചില ആൾക്കാർ ആഹാരത്തിൽ വിഷം ചേർത്ത് തരുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പുതിയ സ്ഥാനം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിഷമാണ്, ലോകം മുഴുവനും വിഷമാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള പാത്തോളജിക്കലായിട്ടുള്ള ഡൗട്ട്സ് ഉള്ള, അല്ലെങ്കിൽ ഡിലൂഷനിലായിട്ടുള്ള തോട്ട്സ് ഉള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതാണോ എന്നുള്ളത് നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആ വ്യക്തിയുടെ കൂടെ ഒരു വെർഷൻ നമുക്ക് എടുത്താലേ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനകത്ത് ഒരു ഫൈനൽ ഒപ്പീനിയനിൽ എത്താനായിട്ട് കഴിയുള്ളൂ. അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം, അവിടെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാം, അതുപോലെ അവർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതൊരു ഡിലൂഷണൽ തോട്ട്സ് ആണോ അല്ലെങ്കിൽ ഒരു റിയൽ തോട്ട്സ് ആണോ എന്നുള്ളത് അവർ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം, അങ്ങനെ ഡിലൂഷണലായിട്ടുള്ള തോട്ട്സ് ആണ്, അങ്ങനെ ഒരു സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മെഡിസിൻ എടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഇൻസൈറ്റ്സ് എന്ന് പറയും, അതായത് അവർക്ക് ഉള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് ഉണ്ടാവാറില്ല. അവർക്ക് അസുഖങ്ങളില്ല, ബുദ്ധിമുട്ടില്ല എന്നാ തോന്നുക. എപ്പോഴും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഫോർമെന്റ് എന്ന് പറയും. അതായത് കൂടെ വരുന്ന ആളുടെ വെർഷൻ, അത് എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളുടെ ഒരു വെർഷൻ കൂടെ എടുത്തിട്ടായിരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ മോസ്റ്റ്ലി നടത്തുന്നത്. അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുക. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അടുത്ത് പറയാം.

0: അവരതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും അവരൊരു ഡിസിഷനിലേക്ക് വരിക.
1: സാർ, അതുപോലെ തന്നെ പാരന്റിങ് സ്റ്റൈലിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കപ്പെടുന്ന കാലമാണല്ലോ. പണ്ടത്തെ പാരന്റിങ് സ്റ്റൈലിൽ നിന്ന് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈലാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അണുകുടുംബങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ സെൽഫ് ഇവോൾവിംഗ് വാല്യൂസ് ഒക്കെ വ്യത്യസ്തങ്ങളാണ്. പല ആൾക്കാരും ഫ്യൂച്ചറിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ പറയുന്നത് അവരുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പാരന്റിങ്ങിലാണ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് എന്നെ ഈ രീതിയിൽ ചിന്തിപ്പിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചത് എന്നൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പാരന്റിങ് സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്? ഹെൽത്തി പാരന്റിങ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം?
0: അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിയുടെ ഒരു മോൾഡിങ് ഏജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലാണ്. ആ സമയത്ത് നമ്മുടെ പാരന്റിങ്ങും അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ കുട്ടികൾ മോസ്റ്റ്ലി ക്യാരക്ടറുള്ള കുട്ടികളായിട്ട് വരാനാണ് സാധ്യത. പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇമോഷണലി അപ്പീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരും, എന്നിട്ട് കുറച്ചും കൂടി വളർന്നതിന് ശേഷം കറക്റ്റ് ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു 6-7 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്യാരക്ടർ ഫോർമേഷനകത്ത് പാരന്റ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതൊരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാശികളൊക്കെ പലരും സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഡിമാൻഡുകളെല്ലാം നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തെക്കുറിച്ചൊരു തെറ്റായ കാഴ്ചപ്പാട് അവർക്ക് ഡെവലപ്പ് ചെയ്യും. കാരണം അവർ വിചാരിക്കുന്നത് എന്താ, ഈ ലോകത്ത് അവർ വിചാരിക്കുന്നതെല്ലാം നടക്കും. നമ്മൾ അഡൽട്ട് ആയതുകൊണ്ട് നമുക്കറിയാം എല്ലാം നടക്കില്ല എന്നുള്ളത്. പക്ഷെ കുട്ടി വിചാരിക്കുന്നത് അവർ വിചാരിക്കുന്ന എല്ലാം നടക്കും എന്നുള്ളൊരു തെറ്റായ പെർസെപ്ഷന്റെ പുറത്തായിരിക്കും അവർ വളർന്നു വരുന്നത്. പിന്നീട് അവർ വളർന്ന് ഒരു 12-15 വയസ്സൊക്കെ ആകുമ്പോൾ പബ്ലിക് എക്സാം ഒക്കെ ഫേസ് ചെയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ലോകം അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അത് പലർക്കും ആ ഒരു ടഫ് സിറ്റുവേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതാണ് പലരും വലിയ രീതിയിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല ഇൻസിഡൻസിനും കാരണമാവുന്നത്.
1: ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്ത് നമ്മൾ കുട്ടികളെ വളർത്തുന്നു. അവർ വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഡിമാൻഡ്സ് എല്ലാം നടന്നു കിട്ടും എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ആരെങ്കിലും അവരോട് നോ പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അവർക്ക് ആഗ്രഹിച്ച പോലെ നടക്കാതെ വരുമ്പോൾ അതിനോട് പ്രതികാരം കാണിക്കുന്ന ആൾക്കാർ, ഇപ്പൊ പ്രണയബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. ഓപ്പോസിറ്റ് നോ പറയുമ്പോൾ റിജക്ഷൻ താങ്ങാനാവാതെ മറ്റേയാളെ ഉപദ്രവിക്കുന്നതും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പവർ ഓഫ് നോ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നത്?
0: പല വെസ്റ്റേൺ സൈക്കോളജിസ്റ്റും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ നോ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ആയിട്ടാണ് പറയുന്നത്. വൈറ്റമിൻ എൻ ആയിട്ട് പല സൈക്കോളജിസ്റ്റുമാരും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരു സിംബോളിക്കലി അറ്റ്ലീസ്റ്റ്. അപ്പൊ ഈ പാരന്റ്സ് ആണ് ആദ്യമായിട്ട് കുട്ടികളെടുത്ത് നോ പറയേണ്ടത്. ഈ പുറത്തു നിന്ന് ആൾക്കാർ നോ പറയുന്നതിന് മുന്നേ പാരന്റ്സ് ആണ് നോ പറയേണ്ടത്. അതിനകത്ത് പലരും പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നീഡ്സും ഉണ്ട് വാൻസും ഉണ്ട്. നീഡ്സ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മിൽക്ക് ബ്രെഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വാൻസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ടോയ്സ് അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകുക പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുക അതെല്ലാം തന്നെ വാൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണലി റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഈ നീഡ്സ് നമ്മൾ 100% മീറ്റ് ചെയ്യുക, അതേസമയം വാൻസ് നമ്മൾ 25% മീറ്റ് ചെയ്യാവും. കംപ്ലീറ്റ് ഡിനേയും ചെയ്യരുത്, അത് അവർക്ക് വേറെ രീതിയിലുള്ള ഡിനയൽ മോഡിലേക്ക് പോകും. അതേസമയം ഒരു ദിവസം ഒരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ 4-ാമത്തെ തവണ അതായത് 25% നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ആ വാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ നോയുടെ സിഗ്നിഫിക്കൻസും മനസ്സിലാവും, നമ്മൾ അതിന് കൊടുക്കേണ്ടുന്ന വാല്യൂവും കുട്ടിക്ക് മനസ്സിലാവും. മറ്റത് ഈ ഡിമാൻഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഓവർഫ്ലോ പോലെ കിട്ടുകയും അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ആദ്യമായി നോ പറയേണ്ടുന്നത് പാരന്റ്സ് തന്നെയാണ്. അതിലൂടെയാണ് കുട്ടികൾ ഈ ലോകം എങ്ങനെയാണെന്ന് കുറെ കൂടെ ഡീപ്പായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: കാസർഗോഡ്.
1: ഓക്കെ, സംസാരിച്ചോ
0: സാർ, പറയണം.
2: പിന്നെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് 10-20 വർഷമായി ഒരു ഭയങ്കര പേടി പോലെ ഉള്ള രോഗം.
0: ഓക്കെ.
2: ഒന്ന് പേടി അറിയാൻ, ഒരു മരണാനന്തര ചടങ്ങിലേക്കോ അല്ല ആൾക്കൂട്ടത്തിൽ പോകുമ്പോഴോ ഭയങ്കര പേടി. എന്നിട്ട് കുറെ കാലം കാസർഗോഡ് നിന്ന് മരുന്ന് കഴിച്ചു. പിന്നെ പരിയാരം മെഡിക്കൽ കോളേജ്
0: സൈക്യാട്രി വിഭാഗത്തിലാണോ സാർ കണ്ടുകൊണ്ടിരിക്കുന്നത്?
2: അതെ.
0: ഏജ് എത്രയാണ്?
2: ഏജ് 54.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ തലയിൽ ബ്ലോക്ക് വന്നിട്ട് കൈയും കാലും തളർന്നുപോയി. അങ്ങനെ വീട്ടിൽ തന്നെ ജോലി എടുക്കാൻ ഒരു താല്പര്യവും ഇൻട്രസ്റ്റ് ഒന്നുമില്ല.
0: ഇപ്പൊ ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്?
2: ഓരോ ദിവസം ഉറക്കുണ്ടാവും, ഓരോ ദിവസം ഉറക്കുണ്ടായി.
0: രാവിലെ എഴുന്നേൽക്കുമ്പോ ക്ഷീണമുണ്ടോ?
2: രാവിലെ എണീക്കുമ്പോ ഒന്നും ക്ഷീണമൊന്നുമില്ല, ഒന്നുമില്ലപ്പാ.
0: ജോലി ചെയ്യുന്നതിന് എന്താ നിലവിലുള്ള ഒരു ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നടക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും കാര്യം?

0: ൊക്കെ ചെയ്യുന്നതിന് നിലവിൽ എന്താ ബുദ്ധിമുട്ടായിട്ടുള്ളത്?
1: അത് പിന്നെ നടക്കുമ്പോ ഞങ്ങക്ക് വീണ് പോകാതെ ജീവിലാതാക്കായിപ്പോണ്ട്, മനസ്സ് മാറിപ്പോണ്ട് പെട്ടെന്ന്, എന്തെന്ന് അറിയില്ല.
0: ഓക്കെ, ഒരു ചിന്തയിൽ നിന്ന് വേറെ ചിന്തയിലേക്ക് മാറുവാണോ?
1: വേറെ ചിന്തയിലേക്ക് മാറുന്നതായിരുന്നു.
0: ഓക്കെ, ഇപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യുന്ന നല്ലതാണ്. നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയാം, അതായത് പോസിറ്റീവ് സിംറ്റംസ് ആണ് നിലവിൽ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. പക്ഷെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാറ്റണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് റെഗുലറായിട്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടെ കാണുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷനിങ് ആക്കാം എന്നുള്ളത് പറഞ്ഞു തരും.
1: ഒരുപാട് വർഷം കൗൺസിലിങ്ങിനും പോയി.
0: അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ?
1: അപ്പഴും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോരു ദിവസം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, എല്ലാരും പോകും. ഒരു ദിവസം പോവാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മരപ്പണിയാണ് എടുത്തോണ്ടായത്. മരപ്പണി എടുത്തിട്ടുമ്പോ ഒരു കൈ തളർന്നു പോയത് കൊണ്ട് മുട്ടിയുണ്ട്, അടിക്കാൻ പറ്റുന്നില്ല, കത്താൻ പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നം പണിയെടുക്കാതെ 8 വർഷമായി.
0: കൗൺസിലിങ്ങിന് പോയ സമയത്ത് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചായിരുന്നോ?
1: ഞാൻ ശ്രമിച്ചു, എല്ലാം ശ്രമിച്ചു. ബസ്സിന് പോവാൻ ഒറ്റക്ക് പോവാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ ഓരോ ടൈമിൽ ഒറ്റക്ക് വേണം പോവാം, ഓരോ ടൈമിനും എവിടെയും പോവാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ.
0: മുൻപ് നമുക്കുണ്ടായിരുന്നതിനേക്കാളും മെച്ചമല്ലേ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് നിലവില്?
1: അതെപ്പോ മെച്ചമല്ലേ, നല്ല മെച്ചമുണ്ട്,
0: നല്ല മെച്ചമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസരത്തില് നമ്മളൊരു വീണ്ടും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൂടെ നമ്മൾ വിധേയമാകുവാണെങ്കിലും മുമ്പത്തെക്കാലം മാനസികാവസ്ഥ നമുക്ക് ഇപ്പൊ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് കുറെ കൂടെ ആക്റ്റീവായിട്ട് വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളൊരു സൈക്കോളജി കൺസൾട്ടേഷൻ കൂടെ ഒന്ന് എടുത്തു നോക്കണം, അത് നമ്മുടെ ലൈഫിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ,
2: വിളിച്ചു. ഇപ്പൊ ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിഷാദം എന്നൊരു അവസ്ഥ, ഡിപ്രഷൻ. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, വയസ്സായ ആൾക്കാരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, എല്ലാവർക്കും ഡിപ്രഷനാണ്. ഇപ്പൊ എന്താണ് ഡിപ്രഷന്റെ പൊതുവായ ലക്ഷണങ്ങൾ? നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു മെഡിക്കൽ അഡ്വൈസ് സീക്ക് ചെയ്യാനായിട്ട് സാധിക്കുക?
0: തീർച്ചയായിട്ടും ഇപ്പൊ ഡിപ്രഷൻ ഒരു ഫാഷനബിൾ വേർഡ് ആയിട്ടുണ്ട്. പണ്ട് ഡിസപ്പോയിന്റഡ് ആണ്, അല്ലെങ്കിൽ സാഡ് ആണ്, എനിക്ക് ചെറിയ വിഷമമുണ്ട്, ടെൻഷൻ ഉണ്ട്, ഈ വേർഡുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ന് ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷന് പ്രധാനമായും 3 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. നേരത്തെ ഒരു കോളർ സൂചിപ്പിച്ചതുപോലെ ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമോ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം കിട്ടാത്ത അവസ്ഥ. 2, നമ്മുടെ മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. 3 എന്ന് പറയുന്നത് നമുക്ക് ഫെറ്റീഗ്, കലശലായ ക്ഷീണം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡിപ്രഷന്റെ ട്രയാഡ്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പൊതുവിൽ കാണുന്നത്. ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഇപ്പൊ എന്റെ മൂഡ് കുറച്ച് ലോ ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ലൈഫിൽ നേരിടുന്ന പല സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവും, അതെല്ലാം നമ്മുടെ ലൈഫിനെയും ഡെയിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കാതിരിക്കും. പക്ഷെ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, എന്റെ വീട്ടിലെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു സ്ട്രെസ്സർ ആക്ട് ചെയ്യുന്നു, അതൊരിക്കലും ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഈ 2 ആഴ്ച തുടർച്ചയായിട്ട് ഇത് നിൽക്കുകയും അത് നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് എപ്പോഴും ഏത് സിംറ്റംസ് ആണെങ്കിലും അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് മാറും.
2: ഇത്തരം സാഹചര്യങ്ങളിൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യം
0: അവർക്ക് തീർച്ചയായിട്ടും മോസ്റ്റ്ലി എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടോ എന്നുള്ളതാണ് അസോസിയേറ്റ് ചെയ്ത്. അപ്പൊ അത് എങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ കൂടെ കോപ്പിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും നിലവിലെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, അതൊക്കെയാണ് കൗൺസിലിംഗിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ മെന്റൽ ഹെൽത്ത് നോർമലായിട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ ഫാമിലി ഫങ്ഷനിങ്, മാരിറ്റൽ ഫങ്ഷനിങ് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. എപ്പോഴും മെന്റൽ ഹെൽത്തിന്റെ ഒരു ഗുഡ് പ്രോഗ്നോസിസ് ആയിട്ട് കാണുന്നത് മാരിറ്റൽ ഫാമിലി ലൈഫാണ്. അത് അവരുടെ മെന്റൽ പ്രോബ്ലംസിന്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലുള്ള ഇഷ്യൂസിനെ കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിലൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മളെ ലൈഫ് കുറെ കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുറെ കൂടെ ഫങ്ഷനിങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം കാണുന്ന വേറൊരു പ്രോബ്ലം ആണ് സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്, അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്ന പോസ്റ്റുകൾ നോക്കിയാലും നമ്മളുടെ റിയൽ ഇമേജ് അല്ല നമ്മളുടെ, നമ്മൾ ഫിൽട്ടർ വെച്ചിട്ട് ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾ പുറത്ത് കാണിക്കുക. അപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്ട് വരികയാണ്, അല്ലെങ്കിൽ വേറൊരാൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് കാണുമ്പോൾ അവരുടെ റിയാലിറ്റി അല്ല പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ റിയാലിറ്റിയും അവരുടെ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഇമേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഒന്നും കാരണം
2: അവനവനായിട്ടിരിക്കാൻ ഇൻസെക്യർ ആയിട്ടുള്ള ഒരു
0: സിറ്റുവേഷൻ
2: ആണുള്ളത്. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കാണിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അതുപോലെ അവൻ പറ്റുന്നില്ല.

0: നമ്മളുടെ റിയാലിറ്റിയുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് വലിയ അന്തരം വരും.
1: അപ്പൊ അവനവന്റെ പർപ്പസ് തിരിച്ചറിയുക, അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക, സമൂഹത്തിലും കുടുംബത്തിലുള്ള ബന്ധങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അഡിക്ഷൻ പോലുള്ള എക്സ്റ്റേണൽ സോഴ്സസിന് ഹാപ്പിനെസ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മാനസിക ആരോഗ്യം ഉറപ്പുവരുത്താനും ആകും, മെച്ചപ്പെട്ട ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് എൻഷുർ ചെയ്യാനും ആകും എന്നുള്ളതാണ് താങ്കളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ശ്രോതാക്കളുമായിട്ട് മെച്ചപ്പെട്ട മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താനായിട്ട് എന്തെങ്കിലും ടിപ്സോ സന്ദേശമായിട്ടോ പറയാനുണ്ടോ?
0: നമ്മൾ ലൈഫിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ലോകത്ത് ഒരു പ്രയോജനമില്ലാത്ത എന്തെങ്കിലും അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണസ്റ്റ് ആയിട്ടും സിൻസിയർ ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും നമ്മളുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി തിരിച്ചു കിട്ടുന്നതിനകത്ത് എയിം ചെയ്യാതെ നമ്മുടെ പാർട്ട് വോളണ്ടറിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ലൈഫ് കുറെ കൂടെ ബ്യൂട്ടിഫുള്ളും മീനിങ് ഫുള്ളും ഫംഗ്ഷനിങ്ങും ഫ്രൂട്ട്ഫുള്ളും ആവും എന്നാണ് എനിക്ക് പറയാൻ.
1: ശ്രോതാക്കൾക്ക് എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. അദ്ദേഹത്തിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപ്പാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൗകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗാലന്ററി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷിനി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് മന്ദ്ര, മോഹിന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധ. ജൂൺ മാസത്തിൽ ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാ അംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച CBSE. നിലവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ 3ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശഭാഷ ഇതിനകം തിരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് റബ്ബർ ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബോർഡ് ചെയർമാൻ എൻ ഹരി. കേരളത്തിൽ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ കൃഷി പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ മിഷൻ അടക്കം ആവിഷ്കരിച്ചുകൊണ്ട് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരിൽ നിന്ന് 37 ഗ്രാം MDMA 33 കിലോഗ്രാം കഞ്ചാവുമടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 9497979794 അല്ലെങ്കിൽ 9497927777 എന്നീ നമ്പറുകളിൽ നേരിട്ടും 9995966666 എന്ന നമ്പറിൽ വാട്സപ്പ് മുഖേനയും പോലീസിനെ അറിയിക്കാം. ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: ഉത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 1 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സമയം 8 കഴിഞ്ഞ് 40 മിനിറ്റ്. സേവന വാർത്തകൾ. ചേർപ്പ് ഗവൺമെന്റ് ITIയിലെ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 മെട്രിക് ട്രേഡുകളായ സർവയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. നാളെ വൈകിട്ട് 5 വരെയാണ് സമയം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷകർത്താവോ നേരിട്ടെത്തി 3 വൈകിട്ട് 5 അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ

അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. നാളെ വൈകിട്ട് 5 മണിവരെയാണ് സമയം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷകർത്താവോ നേരിട്ടെത്തി 3 ജൂലൈ വൈകിട്ട് 5 മണിക്കകം അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITIകളിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITIകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ITI ഹെൽപ്പ് ഡെസ്കിലും ലഭ്യമാണ്. ഫോൺ നമ്പർ 0487-2966-601, മറ്റൊരു നമ്പർ 9633-44-7243, ഒരു നമ്പർ കൂടി 7012-7332-65. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. 10ാം ക്ലാസ് വിജയിച്ച 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ 5 ദിവസത്തെ കോഴ്സിലേക്ക് അപേക്ഷ നൽകാം. നാളെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495-9997-1. പോസ്റ്റ് ഓഫീസ് RD നിക്ഷേപകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി അക്കൌണ്ട് ഉടമകൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. നിക്ഷേപങ്ങൾ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പണം അടയ്ക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. അംഗീകൃത ഏജന്റുമാർ മുഖേനയോ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് നേരിട്ടോ പോസ്റ്റ് ഓഫീസുകളിൽ തുക നിക്ഷേപിക്കാം. ഏജന്റുമാരുടെ കൈവശം തുക ഏൽപ്പിക്കുമ്പോൾ നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സ് കാർഡിൽ ഏജന്റിന്റെ കയ്യൊപ്പ് ഉടൻ തന്നെ വാങ്ങി സൂക്ഷിക്കണം. നിക്ഷേപകർ നൽകിയ തുക പോസ്റ്റ് ഓഫീസിൽ കൃത്യമായി ഒടുക്കിയിട്ടുണ്ട് എന്നതിന്റെ ആധികാരിക രേഖ പോസ്റ്റ് മാസ്റ്റർ ഒപ്പിട്ട് സീല് വെച്ച് നൽകുന്ന പാസ്ബുക്ക് മാത്രമാണ്. അതിനാൽ എല്ലാ മാസവും പുതിയ തുക നൽകുന്നതിന് മുൻപ് അടച്ച തുകകൾ പാസ്ബുക്കിൽ യഥാസമയം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിക്ഷേപകർ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. എറിയാട് ഗവൺമെന്റ് ITIയിൽ 2026 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർക്ക് ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. 2 വർഷത്തെ കോഴ്സായ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, 1 വർഷത്തെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നിവയിലേക്കാണ് പ്രവേശനം. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിന്റൌട്ട്, അസൽ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെന്റ് ITIയിൽ നേരിട്ടെത്തി വെരിഫിക്കേഷൻ നടത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0480-2804320. നമ്പർ ആവർത്തിക്കാം, 0480-2804320. സേവന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റും 50 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

ചെറിയ കണികകളുടെ അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്ര. അതെ, നമ്മൾ ഇന്ന് രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ ലോകത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ചില കുട്ടികളോടെങ്കിലും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവർ മുഖംചുളിക്കാറുണ്ട്. അയ്യോ സാർ, ആ പീരിയോഡിക് ടേബിളും തലതിരിഞ്ഞ കെമിക്കൽ സമവാക്യങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ പേടി മാറ്റാൻ പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ ഉണർന്നത് മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്തു. കുളിക്കാൻ സോപ്പ് ഉപയോഗിച്ചു. അമ്മ തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. ഇപ്പോഴാകട്ടെ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് ഈ ഓഡിയോ കേൾക്കുന്നു. ഈ പറഞ്ഞ വസ്തുക്കളിലെല്ലാം കെമിസ്ട്രി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിലെ ഫ്ലൂറൈഡ്, സോപ്പിലെ സോഡിയം ലവണങ്ങൾ, മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി, ഇതിലൊക്കെ കെമിസ്ട്രി ഉണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിലെ രക്തം, നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോണുകൾ, ഇതിലെല്ലാം കെമിസ്ട്രിയുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ടാണ്. ഈ ആറ്റങ്ങളും തന്മാത്രകളും എന്താണ്? അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പദാർത്ഥം മറ്റൊന്നായി മാറുന്നത് എങ്ങനെ എന്നൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി. അതുകൊണ്ട് കൂട്ടുകാരെ, കെമിസ്ട്രി എന്നത് പുസ്തകത്തിൽ മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് പിന്നോട്ട് നടക്കാം. എങ്ങനെയാണ് മനുഷ്യൻ ഈ ശാസ്ത്രശാഖയിലേക്ക് എത്തിയത്? മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് അബദ്ധത്തിൽ രണ്ട് കല്ലുകൾ കൂട്ടിയുരസി തീ കണ്ടുപിടിച്ച ആ നിമിഷം ഓർക്കുക. അവിടെയാണ് മനുഷ്യൻ്റെ ആദ്യത്തെ രാസപരീക്ഷണം നടക്കുന്നത്. വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ രാസപ്രവർത്തനമാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചത്. തീയെ നിയന്ത്രിത രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചതിലൂടെയാണ് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് ആദ്യ ചുവടെടുത്തു വെച്ചത്. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതനായപ്പോൾ കളിമണ്ണ് ചുട്ടെടുത്ത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും മണ്ണിൽ നിന്ന് ചെമ്പും ഇരുമ്പും പോലുള്ള ലോഹങ്ങൾ വേർതിരിക്കാനും ലോഹങ്ങൾ ശുദ്ധീകരിക്കാനും പഠിച്ചു. പക്ഷേ അക്കാലത്ത് അതിനെ ആരും കെമിസ്ട്രി എന്ന് വിളിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ അതൊരു വിചിത്രമായ പരീക്ഷണ ശൈലിയായിരുന്നു. അതിനെ പറഞ്ഞിരുന്ന പേരാണ് ആൽക്കെമി. എന്തായിരുന്നു ഈ ആൽക്കെമിസ്റ്റുകളുടെ ലക്ഷ്യം എന്നറിയാമോ? വളരെ കൗതുകകരമായ രണ്ട് കാര്യങ്ങളായിരുന്നു അവർ തിരഞ്ഞിരുന്നത്. ഒന്ന്, ഇരുമ്പ്, ഈയം തുടങ്ങിയ വിലകുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികക്കല്ല്. അതിനെ അവർ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തേത്, മനുഷ്യന് ഒരിക്കലും വാർദ്ധക്യവും മരണവും വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ജീവൌഷധം അഥവാ അമൃത്. അവരുടെ ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിച്ചില്ല. ചെമ്പ് ഒരിക്കലും സ്വർണമായി മാറിയില്ല. പക്ഷേ ആ തിരച്ചിലിനിടയിൽ അവർ ഒരുപാട് പുതിയ പദാർത്ഥങ്ങളും ഉപകരണങ്ങളും മൂലകങ്ങളുമെല്ലാം കണ്ടുപിടിച്ചു. ഡിസ്റ്റിലേഷൻ, ഫിൽറ്ററേഷൻ തുടങ്ങിയ പ്രധാന രാസപ്രക്രിയകൾ വികസിപ്പിച്ചെടുത്തതും സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ പ്രധാന രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്തതും ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. ആദ്യകാലത്ത് കെമിസ്ട്രിക്ക് ഒരു ദാർശനിക സ്വഭാവവും ആത്മീയ അടിത്തറയും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രീയ രീതി ഉരുത്തിരിഞ്ഞു വന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കെമിസ്ട്രി പൂർണ്ണമായും ഒരു ശാസ്ത്രമായി മാറി. രസതന്ത്രത്തെ വ്യക്തമായ ഒരു ശാസ്ത്രശാഖയായി ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. ആൽക്കെമിയെ തള്ളിക്കളഞ്ഞ് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. വാതകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം സവിശേഷ ശ്രദ്ധാർഹിക്കുന്നതാണ്. ഈ കാലയളവിൽ തന്നെയാണ് കാർബൺ ഡൈഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതും. തുടർന്ന് വന്ന അന്റോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്താണെന്നും ജ്വലനത്തിൽ അതിൻ്റെ പങ്ക് എന്താണെന്നും ലോകത്തിന് ശാസ്ത്രീയമായി തെളിയിച്ചു തന്നത് അദ്ദേഹമാണ്. മാസ് സംരക്ഷണ നിയമം രൂപീകരിക്കുന്നതും ഇദ്ദേഹമാണ്. കൂടാതെ പരീക്ഷണങ്ങളിൽ കൃത്യമായ അളവുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് കെമിസ്ട്രി ഊഹങ്ങളിൽ നിന്ന് മാറി കൃത്യതയുള്ള ഒരു ശാസ്ത്രമായി മാറിയത്. കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന കണ്ടെത്തലാണ് ആറ്റം സിദ്ധാന്തം. 1808 ജോൺ ഡാൽട്ടൻ തൻ്റെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന ജോൺ ഡാൽട്ടൻ്റെ കണ്ടെത്തൽ രസതന്ത്രത്തെ മാറ്റിമറിച്ചു. ശരി, ചരിത്രം നമ്മൾ മനസ്സിലാക്കി. കെമിസ്ട്രി പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. സർ, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നൊക്കെയാണ് പല കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യം. നമ്മുടെ സമൂഹത്തിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യം എത്രത്തോളം

ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആരോഗ്യരംഗം തന്നെ എടുക്കാം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ എപ്പോഴെങ്കിലും അസുഖം വന്ന് ഗുളികകളോ സിറപ്പുകളോ കഴിച്ചിട്ടുണ്ടാകും. ഈ മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഒരു രോഗാണു കയറിയാൽ അതിനെ നശിപ്പിക്കാൻ ഏത് കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തുന്നത് കെമിസ്ട്രിയാണ്. ക്യാൻസറിനുള്ള മരുന്നുകൾ മുതൽ സാധാരണ പനിക്കുള്ള പാരസെറ്റമോൾ വരെ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ മഹത്തായ സംഭാവനകളിലൊന്നാണ് വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ. വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച എഡ്വാർഡ് ജെന്നറും പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തികളായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി, കൃഷിയുടെ മേഖലയിൽ കെമിസ്ട്രിയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ലോക ജനസംഖ്യ ഏകദേശം 830 കോടിയോളം ആണ്. ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ കൃഷിരീതികളാണ് ഇന്ന് ലോകത്തിൻ്റെ വിശപ്പ് മാറ്റുന്നത്. മനുഷ്യ ചരിത്രത്തിൽ പട്ടിണിക്കും ക്ഷാമത്തിനും എതിരായി ആധുനിക രസതന്ത്രത്തിൻ്റെ സഹായത്തോടെ നടന്ന പോരാട്ടത്തിൻ്റെ ഫലമായി കാർഷികോൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഈ മുന്നേറ്റം ഹരിതവിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് വിളവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങളും വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കീടനാശിനികളും നിർമ്മിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. മൂന്നാമതായി, വ്യവസായങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവയിൽ കെമിസ്ട്രിയുടെ സ്വാധീനം എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കൂ. പരുത്തി, സിൽക്ക് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ കൃത്രിമ നാരുകളും നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവ കെമിസ്ട്രി ലാബുകളിൽ ഉണ്ടാക്കിയതാണ്. കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമൻറ്റ്, ഗ്ലാസ്, പെയിൻറ്റ് എന്നിവയെല്ലാം കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിലെ ലിക്വിഡ് ക്രിസ്റ്റലുകളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയും എല്ലാം കെമിസ്ട്രിയുടെ അത്ഭുതങ്ങളാണ്. സോപ്പ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, വിവിധതരം നിറങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രിസർവേറ്റീവുകൾ, ലോഹസങ്കരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫൈബറുകൾ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ കെമിസ്ട്രി അറിയാവുന്നവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണമാണ്. വായുമലിനീകരണവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എങ്ങനെ കുറയ്ക്കാം? ഭൂമിയുടെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയതും അതിനു പകരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കെമിസ്ട്രിയിലൂടെയാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്നതിന് അനുയോജ്യമായ ഒരു ഗ്രഹമായി തുടരണമെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയിലെ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകിയേ മതിയാവൂ. അതുകൊണ്ട് ഒരു നല്ല പൗരനാകാൻ പോലും കെമിസ്ട്രിയുടെ അടിസ്ഥാന അറിവ് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ പഠനമുറിയിലേക്ക് വരാം. കെമിസ്ട്രി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങാം എന്നൊക്കെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനായി ഞാൻ നിങ്ങൾക്ക് 6 സുവർണ നിയമങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ നിയമം, അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അക്ഷരമാല പഠിക്കും, അല്ലേ? മലയാളത്തിന് AA, EE, ഇംഗ്ലീഷിന് ABCD എന്നിവ ഉള്ളതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഒരു അക്ഷരമാലയുണ്ട്. അതാണ് ആറ്റം, ആറ്റത്തിനുള്ളിലെ കണങ്ങൾ, അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, വാലൻസി എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ വാലൻസി എത്രയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരിക്കലും ആ സംയുക്തത്തിൻ്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ സംശയമില്ലാതെ പഠിക്കുക. രണ്ടാമത്തെ നിയമം, പേനയും പേപ്പറും ഉപയോഗിക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ വായിക്കുന്നത് പോലെ കെമിസ്ട്രിയും വെറുതെ വായിച്ചു പഠിക്കും. അങ്ങനെ ചെയ്താൽ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ അത് ബുക്കിൽ എഴുതി നോക്കണം. ഇടതുവശത്തുള്ള റിയാക്റ്റൻറ്റുകളുടെയും വലതുവശത്തുള്ള പ്രോഡക്റ്റുകളുടെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ എന്ന് നോക്കി ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കണം. മൂന്നാമത്തെ നിയമം, വിഷ്വലൈസ് ചെയ്യുക. കെമിസ്ട്രി എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു എന്ന് പഠിക്കുമ്പോൾ 2 ഹൈഡ്രജനാറ്റങ്ങൾ ഒരു ഓക്സിജൻ ആറ്റവുമായി കൈകോർത്ത് പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. 3D ആനിമേഷനുകൾ, ഫെറ്റ് പോലുള്ള സിമുലേഷൻ ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ അതിസൂക്ഷ്മങ്ങളായ അറ്റങ്ങളെയും തന്മാത്രകളെയും രാസപ്രവർത്തനങ്ങളെയും ഭാവനയിൽ കാണാൻ സാധിക്കും. നാലാമത്തെ നിയമം, അടുക്കളയെ ലാബാക്കി മാറ്റുക. നമ്മുടെ വീട്ടിലെ അടുക്കളയെ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു പരീക്ഷണശാലയായി ഉപയോഗിക്കാവുന്നതാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും.
ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെയുള്ള ചുറ്റുമുള്ള മാറ്റങ്ങളെ കെമിസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിലൂടെ കെമിസ്ട്രി പഠനം കൂടുതൽ രസകരമാക്കാം.

0: സാധിക്കും. അഞ്ചാമത്തെ നിയമം, കഥകളും ചരിത്രവും പങ്കുവയ്ക്കുക. കെമിസ്ട്രിയുടെ ചരിത്രവും കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലെ കഥകളും ശാസ്ത്രജ്ഞരുടെ ആവേശകരമായ ജീവചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ കെമിസ്ട്രിയിൽ കൂടുതൽ താല്പര്യമുണ്ടാവും. ആറാമത്തെ നിയമം, മെമ്മറി ട്രിക്കുകൾ ഉപയോഗിക്കുക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 10 മൂലകങ്ങൾ ക്രമത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരു രസകരമായ കോഡ് ഉണ്ടാക്കി നോക്കൂ. ഉദാഹരണത്തിന്, ഹായ് ഹലോ, ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ കോഡ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നീ മൂലകങ്ങളെ ക്രമത്തിൽ ഓർക്കാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ഒരു സാമ്രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഓർഗാനിക് കെമിസ്ട്രി അഥവാ ജൈവരസതന്ത്രം. 10 ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യ 2 പാഠഭാഗങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് കാർബൺ എന്ന മൂലകത്തിൻ്റെ കഥയാണ്. എന്തുകൊണ്ടാണ് കാർബണിന് മാത്രമായി ഒരു പ്രത്യേക ശാഖ തന്നെയുള്ളത്? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, കാർബണിൻ്റെ ചതുർസംയോജകത അഥവാ ടെട്രാവാലൻസിയാണ്. അതായത് കാർബണിന് ഒരേ സമയം 4 രാസബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കാറ്റിനേഷൻ എന്ന സവിശേഷതയാണ്. കാർബണാറ്റങ്ങൾക്ക് പരസ്പരം ചേർന്ന് നീളമുള്ള ചങ്ങലകളോ വളയങ്ങളോ ഉണ്ടാക്കാൻ വലിയ കഴിവുണ്ട്. ഈ കഴിവ് മറ്റേതൊരു മൂലകത്തിനേക്കാളും കൂടുതലുള്ളത് കാർബണിനാണ്. മറ്റെല്ലാ മൂലകങ്ങളും കൂടി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 1,000,000 താഴെ മാത്രമാണെങ്കിൽ ഓർഗാനിക സംയുക്തങ്ങളുടെ എണ്ണം 1 കോടിയിൽ പരമാണ്. ഈ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമ്മുടെ കോശങ്ങളിലുള്ള DNA, നമുക്ക് ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, പേശികൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയെല്ലാം കാർബൺ അടങ്ങിയ ഓർഗാനിക സംയുക്തങ്ങളാണ്. നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതകമായ LPG, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, മരുന്നുകൾ എന്നിവയെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഉൽപ്പന്നങ്ങളാണ്. ലളിതമായി പറഞ്ഞാൽ കാർബൺ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. 1, കാർബണിൻ്റെ 4 കൈകൾ. ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിൻ്റെ വാലൻസി 4 ആണ്. അതുകൊണ്ട് നിങ്ങളൊരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുമ്പോൾ ഓരോ കാർബണാറ്റത്തിന് ചുറ്റും കൃത്യം 4 രാസബന്ധനങ്ങൾ ഉണ്ടായിരിക്കണം. 4 കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഹൈഡ്രജൻ ചേർക്കുമ്പോൾ ഇത് എണ്ണി നോക്കുന്നത് ഒരു ശീലമാക്കുക. 2, IUPAC നാമകരണം വ്യക്തമായി പഠിക്കുക. ലോകത്ത് കോടിക്കണക്കിന് ഓർഗാനിക് സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് പേരിടാൻ ശാസ്ത്രജ്ഞർ ഒരു അന്താരാഷ്ട്ര രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, IUPAC നോമൻക്ലേച്ചർ. ഇതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കേവലം മനഃപ്പാടമാക്കാതെ അതിൻ്റെ യുക്തി മനസ്സിലാക്കുക. നിയമങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വലിയ സംയുക്തത്തിൻ്റെയും പേര് സ്വന്തമായി എഴുതാം. 3, ഫങ്ഷണൽ ഗ്രൂപ്പുകളെ ചങ്ങാതിമാരാക്കുക. ഓർഗാനിക് സംയുക്തങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആൽക്കഹോളിൻ്റെ OH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡിൻ്റെ COOH ഗ്രൂപ്പ്, ആൽഡിഹൈഡിൻ്റെ CHO ഗ്രൂപ്പ് എന്നിവയൊക്കെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പഠിക്കുക. അവയുടെ പ്രത്യേകതകൾ ഗ്രൂപ്പുകളായി തിരിച്ചു പഠിച്ചാൽ പഠനഭാരം പകുതിയായി കുറയും. 4, റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങൾ ഒരിക്കലും യാന്ത്രികമായി മനഃപ്പാഠം പഠിക്കരുത്. ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രാസബന്ധനമാണ് വേർപെടുന്നത്, ഏതാണ് പുതിയതായി ഉണ്ടാകുന്നത് എന്നൊക്കെ യുക്തിപരമായി ചിന്തിക്കുക. അത് നിങ്ങളുടെ പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട നമ്മുടെ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കെമിസ്ട്രി എന്നത് വരണ്ട ചില സമവാക്യങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെ അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനി പുസ്തകം തുറക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ കൗതുകത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, കാരണം ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
1: രസതന്ത്രം രസകരമെന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.

ಆಕಾಶವಾಣಿ ഇപ്പോൾ ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. രക്തഗണപതിം ഭജേഹം മോഹനരാഗത്തിൽ

ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖഡം. കമലാംബ സംരക്ഷതു, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പ് താളം, ദീക്ഷിതർ കൃതി.

0: ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖഡം.
1: അവതരണം ആകാശവാണി തൃശൂർ.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. വന്ദനമെന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

വേണുഗോപാൽ, രാധിക തിലക് എന്നിവരും സംഘവും പാടിയത്. ചിത്രം ഒറ്റയാൾ പട്ടാളം. ഗാനരചന പി കെ ഗോപി, സംഗീതം ശരത്.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് എം ജി ശ്രീകുമാറും സുജാതയും അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് അടുത്തത്.

ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രഘുകുമാർ. ഗായകർ യേശുദാസ്, എസ് ജാനകി. ചിത്രം മായാമയൂരം.

ബിജു തിരുമല എഴുതി, എസ് ബാലകൃഷ്ണൻ ഈണമിട്ട്, എം ജി ശ്രീകുമാർ, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം റാംജി റാവു സ്പീക്കിംഗ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി ആർ രവിനമ്പ്യാർ, കുമരനല്ലൂർ.
1: ലളിത ജീവിതം നയിക്കുന്നവനും പ്രജാതൽപരനും ആയിരുന്നു രാജാവ്. രാജപദവി ഏറ്റെടുത്തതിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രാജാവിനെ വഹിച്ചുകൊണ്ട് പ്രജകൾ നഗരത്തിൽ ഒരു ഘോഷയാത്ര നടത്തി. തൊട്ടടുത്ത ദിവസം രാജഗുരു രാജാവിനോട് ആ ഘോഷയാത്രയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അങ്ങയെ തോളത്തേറ്റി പ്രജകൾ നടന്നപ്പോൾ ഞാൻ അങ്ങ് മരിച്ചുപോയതായി സങ്കൽപ്പിച്ചു. വീരാരാധനകളിലേക്ക് ജീവിതം വഴിമാറിയാൽ അതിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് സ്വന്തം കർമ്മശേഷി ഇല്ലാതാക്കും. ഞാനെന്ന ഭാവം അങ്കുരിക്കുന്നതോടെ മറ്റെന്തിനെയും അവഗണിക്കും. തന്നെ തോളിലേറ്റുന്നവർക്ക് ചില സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ടാവും. അത് സാധിക്കുന്നതുവരെയെ ഇക്കൂട്ടർ ഒപ്പമുണ്ടാവും. അതിനായി അവർ എന്തിനും തയ്യാറാവും. സ്തുതിപാഠകരെ വരെ സൃഷ്ടിക്കും. അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ വഴിയിലുപേക്ഷിക്കും. വാഴ്ത്തുപാട്ടുകാരുടെ ഇരയാവുന്നതിൽ ആസ്വാദ്യത കണ്ടെത്തുന്നവരാണ് അധികവും. അതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള പ്രവൃത്തിയും പെരുമാറ്റവും വരെ. സ്വന്തം വ്യക്തിത്വവും തൻ്റെ യഥാർത്ഥ വഴികളും വരെ മറന്നുപോകും. ആരാധകർ സൃഷ്ടിക്കുന്ന വഴികളിലൂടെയുള്ള സഞ്ചാരം അവരുടെ സ്ഥാപിത നേട്ടങ്ങൾക്കു വേണ്ടിയാവും. അതൊരിക്കലും പുരോഗമനപരമാവില്ല. സാമൂഹിക യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെട്ടു പോകുന്നതും ആവണമെന്നില്ല. സിനിമാ രംഗത്താണ് നാം ഫാൻസ് അസോസിയേഷൻ എന്ന് കേട്ടിട്ടുള്ളൂ. എന്നാൽ ഇന്ന് മറ്റു പല രംഗത്തും ഈ സ്വഭാവത്തിൽ പുലരുന്നവരുണ്ട്. പൊതുരംഗത്തും ഔദ്യോഗിക രംഗത്തും വരെ ഇന്ന് ഫാൻസ് അസോസിയേഷനുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവ ഈ പേരിൽ അറിയപ്പെടുന്നില്ലെങ്കിലും ഫാൻസ് അസോസിയേഷനുകൾ

0: ഹോർമോണുകളുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനം ഒരു വ്യക്തിയിലൂടെ ഒരു സംവിധാനത്തെ വരെ നശിപ്പിക്കുന്നു. ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത് തെറ്റല്ല, ആൾക്കൂട്ടത്തിൽ പുലരുന്നതും തെറ്റല്ല. എന്നാൽ ഇങ്ങനെ ഉണ്ടാവുന്ന ആൾക്കൂട്ടത്തിൽ ഒരാൾ അഭിരമിക്കുന്നതാണ് അപകടകരം. ഇവരുടെ മുഖസ്തുതിയിൽ വീണുപോയാൽ ഇല്ലാതാവുന്നത് തൻ്റെ വ്യക്തിത്വമാണെന്ന് ഓർമ്മ വേണം. ജനക്കൂട്ടത്തിൻ്റെ അംഗീകാരമല്ല, പ്രീണനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതൊരവസ്ഥയിൽ കഴിയുമ്പോഴും ഒരാൾ ഓർത്തിരിക്കേണ്ട ചില സംഗതികളുണ്ട്. സ്തുതിപാഠകരെ വർജിക്കണം, അവരെ അറിഞ്ഞ് അകറ്റി നിർത്തണം. അവരുടെ ചൊൽപ്പടിയിൽപ്പെട്ടാൽ താൻ എന്നും എല്ലാവരാലും ബഹുമാനിതനാവേണ്ടതാണെന്നുള്ള ചിന്ത വരും. എല്ലാവരിൽ നിന്നും ആദരവ് ആഗ്രഹിക്കും. അർഹരായവരെ അറിയാനോ അംഗീകരിക്കാനോ ഉള്ള മനസ്സുണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട്. നമുക്ക് ലഭിക്കുന്നതൊന്നും ശാശ്വതമല്ല. അത് ധനമായാലും പദവിയായാലും സ്ഥാനമാനങ്ങളായാലും മറ്റെന്തു തന്നെയായാലും ഇതെല്ലാം ഇന്നലെ വരെ മറ്റാരുടേതോ ആയിരുന്നു. അവരുടെ കാലം കഴിഞ്ഞതുകൊണ്ടോ ഉപേക്ഷിച്ചതുകൊണ്ടോ നമുക്ക് ഇപ്പോൾ വന്നു ചേർന്നു എന്നു മാത്രം. എത്ര ഉന്നതിയിലാണെങ്കിലും അതെല്ലാം നാളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നമ്മേക്കാൾ നല്ല പകരക്കാരനും നാളെ സാധ്യമായിരിക്കാം. അനുചരവൃന്ദത്തിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അനർഹമായ ബഹുമതികൾക്ക് നാം ഒരിക്കലും നിന്നുകൊടുക്കരുത്. വ്യക്തിപൂജയ്ക്ക് വശംവദരായാൽ പിന്നെ സ്വയം മറക്കലായിരിക്കും സംഭവിക്കുക. അത് ഈഗോ വളർത്താനേ സഹായിക്കൂ. ഒരിക്കൽ ആരാധിക്കപ്പെട്ടാൽ പിന്നീടുള്ള അവഗണന പോലും സഹിക്കാൻ കഴിയില്ല. സ്തുതിപാഠനം ചെയ്യുന്നവർക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. അവർ കാര്യസാധ്യത്തിനായി മുന്നിൽ നിന്ന് സ്തുതിക്കും, അസാന്നിധ്യത്തിൽ അവഹേളിക്കുകയും ചെയ്യും. സ്തുതിപാഠകരുടെ വലയത്തിൽ പുലരുമ്പോൾ മറ്റൊരു അവസ്ഥ കൂടി സൃഷ്ടിക്കപ്പെടുന്നു. താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും അത് മറ്റുള്ളവർ അംഗീകരിച്ചുകൊള്ളുമെന്നുള്ള അബദ്ധധാരണയാണിത്. ഇനി ആരെങ്കിലും തനിക്കെതിരെ ശബ്ദമുയർത്തിയാൽ അവരെ അടിച്ചമർത്തി സ്വന്തം ഇഷ്ടങ്ങൾ സാക്ഷാത്കരിക്കാൻ തൻ്റെ വാഴ്ത്തുകാരിലൂടെ ഇവർ ശ്രമിക്കുന്നു. സ്വന്തം അറിവില്ലായ്മയും ആത്മവിശ്വാസവുമാണിതിന് ഇക്കൂട്ടർക്ക് കൂട്ടായുണ്ടാവുക. എല്ലാ വ്യക്തികൾക്കും അവനവൻ്റെ കഴിവുകൾക്കൊപ്പം ചാബല്യങ്ങളും ഉണ്ടാവും. അത് തിരിച്ചറിയുന്നത് ഒപ്പമുള്ളവരിലൂടെയായിരിക്കും പലപ്പോഴും. അതിന് കഴിവും മികവുമുള്ളവരായിരിക്കണം ഒപ്പമുണ്ടാവേണ്ടത്. അതത് സമയത്ത് പ്രസക്തമായ യുക്തികളും വിവേചന ബുദ്ധിയോടെ വിഷയങ്ങളെ കാണുന്നവരുമായവരെ ഒപ്പം ചേർത്താൽ സ്വന്തം കുറവുകളെ ഒരു പരിധിവരെ മറികടക്കാം. അതിന് പുകഴ്ത്തുന്നവരുടെ തോളിലേറാതെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുടെ ഒപ്പം സഞ്ചരിക്കാൻ മനസ്സുവയ്ക്കണം.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിറലേ.